ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്നുള്ളത് മെയ് 22-ന്റെ സമതല ഭൂമികകളിലാണ്. 1772 മെയ് 22, ആധുനിക ഭാരതീയ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സാമൂഹിക വിദ്യാഭ്യാസ പരിഷ്കർത്താവായ രാജാറാം മോഹൻ റോയ് ബംഗാളിലെ ബർദാനിനടുത്തുള്ള രാധാനഗറിൽ ജന്മം കൊണ്ടിരിക്കുന്നു. 1906 മെയ് 22 US പേറ്റന്റ് നമ്പർ 821/393A പേറ്റന്റ് നേടിയിരിക്കുന്നത് വിൽബർ റൈറ്റും ഓർവെൽ റൈറ്റും എന്ന് പറഞ്ഞാൽ റൈറ്റ് സഹോദരന്മാർ. പറക്കും യന്ത്രം എന്ന് വിളിക്കപ്പെട്ട ആകാശ വിമാനത്തിനാണ് അവർ ഈ നമ്പരിൽ പേറ്റന്റ് നേടിയിരിക്കുന്നത്. 1939 മെയ് 22 രണ്ടാം ലോക മഹായുദ്ധത്തിന് സൈനിക പശ്ചാത്തലമൊരുക്കിക്കൊണ്ട് ജർമ്മനിയും ഇറ്റലിയും തമ്മിൽ ഉരുക്ക് ഉടമ്പടി സഖ്യം ചെയ്തിരിക്കുന്നു. സഖ്യത്തിൽ ദേ ഹിറ്റ്ലറും മുസോളിനിയും പങ്കാളികളാകുന്നു. 1972 മെയ് 22 അര നൂറ്റാണ്ട് പൂർത്തിയാക്കിയ സോവിയറ്റ് യൂണിയന്റെ ചരിത്രത്തിലാദ്യമായി മോസ്കോയിൽ കാലുകുത്തുന്ന അമേരിക്കൻ പ്രസിഡന്റ് എന്ന പ്രശസ്തിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് റിച്ചാർഡ് നിക്സൺ കമ്മ്യൂണിസ്റ്റ് ലോകത്തിന്റെ മെക്കയായ മോസ്കോയിൽ എത്തിച്ചേർന്നിരിക്കുന്നു.

പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. ആരാണ് നമ്മുടെ ഉത്തമ സ്നേഹിതൻ? ശ്രീബുദ്ധൻ പറയുന്നു, അരക്ഷിതരായിരിക്കുമ്പോൾ ആരാണ് നമ്മൾക്ക് സംരക്ഷണം നൽകുന്നത്? കഷ്ടത്തിന്റെയും പീഡനത്തിന്റെയും മധ്യത്തിൽ നമ്മളെ കൈവിടാൻ

0: സൗഹൃദാത്മകമായ സ്നേഹത്തിന് മാത്രമേ മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക് ഒഴുകാനാകൂ. ജീവിതത്തിലെ കൊടുങ്കാറ്റുകളിൽ നിന്നും നീക്കുപോക്ക് കാണാത്ത പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്ന രക്ഷാസങ്കേതമാണ് ഉത്തമ സ്നേഹിതരുടെ ഉള്ളഴിഞ്ഞ സ്നേഹം. അങ്ങനെയുള്ള സ്നേഹിതരെ കിട്ടുക പ്രയാസവുമാണ്. നമ്മുടെ സഹചാരിയായ സ്നേഹിതൻ നമ്മെ നയിക്കുന്ന വിശ്വസനീയനായ നേതാവ് കൂടിയാണെന്ന് ഓർക്കണം. ആട്ടിൻപറ്റത്തെ അവ പോകേണ്ട വഴിയിലൂടെ നയിക്കുന്ന ഇടയനെ പോലെയാകണം സുഹൃത്ത്. പണ്ട് ഉത്തമനായ സുഹൃത്തും ഇടയനുമെന്ന് കരുതിയിരുന്നത് ദൈവത്തെയായിരുന്നു. എന്നാൽ സയൻസ് യുഗം വന്നപ്പോൾ മനുഷ്യന്റെ സുഹൃത്ത് മനുഷ്യൻ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞു. ശാസ്ത്രം മനുഷ്യനെ നേർവഴി നടത്തുന്നു, അന്ധവിശ്വാസങ്ങളുടെ മറ നീക്കുന്നു. എന്തുകൊണ്ടാണ് സൗഹൃദം അല്ലെങ്കിൽ അഫക്ഷൻ മനുഷ്യനുണ്ടാകുന്നതെന്ന് സയൻസ് വിശദീകരിക്കുന്നു. സൗഹൃദം മിക്കവാറും സമാനതകളിലാണ്, അതായത് പീർ ഗ്രൂപ്പുകളിലാണ് സൗഹൃദം ജ്വലിക്കുന്നത്. പീർ ഗ്രൂപ്പുകൾ പല വിഭാഗങ്ങളുണ്ട്. സമ്പന്നന്മാരുടെ കൂട്ടം, ഇടത്തരക്കാരുടെ കൂട്ടം, അവഗണിച്ചവരുടെ കൂട്ടം. ഇതൊന്നും പോസിറ്റീവ് പീർ ഗ്രൂപ്പുകളല്ല. അമ്പലത്തിന്റെയോ പള്ളിയുടെയോ ലേബലിൽ ഒരുമിക്കുന്നതും പീർ ഗ്രൂപ്പല്ല. അത് കുട്ടികളായാലും ശരി, മുതിർന്നവരായാലും ശരി, അവയ്ക്കൊന്നും ഒരു പ്രാധാന്യവുമില്ല തന്നെ.
1: സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ. ഏതൊരു വ്യക്തിക്കും സ്വയം അഭിമാനിക്കാനും മറ്റുള്ളവരോട് പറഞ്ഞ് ഊറ്റം കൊള്ളാനോ ഉള്ള പൈതൃകവും ഭൂതകാലവും ഒക്കെ ഉണ്ടാകും. എന്റെ ഉപ്പുപ്പാക്കൊരു ആനുണ്ടായിരുന്ന എന്ന ബഷീറിയൻ പ്രയോഗം പോലെ നമ്മളും ഭൂതകാലങ്ങളെ കുറിച്ച് പറഞ്ഞ് രോമാഞ്ചമടയാറുണ്ട്. സ്വയം അഭിമാനിച്ച് ഉയർന്നു വരാനും ആത്മവിശ്വാസം ആർജിക്കുന്നതിനും ഇപ്രകാരമുള്ള ഭൂതകാല പരാമർശങ്ങൾ നല്ലതാണെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. എന്നാൽ സദാ അങ്ങനെ ഭൂതകാലങ്ങളിൽ അഭിരമിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഭാവി എന്നത് ഭൂതകാലത്തെ ആശ്രയിച്ചല്ല, പകരം വർത്തമാനമാണ് ഭാവിയെ തിളക്കമുള്ളതാക്കി മാറ്റുന്നത്. വർത്തമാനം കരുത്താർജിക്കാതെ എങ്ങനെയാണ് ഭാവി കരുത്താർജിക്കുന്നത്? ശക്തി ശക്തിയെ ആദരിക്കുന്നു എന്നൊരു ചൊല്ലുണ്ട്. വർത്തമാനത്തിന്റെ ശക്തി ഭാവിയുടെ കരുത്തിനെ ആദരിക്കും. ഭൂതകാലത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ തൽക്കാലമായ ചില ഉത്തേജനങ്ങൾക്ക് കാരണമായി എന്ന് വരാം. അത് പ്രചോദനാത്മകമായി തീരുകയും ചെയ്യും, സംശയമില്ല. 1930 രവീന്ദ്രനാഥ ടാഗോർ ബ്രിട്ടൻ സന്ദർശിക്കുന്നത്. അന്ന് ലണ്ടനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളോട് ടാഗോർ ആദ്യമായി സ്വദേശാഭിമാനം തുളുമ്പുന്ന ഭാഷയിൽ സംസാരിച്ചു. തല ഉയർത്തിപ്പിടിച്ച് അഭിമാനത്തോടെ നടക്കാൻ ഇന്ത്യൻ വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്തു. അങ്ങനെ അവരെ ഉദ്ബോധിപ്പിക്കാൻ ഇന്ത്യയുടെ പാരമ്പര്യത്തെക്കുറിച്ച് ടാഗോർ സംസാരിച്ചു. ലോകത്തിലെ ഏറ്റവും സംസ്കാരസമ്പന്നവും പൈതൃകവുമുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് ടാഗോർ ഓർമ്മിപ്പിച്ചു. വസുധൈവ കുടുംബകം എന്ന് പറഞ്ഞിട്ടുള്ള ടാഗോർ ഒരു ദേശത്തിന്റെ പൈതൃകം മാത്രം ഉയർത്തിക്കാട്ടിയതിലുള്ള സാങ്കത്യം എന്തായിരിക്കും? ഇന്ത്യൻ വിദ്യാർത്ഥികളിലെ അപകർഷതാബോധം മാറ്റിയെടുക്കാൻ തൽക്കാലം അതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യയിലെത്തിയ ശേഷം ദേശീയതയേക്കാൾ വലുതാണ് മാനവികത എന്ന് ആവർത്തിച്ചത്. പൈതൃകത്തെപ്പറ്റി മാത്രം ഊറ്റം കൊള്ളുന്നത് അലസതയിലേക്ക് മനുഷ്യനെ കൊണ്ടുചെന്നെത്തിക്കും. വർത്തമാനത്തിൽ ഭൂതകാലത്തെക്കുറിച്ച് മാത്രം അഭിരമിച്ചുകൊണ്ടിരുന്നാൽ കർമ്മകാണ്ഡം ശുഷ്കമായി പോകും. എന്റെ ഉപ്പുപ്പായ്ക്കൊരു ആനയുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റൂ. ഭൂതകാലത്തിലെ പ്രതാപങ്ങൾക്ക് ഭാവികാലങ്ങളെ സമ്പന്നമാക്കാനാവില്ല. സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം എന്ന മൊഴി പഴയതല്ല, പുതിയതാണ്. വർത്തമാനമാണ് സമ്പത്ത് കാലം, അതായത് ഇന്ന്. ഇന്ന് ചെയ്യുന്ന പ്രവൃത്തികളാണ് നാളെയെ കായ്ഫലമുള്ളതാക്കുന്നത്. ഇന്നലെയെക്കുറിച്ചുള്ള ചിന്തകളിൽ മതിമറന്നിരിക്കുകയോ ഊറ്റം കൊള്ളുകയോ ചെയ്തുകൊണ്ടിരുന്നാൽ ഇന്ന് ചെയ്യേണ്ടവ ബാക്കി നിൽക്കില്ലേ? അങ്ങനെയായാൽ അത് നാളെ എങ്ങനെയാണ് കായ്ഫലമാകുന്നത്? അതുകൊണ്ടാണ് പറയുന്നത്, ഇന്നിൽ ജീവിക്കാൻ, വർത്തമാനത്തിൽ ജീവിക്കാൻ, ഈ നിമിഷത്തിൽ ജീവിക്കാൻ. ശാസ്ത്ര സാങ്കേതികത്വങ്ങളുടെ അതിനൂതനത്വത്തിൽ വിരാജിക്കണമെങ്കിൽ ഇരുളടഞ്ഞ ഭൂതകാല ഗഹ്വരങ്ങളിൽ നിന്ന് മുക്തമായേ തീരൂ. ശാസ്ത്രത്തിന്റെ പാതകളിലൂടെ സഞ്ചരിക്കണമെങ്കിൽ പൈതൃകങ്ങളുടെ പെരുമയിൽ നിന്ന് മോചിതരാകേണ്ടതുണ്ട്. ആലസ്യതയുടെ കായൽപ്പരപ്പുകളിലേക്ക് വീഴാതെ നോക്കേണ്ടതുണ്ട്. സ്വയം ശക്തരാകേണ്ടതുണ്ട്. ശക്തർ ശക്തരെ ആദരിക്കുന്നു എന്ന വാക്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ആരുടെയും അടിമയാകാതിരിക്കുക. എന്തിന് വികാരങ്ങളുടെയോ ചിന്തകളുടെയോ പോലും അടിമകളാകാതിരിക്കണം? ചിലരുണ്ട് തലയിൽ കയറിപ്പോയ ഒരു ചിന്തയിൽ കുരുങ്ങിപ്പോകും. എട്ടുകാലി വലയിൽ കുടുങ്ങിപ്പോയ പ്രാണിയെപ്പോലെ അതിൽ കിടന്നു ചുറ്റും. അതുപോലെയാണ് മറ്റു ചിലർ. ചില വികാരങ്ങൾക്ക് അടിമപ്പെട്ടുപോകും, അതിൽ കിടന്നു ചുറ്റും. ഗൃഹാതുരതയിൽ കിടന്നു ചുറ്റുന്നവരുടെ അവസ്ഥയും ഇതുതന്നെയാണ്. അവർ ഇന്നലകളിൽ അഭിരമിച്ചുകൊണ്ടേയിരിക്കും. ഇന്നലകളുടെ വൈശിഷ്ട്യങ്ങളിൽ ആണ്ടുപോയവർക്ക് ഇന്നിന്റെ ഉന്മേഷം അനുഭവിക്കാനാകുമോ? ഓർത്തുനോക്കൂ. അതുകൊണ്ട് പൈതൃകങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും ഇടനാഴികളിൽ നിന്നിറങ്ങി പുത്തനാശയങ്ങളുടെ ഭൂമികകളിലൂടെ നടക്കുന്നതല്ലേ നല്ലത്? ചരിത്ര പഠനങ്ങൾ പോലെ പൈതൃക പഠനങ്ങളും ഗവേഷണങ്ങളും സാധ്യമാകണം. അതിനുമപ്പുറം ആ വള്ളങ്ങളിൽ നിന്ന് പുറത്തിറങ്ങില്ലെന്ന് ശഠിച്ചാൽ അത് ദ്രവീകരണത്തിന് കാരണമാകും. ചരിത്രത്തിന്റെ ഇടനാഴികളിലോ പൈതൃകങ്ങളുടെ ഇരുട്ടറകളിലോ മനുഷ്യൻ സ്തബ്ധനാകാൻ പാടില്ല. ഭാവിയുടെ സൗര തേജസ്സുകൾ ഉൾക്കൊള്ളാൻ പാകമായ രീതിയിൽ മനുഷ്യൻ നവീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം എന്നോർക്കുക.
1: ഒരു കപ്പ് ചായ,
0: അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തൊടിയില ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റുനിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം കേൾക്കും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. 16 കേരള നിയമസഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഭരണപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തും. രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്നും ചില്ലറ വിൽപ്പനശാലകളിൽ വിതരണം കൃത്യമാണെന്നും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. 16 കേരള നിയമസഭയുടെ സ്പീക്കറെ ഇന്ന് തെരഞ്ഞെടുക്കും. ഭരണപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
1: 16 നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന്റെ 2 ദിവസമായ ഇന്ന് രാവിലെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിട്ടുള്ളത്. 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികളും സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരിക്കും തങ്ങളുടെ സ്പീക്കർ സ്ഥാനാർത്ഥിയെന്ന് UDF നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. AC മൊയ്തീനാണ് LDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. BB ഗോപകുമാറാണ് BJPയുടെ സ്പീക്കർ സ്ഥാനാർത്ഥി. ഇന്ന് രാവിലെ സ്പീക്കറെ തെരഞ്ഞെടുത്ത ശേഷം പിരിയുന്ന സഭ May 29 ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനായി വീണ്ടും സമ്മേളിക്കും.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സുമായി ന്യൂഡൽഹിയിൽ ഇന്ന് ചർച്ച നടത്തും. പരസ്പര താൽപര്യ വിഷയങ്ങളിൽ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്യും. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, വിദ്യാഭ്യാസം, സംസ്കാരം, മൊബിലിറ്റി, പ്രതിരോധം, സുരക്ഷ, നിർമ്മിത ബുദ്ധി, നവീകരണം, ഗവേഷണം എന്നീ മേഖലകൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയ്ക്ക് വിഷയമാകും. കൂടാതെ 2 നേതാക്കളും നിരവധി കരാറുകളിലും ഒപ്പുവെക്കും. സൈപ്രസ് പ്രസിഡന്റിന് പ്രധാനമന്ത്രി ഇന്ന് ഉച്ചവിരുന്ന് നൽകും. ഇന്നലെയാണ് ക്രിസ്റ്റോ ഡൌലിറ്റ്സ് ന്യൂഡൽഹിയിൽ എത്തിയത്. പ്രധാനമന്ത്രിയുടെ സൈപ്രസ് സന്ദർശനത്തിന്റെ തുടർച്ചയായാണ് പ്രസിഡന്റിന്റെ സന്ദർശനം. ഉൽപാദനക്ഷമത എന്നത് കേവലം കാര്യക്ഷമതയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ലെന്നും അതിൽ പ്രതിരോധശേഷിയും നവീകരണവും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ചയും ഉൾപ്പെടുന്നുവെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഏഷ്യൻ പ്രൊഡക്ടിവിറ്റി ഓർഗനൈസേഷൻ ഭരണസമിതിയുടെ 68 സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതികവിദ്യ, സുസ്ഥിരത, മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള ചലനാത്മകത എന്നിവ സമ്പദ്വ്യവസ്ഥകളെ പുനർനിർമ്മിക്കുന്ന സുപ്രധാനമായ ഒരു പരിവർത്തനത്തിന്റെ ഘട്ടത്തിലാണ് APO കടന്നുപോകുന്നത്. ഈ ഘട്ടത്തിൽ സംഘടനയ്ക്ക് സംഭാവന നൽകാൻ കഴിഞ്ഞത് ഇന്ത്യക്ക് ലഭിച്ച വലിയ ബഹുമതിയാണെന്ന് പീയൂഷ് ഗോയൽ പറഞ്ഞു. മണിപ്പൂർ പോലീസ് മേധാവിയായിരുന്ന രാജീവ് സിംഗിനെ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സുരക്ഷാ സെക്രട്ടറിയായി നിയമിച്ചു. സിംഗിന്റെ നിയമനത്തിന് കേന്ദ്രമന്ത്രിസഭയുടെ നിയമന കമ്മിറ്റി അംഗീകാരം നൽകിയതായി പേഴ്സണൽ മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ താമസിക്കുന്ന കുടുംബാംഗങ്ങൾക്കും സുരക്ഷ നൽകുന്ന SPGയുടെ ഭരണത്തലവനാണ് ക്യാബിനറ്റ് സുരക്ഷാ സെക്രട്ടറി. രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്നും ചില്ലറ വിൽപ്പനശാലകളിൽ വിതരണം കൃത്യമാണെന്നും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അറിയിച്ചു. ഔട്ട്ലെറ്റുകളിൽ ഇന്ധന വിൽപ്പനയിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടില്ലെന്നും കോർപ്പറേഷൻ സാമൂഹിക മാധ്യമത്തിൽ വ്യക്തമാക്കി. വിളവെടുപ്പ് കാലഘട്ടത്തിൽ ഡീസൽ ഉപഭോഗം വർദ്ധിച്ചതാണ് അടുത്തിടെ ആവശ്യകത ഉയരാൻ കാരണം. കോമൺവെൽത്ത് ഗെയിംസ് ദിനം രാജ്യവ്യാപകമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ ഫിറ്റ് ഇന്ത്യ ഞായറാഴ്ചകളിൽ മെഗാ എഡിഷൻ സൈക്കിൾ ഡ്രൈവ് സംഘടിപ്പിക്കും. മറ്റന്നാൾ അഹമ്മദാബാദിൽ കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ലാത്തൂരിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ മനോജ് ഷിരൂരയെ CBI കസ്റ്റഡിയിലെടുത്തു. ഡോക്ടർ ഷിരൂരെ മകൾക്ക് നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ വാങ്ങിയതായാണ് അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് CBI ഉദ്യോഗസ്ഥർ ലാത്തൂരിൽ ഷിരൂരയുടെ ആശുപത്രി സന്ദർശിച്ച് വിപുലമായ അന്വേഷണം നടത്തിയിരുന്നു. 2019 പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യസൂത്രധാരന്മാരിൽ ഒരാളെന്ന് കരുതുന്ന ഹംസ ബുർഹാനെ പാക് അധീന കശ്മീരിൽ ഇന്നലെ അജ്ഞാതരായ തോക്കുധാരികൾ വെടിവെച്ചു കൊന്നു. അൽബദർ ഭീകര സംഘടനയുടെ കമാൻഡറായ ഡോക്ടർ ബുർഹാൻ എന്ന അജുമന്ത് ഗുൽസാർദാറിനെ ജമ്മുകാശ്മീരിലെ നിരവധി ഭീകരാക്രമണങ്ങളിൽ പങ്കെടുത്തതിനാൽ 2022 ഇന്ത്യ തീവ്രവാദിയായി പ്രഖ്യാപിച്ചിരുന്നു. 3 CPI കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ശേഷം ചേരുന്ന ആദ്യ യോഗത്തിൽ സംസ്ഥാനത്തെ കനത്ത തോൽവിയിൽ വിശദമായ ചർച്ച നടത്തിയേക്കും. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ജൈവ വൈവിധ്യത്തെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കാനും അതിന്റെ സംരക്ഷണം ഉറപ്പാക്കാനുമാണ് ഐക്യരാഷ്ട്രസഭ May 22 ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത്. ഭൂമിയിലെ ജീവജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥയുടെയും നിലനിൽപ്പിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുക, വംശനാശം നേരിടുന്ന ജീവികളെയും സസ്യങ്ങളെയും സംരക്ഷിക്കാൻ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക തുടങ്ങിയവയാണ് ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ശില്പശാല മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി സംഘടിപ്പിക്കുന്ന ശില്പശാലയിൽ മാതൃകാ ജൈവ വൈവിധ്യ സൗഹൃദ ഗ്രാമങ്ങൾ എന്ന സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ പുതിയ പദ്ധതിക്ക് മന്ത്രി തുടക്കം കുറിക്കും. കണ്ണൂർ സർവകലാശാല വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന അപകട ഇൻഷുറൻസ് പദ്ധതി രാവിലെ വൈസ് ചാൻസലർ പ്രൊഫസർ കെ സാജു ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ കാസർകോട് വയനാട് ജില്ലകളിലെ സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജുകളിൽ പഠിക്കുന്ന 17,343 വിദ്യാർത്ഥികളാണ് പദ്ധതിയിൽ അംഗങ്ങളാവുക. 60 രൂപ പ്രീമിയം നിരക്കിൽ 500,000 രൂപയുടേതാണ് പോളിസി. UPSC സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ മറ്റന്നാൾ. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലായി 21,000 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതും. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം June 1 രാവിലെ 9 തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തും. മുഖ്യമന്ത്രി VD സതീശൻ സംസ്ഥാന പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ദക്ഷിണേന്ത്യയുടെ സാംസ്കാരിക പൈതൃകവും പ്രകൃതി ഭംഗിയും സഞ്ചാരികൾക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്ന പ്രശസ്തമായ ഗോൾഡൻ ചാരിയറ്റ് ആഡംബര ട്രെയിൻ കൂടുതൽ അത്യാധുനിക സൗകര്യങ്ങളോടെ തിരിച്ചെത്തുന്നു. 2026-27 ടൂറിസ്റ്റ് സീസണിലേക്കായി നവീകരിച്ച ഗോൾഡൻ ചാരിയറ്റ് ലക്ഷറി ട്രെയിൻ സർവീസ് ആരംഭിക്കാൻ ഒരുങ്ങുന്നതായി ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ അറിയിച്ചു. മികച്ച ഫർണിച്ചറുകൾ അടങ്ങിയ നവീകരിച്ച ക്യാബിനുകൾ, സ്മാർട്ട് ടിവികൾ, വൈഫൈ സംവിധാനത്തോടുകൂടിയ വിനോദ ഉപാധികൾ എന്നിവ ട്രെയിനിൽ പുതിയതായി സജ്ജീകരിച്ചു. CCTV നിരീക്ഷണ ക്യാമറകളും അത്യാധുനിക ഫയർ അലാറം സംവിധാനങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. ആകെ 40 ക്യാബിനുകൾ ഉൾപ്പെട്ട ഈ ലക്ഷറി ട്രെയിനിൽ ഒരേ സമയം 80 അതിഥികൾ വരെ ഉൾക്കൊള്ളാനാകും. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 89 റൺസിന് തോൽപ്പിച്ചു. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഉയർത്തിയ 230 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ചെന്നൈ സൂപ്പർ കിങ്സ് 13.4 ഓവറിൽ 140 റൺസിന് എല്ലാവരും പുറത്തായി. ഇന്ന് വൈകിട്ട് 7:30 ഹൈദരാബാദിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് മുൻനിര സ്റ്റാർട്ടപ്പ് സംരംഭമായ ഉഷസ് പദ്ധതിക്ക് കീഴിൽ മാരിടെക് ഇന്റഗ്രേറ്റഡ് മാരിടൈം പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 5% ഓഹരി മൂലധന നിക്ഷേപ കരാർ ഒപ്പുവച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ നൂതനാശയം, സംരംഭകത്വം, തദ്ദേശീയവൽക്കരണം, സാങ്കേതിക വിദ്യാധിഷ്ഠിത സ്റ്റാർട്ടപ്പ് വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമായാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഉഷസ് പദ്ധതി. ഡെസ്ക് റിപ്പോർട്ട്.
2: തന്ത്രപരമായ നിക്ഷേപങ്ങളിലൂടെയും സ്റ്റാർട്ടപ്പ് സഹകരണത്തിലൂടെയും ഇന്ത്യയുടെ സമുദ്രമേഖലയെ ശക്തിപ്പെടുത്തുന്ന പുതിയ സാങ്കേതിക വിദ്യകളെ പ്രോത്സാഹിപ്പിക്കാനാണ് പദ്ധതി. സമുദ്രമേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ സ്റ്റാർട്ടപ്പുകളെ പിന്തുണയ്ക്കാനും നിക്ഷേപം നടത്താനും ഉഷസ് പദ്ധതിക്ക് കീഴിൽ 50 കോടി രൂപയുടെ ആകെ മൂലധന തുക കൊച്ചിൻ ഷിപ്പ്യാർഡ് നീക്കിവച്ചിട്ടുണ്ട്. ഡെറാഡൂൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യാധിഷ്ഠിത സ്റ്റാർട്ടപ്പാണ് മാരിടെക് ഇന്റഗ്രേറ്റഡ് മാരിടൈം പ്രൈവറ്റ് ലിമിറ്റഡ്. സമുദ്രമേഖലയിലെ പങ്കാളികളെ പരസ്പരം ബന്ധിപ്പിക്കുകയും ചരക്കുനീക്കം, തുറമുഖ അനുബന്ധ സേവനങ്ങൾ എന്നിവ സുഗമമാക്കുകയും ചെയ്യുന്ന ഇന്റഗ്രേറ്റഡ് മാരിടൈം എക്സ്ചേഞ്ച് എന്ന ഡിജിറ്റൽ സംവിധാനം ഇവർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. സമുദ്ര വ്യവസായ ശൃംഖലയിലുടനീളം പ്രവർത്തനക്ഷമതയും സുതാര്യതയും സഹകരണവും വർദ്ധിപ്പിച്ച് മേഖലയുടെ ഏകീകൃത ഡിജിറ്റൽ വിപണിയായി നിലകൊള്ളാൻ ഇന്റഗ്രേറ്റഡ് മാരിടൈം എക്സ്ചേഞ്ചിന് സാധിക്കും.
0: രാജ്യത്ത് 16-ാമത് ജനസംഖ്യാ കണക്കെടുപ്പ് സെൻസസ് 2027 ഭാഗമായി ഫീൽഡ് ട്രെയിനർമാർക്ക് കോഴിക്കോട്ട് പരിശീലനം സംഘടിപ്പിച്ചു. സെൻസസ് വകുപ്പും ജില്ലാ ഭരണകൂടവും ചേർന്ന് സംഘടിപ്പിച്ച പരിശീലനം രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ ജോയിന്റ് ഡയറക്ടർ ശൈലേന്ദ്ര അത്തായി ഉദ്ഘാടനം ചെയ്തു. വടക്കൻ കേരളത്തിലെ റെയിൽവേ യാത്രക്കാർക്ക് പരിഹാരം കാണുന്നതിന് അടിയന്തര ഇടപെടൽ നടത്തണമെന്നാവശ്യപ്പെട്ട് കാസർകോട് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ റെയിൽവേ അധികൃതർക്ക് കത്തയച്ചു. കണ്ണൂർ മംഗലാപുരം, സെൻട്രൽ മംഗലാപുരം ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ സർവീസ് അവസാനിപ്പിക്കുന്ന പ്രധാന ട്രെയിനുകൾ കാസർകോട്ട് നീട്ടണമെന്നും കലക്ടർ ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഭരണപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തും. രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്നും ചില്ലറ വിൽപ്പനശാലകളിൽ വിതരണം കൃത്യമാണെന്നും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

പോക്കുവെയിൽ പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർട്ടുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം കേൾക്കാം. പോക്കുവെയിൽ ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. രാവുടുങ്ങി ഒരു പകൽ പിറക്കുകയാണ്. നിറമുള്ള പൂവുകൾ പരിശോഭിക്കാൻ തുടങ്ങുന്നു. ചലനാത്മകമായി തുടങ്ങുന്ന തെരുവുകൾ കിളികൾ ഉണർന്ന് ആകാശങ്ങൾ തേടി പറന്നുകഴിഞ്ഞു. കൂടണയാൻ തിരികെ എത്തും വരെ അതിരുകളില്ലാതെ പറന്നുകൊണ്ടേയിരിക്കുന്ന പക്ഷികൾ, എങ്ങും എവിടെയും ചലനം, ജീവിതത്തെ ഉണർത്തുന്ന, ജീവിതത്തെ ഉയർത്തുന്ന തുടിതാളമേളങ്ങൾ. ഹർഷോന്മാദമായ ഈ ഭൂമികയിൽ സജീവമായിരിക്കാൻ കഴിയുന്നതേക്കാൾ ഹൃദ്യമായി മറ്റെന്തിരിക്കുന്നു? മധുരോദാരമായ ജീവിതം, അത് സജീവമായിരിക്കുന്നതിനേക്കാൾ ഉന്മത്തമായി മറ്റെന്തിരിക്കുന്നു? പ്രിയ ശ്രോതാക്കളെ, നിരാശയുടെ പുതപ്പുകൾ വലിച്ചെറിയൂ, ഉണരൂ, എഴുന്നേൽക്കൂ. സുഖദുഃഖ മഞ്ചാടി മണി കോർത്തൊരു പല്ലാങ്കുഴി കളിക്കുന്നു നാം എന്ന കവിവാക്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ അനുഭവിക്കാത്തവരായി ആരുമില്ല. അതൊക്കെ ഉണ്ടാവും, നിരാശയുടെ മഞ്ഞു മുടരുതന്നെയുള്ളൂ. നോക്കൂ, നടനേറുവാൻ ഇനിയുമുണ്ട് ഏറെ ദൂരങ്ങൾ. ഉണരാം, എഴുന്നേൽക്കാം, കർമ്മോത്സുകരാകാം. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഒരു പ്രഭാതഗീതം.

0: മഴയായാലും വെയിലായാലും പ്രഭാതത്തിന് അതിൻ്റെതായ ഒരു ചാരുതയുണ്ട്. പൊന്നുള്ളി തൂകിയെത്തുന്ന പ്രഭാതങ്ങൾക്കാണ് ഭംഗി കൂടുതൽ എന്ന് പറയുന്നത് ശരി തന്നെയാണ്. എന്നാലും മഴ തൂകി നിൽക്കുന്ന വെളുപ്പാൻ കാലങ്ങൾക്കുമുണ്ട് കാവ്യാത്മകമായ ഒരു ഭംഗി. അപ്പൊ ചോദിക്കും, മഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾക്കോ എന്ന്. പിന്നെ അതിന്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. കോടമഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾ കണ്ടിട്ടുണ്ടോ? അറിയാതെ പാടിപ്പോകും നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ എന്ന്. ജ്യോതിർമയ്യാം ഉഷസിനെ വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ എന്ന കവിഭാവന. അതേക്കാൾ സുന്ദരമായി പ്രഭാതത്തെ വർണ്ണിക്കുന്നത് എങ്ങനെയാണ്? ഒന്നോർത്തു നോക്കൂ. സത്യത്തിൽ കവിതകളാണ് കാലാതീത സൗന്ദര്യാത്മകമായി പ്രഭാതങ്ങളെ മനസ്സിൽ മാസ്മരികമായി നിറച്ചു തന്നത്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് അകം കവിതകളെക്കുറിച്ച് കേൾക്കാം. സംഘകാല തമിഴിലെ ശൃംഗാര കവിതകളെയാണ് പൊതുവെ അകം കവിതകൾ എന്ന് പറയുന്നത്. 5-ഉം 6-ഉം ശതകങ്ങളാണ് അകം കവിതകളുടെ കാലഘട്ടമെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. അകം കവിതകൾ, പുറം കവിതകൾ എന്നിങ്ങനെ 2 വിഭാഗങ്ങളുള്ള സംഘം കൃതികളിലെ അകം കവിതകൾ മിക്കവാറും പ്രണയ കവിതകളാണ്. ഇതിൽ പുറംവീര ചരിത കാവ്യങ്ങളാണ് നക്കീരർ, ഔവയ്യാർ, കാവിലർ, പരണർ, മാമൂലനാർ തുടങ്ങിയവരാണ് അകം കവികളിൽ പ്രധാനികൾ. കുറിഞ്ചിത്തിണൈ, പാലൈത്തിണൈ, മുല്ലൈത്തിണൈ, മരുതത്തിണൈ, നെയ്തൽ തിണൈ എന്നിങ്ങനെ അകം കവികളെ 5 തിരിച്ചിരിക്കുന്നു. വിരഹ പാരവശ്യമാണ് നെയ്തൽ പാട്ടുകളുടെ മുഖമുദ്ര. പരസ്ത്രീ ഗമനമാണ് മരുതം പാട്ടുകളിൽ. അകം കൃതികളുടെ പ്രതിപാദനം നാടോടി പാട്ടുകളുടെ രീതിയിലാണ്. ദൈനംദിന ജീവിതത്തിന്റെ ചിത്രം അകം കൃതികളിൽ നിറഞ്ഞു നിൽക്കുന്നു. അഭിലാഷം, ചിന്ത, ചടവ്, ഗുണകീർത്തനം, ലജ്ജാനാശം, ഉവേശം, വിസ്മൃതി, മൂർച്ഛ, മരണം എന്നീ കാമാവസ്ഥകളെക്കുറിച്ചുള്ള വർണ്ണനകൾ അകം കൃതികളെ അക്കാലത്ത് അങ്ങേയറ്റം ജനകീയമാക്കിയിട്ടുണ്ടാവണം. നറ്റിണൈ, കുറുംതൊണി, അകാനനൂറ്, ഐങ്കറുനൂറ്, കാലിത്തുകൈ എന്നീ കാവ്യസമാഹാരങ്ങളാണ് അകം കൃതികളിൽ പ്രധാനമായി ഉൾപ്പെടുന്നത്. പരണർ, മാങ്കുടിക്കീഴാർ, ഇളന്തരയനാർ, പെരുങ്കടുങ്കോ, തനിമകനാർ, കണ്ണൻ കൊറ്റനാർ തുടങ്ങിയവരാണ് നെറ്റിണൈ വിഭാഗത്തിലെ പ്രധാന കവികൾ. 175 കവികളുടെ കവിതകൾ പാണ്ഡ്യരാജാവായ പന്നാട് താന്തുരുവാറിന്റെ ആജ്ഞപ്രകാരമാണ് സമാഹരിച്ചിരിക്കുന്നത്. സംഘകാലത്തിന്റെ ഒടുവിലാണ് ഇവ സമാഹരിക്കപ്പെട്ടത് എന്നും മനസ്സിലാക്കാനാവും. നൽത്തിണയാണ് നറ്റിണയായിരിക്കുന്നത്. ചെറിയ പദ്യങ്ങളുടെ സമാഹാരമാണ് കുറും തുകയിൽ. 205 കവികളുടെ കാവ്യസമാഹാരമാണ് കുറും തുകയിൽ. അഞ്ചിലാത്തയാർ, കണ്ണൻ കൂത്തനാർ എന്നിവരും ആദിമണയാർ, ആളൂർ, നന്മുല്ലയാർ, ഉൺപിഞ്ഞൈ, ഒക്കൂർ മാച്ചാത്തിയാർ, ഔവയാർ, കച്ചിപ്പോട്ട് നന്നാക്കയ്യാർ, കാക്കെ പാടിനയാർ, നച്ചണ്ണയാർ, നന്നാക്കയ്യാർ, പൂങ്കുണിത്തിരയാർ, വെള്ളിവീതയാർ തുടങ്ങിയ കവയിത്രികളും കുറും തുകയെ വിഭാഗത്തിൽപ്പെടുന്നവരാണ്. 401 കവിതകളാണ് കുറും തുകയിൽ സമാഹരിക്കപ്പെട്ടിരിക്കുന്നത്. കൃത്യമായ രചനാകാലം നിർണയിക്കപ്പെട്ടിട്ടില്ലാത്ത കാവ്യസമാഹാരങ്ങളാണ് അകനാനൂറ്. പാണ്ഡ്യരാജാവായ ഉക്കിര പെരുവഴുതിയുടെ നിർദ്ദേശപ്രകാരം മധുരൈ ഉവ്വൂരി കുടികിഴാർ മകൻ ഉരുത്തി രചമൻ ആണ് അകനാനൂറ് സമാഹരിച്ചത്. 400 പാട്ടുകളുള്ള അകനാനൂറിന്റെ ആദ്യത്തെ 120 പാട്ടുകൾ കളയറ്റി ആനയി നിരയി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്നുവെച്ചാൽ കൊമ്പനാനകളുടെ നിര. 121 മുതൽ 300 വരെയുള്ള പാട്ടുകൾക്ക് മണിമിടേ പവളം എന്നാണ് പേര്. അത് കഴിഞ്ഞ് 400 വരെയുള്ള പാട്ടുകൾ നിത്തിലക്കോവി എന്നാണ് അറിയപ്പെടുന്നത്. ഏകപത്നി വ്രതത്തിന്റെ മഹത്വം പ്രകടമാക്കുന്ന കൃതി കൂടിയാണ് അകനാനൂറ്. യാനേക്കാട് ചേമാന്തരൻ ചേകൽ ഇരുമ്പുറൈ എന്ന ചേരരാജാവിന്റെ ആജ്ഞപ്രകാരം പുലത്തുറയുമൊറ്റിയ കൂടലൂർ കിഴാർ സമാഹരിച്ച കൃതിയാണ് ഐങ്കിറുനൂറ്. കുറിയതായ 500 ഐങ്കിറുനൂറ്. 3 മുതൽ 6 വരെ വരികളുള്ള 500 പാട്ടുകളും ഒരു കടവുൾ വാഴ്ത്തുമാണ് ഐങ്കിറുനൂറിലുള്ളത്. അമ്മുവനാർ, കപിലർ, ലാന്തയാർ, പെയാർ എന്നിവർ 100 പാട്ടുകൾ വീതം രചിച്ചിരിക്കുന്നു. സംഘകാലത്തിന് ശേഷം വിരചിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന കൃതിയാണ് കലിത്തുറ. കലിവൃത്തത്തിലാണ് കവിതകൾ രചിച്ചിരിക്കുന്നത് എന്നതുകൊണ്ടാണ് കലിത്തുക എന്ന പേര് വന്നിരിക്കുന്നത്. 150 കവിതകളുടെ സമാഹാരമാണ് കലിത്തുക. ശിവസ്തുതിയിൽ തുടങ്ങി സ്നേഹഗീതങ്ങളിലേക്കാണ് കലിത്തുക സഞ്ചരിക്കുന്നത്. പാലൈ, കുറിഞ്ചി, മരുതം, മുല്ലൈ എന്നിങ്ങനെ 5 ഭാഗങ്ങളാണ് കലിത്തുകയ്ക്കുള്ളത്. ഇതിൽ നൈതൽ എഴുതിയ നല്ലന്തുവനാർ ആണ് കലിത്തുകയെ സമാഹരിച്ചിരിക്കുന്നത്. ഈടുറ്റ കവിതകളുടെ സമാഹാരമാണ് അകം കൃതികൾ എല്ലാം തന്നെ.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് LR മധുജൻ.

ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, ആഴമേറിയ താഴ്വരകൾ, ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുന്ന ഒരു മേഘത്തെ പോലെയായിരുന്നു ഞാൻ. അങ്ങനെയായിരുന്നു എന്റെ യാത്ര. അതിനിടയിൽ എപ്പോഴും ആണ് ഒരു ജനക്കൂട്ടം ഞാൻ കാണുന്നത്. എന്നാൽ അത് മനുഷ്യരായിരുന്നില്ല, നർത്തകികളായിരുന്നു. താനും കാവ്യഭംഗിയുടെ കമനീയത മുഴുവൻ വരികളിൽ ആവാഹിച്ച വേർഡ്സ്വർത്തിന്റെ ഡാഫുഡൽസ് പൂക്കൾ. തടാകത്തിന്റെ തീരത്തും പച്ചമരങ്ങൾക്കിടയിലും അവ നിറഞ്ഞു നിൽക്കുന്നു. ഇളങ്കാറ്റിന്റെ താളത്തിനൊത്ത് അവ ഉല്ലസിച്ച് പറക്കുന്നു, ആനന്ദ നൃത്തമാടുന്നു. ആകാശഗംഗയിലെ തിളങ്ങുന്ന താരങ്ങളെ പോലെ പൂക്കളുടെ നിരകൾ അനന്തമായി നീണ്ടുപോകുന്നു. കായൽക്കരയുടെ ഓരത്ത് ഒരൊറ്റ നോട്ടത്തിൽ പതിനായിരക്കണക്കിന് പൂക്കൾ, തിരച്ചാർത്തുകൾ. ഇത്രയേറെ ആനന്ദത്തിന്റെ കൂട്ടായ്മയിൽ ആർക്കാണ് പ്രസന്നവദനർ ആകാതിരിക്കാനാവുന്നത്? ധന്യതയാർന്ന് പ്രശാന്തമാകാതിരിക്കാനാവുന്നത്? അത്രമേൽ അനവധ്യമായി ഹൃദയത്തെ സ്പന്ദിക്കാനാവുന്ന പാട്ടുകളിലും ധന്യതയാർന്ന് പോവില്ലേ? നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കമനീയതയുടെ കരൾ മുഴുവൻ കടമായി വാങ്ങി വിരചിച്ച ഒരു ഗാനത്തിന്റെ സുഖദ ശ്രവ്യത.

ഈ ദിനത്തിലേക്ക് കൺതുറക്കൂ. ഇതല്ലോ ജീവിതത്തിന്റെ അന്തസത്ത. ഹ്രസ്വമായ ഈ യാത്രയിൽ ഒളിഞ്ഞിരിക്കുന്നത് എത്ര നിഗൂഢ തത്വങ്ങൾ, പൊരുളുകൾ! ഇതിലുണ്ട് അന്തർലീനം, ധന്യതയും കർമ്മത്തിൻ തേജസ്സും വിജയത്തിൻ ശക്തിസാരവും. ഇന്നലെ എന്നത് വെറുമൊരു സ്വപ്നമായി മാഞ്ഞുപോയി. നാളെ എന്നതോ കേവലമൊരു കാഴ്ച മാത്രം. ഇന്ന് സുകൃതമായാൽ ഓരോ ഇന്നലെയും ആനന്ദ സ്വപ്നം, ഓരോ നാളെയും പ്രത്യാശയുടെ ദർശനം. സുഹൃത്തെ, കൂട്ടുകാരി, കൺതുറക്കൂ. ഈ ദിനത്തെ നോക്കൂ, എത്ര ഹൃദ്യമീ ദിനമെന്ന് മനസ്സിൽ കരുതൂ. ജീവിതം ഒരു ഉണർത്തുപാട്ടായിരിക്കുന്നു, അതൊരു ഉറക്കുപാട്ടായിരിക്കുന്നുമില്ല. അതീവ ധന്യതയാർന്ന ഈ പകലിന് സ്വാഗതമരുളൂ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കർണികാര ശോഭയാർന്ന ഒരു കവിത.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. യുഡിഎഫ് സ്ഥാനാർത്ഥിയായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും എൽഡിഎഫിനായി എ സി മൊയ്തീനും ബിജെപിക്കായി ബി ഗോപകുമാറും മത്സരിക്കും. ന്യൂഡൽഹിയിൽ അടുത്ത മാസം ആദ്യം നടക്കാനിരുന്ന ആദ്യ അന്താരാഷ്ട്ര ബിഗ് ക്യാറ്റ് അലയൻസ് സമ്മിറ്റ് മാറ്റിവെച്ചതായി കേന്ദ്ര സർക്കാർ. 2026-27 വിനോദസഞ്ചാര കാലം ലക്ഷ്യമിട്ട് നവീകരിച്ച ഗോൾഡൻ ചാരിയറ്റ് ആഡംബര ട്രെയിൻ അവതരിപ്പിക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്ന സന്ദേശവുമായി ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ഐ പി എൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 89 റൺസ് ജയം. വാർത്തകൾ വിശദമായി. ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ത്യയിലെത്തിയ സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ബഹുരാഷ്ട്ര വേദികളിലെ സഹകരണം ഉൾപ്പെടെ പ്രാദേശികവും ആഗോള പ്രാധാന്യവുമുള്ള വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്യും. ചർച്ചകൾക്ക് ശേഷം നിരവധി കരാറുകളിലും ഒപ്പുവയ്ക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും സൈപ്രസ് പ്രസിഡന്റ് ഇന്ന് വൈകുന്നേരം കൂടിക്കാഴ്ച നടത്തും. വിശ്വസ്ത പങ്കാളിയായാണ് ലോകം ഇന്ത്യയെ നോക്കിക്കാണുന്നതെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 രാജ്യങ്ങളിൽ നടത്തിയ സന്ദർശനം രാജ്യത്തിനേറെ പ്രയോജനപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. ആഗോള വേദിയിൽ ഇന്ത്യ ശക്തമായി നിലകൊള്ളുന്നുവെന്നാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രതിഫലിപ്പിക്കുന്നതെന്നും പര്യടനത്തിനിടെ 57 സുപ്രധാന കരാറുകളിൽ ഒപ്പുവച്ചതായും ശ്രീ ഗോയൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
1: प्रिफर्ड ग्लोबल डेस्टिनेशन के रूप में देख रहा है. पांचों देश में एक नया ऊर्जा है भारत के साथ व्यापार करने की. हमारे निर्यातकों के लिए ढेर सारे अवसर और भारत में बड़े पैमाने पे निवेश इस 5 देशों की यात्रा से कैटलाइज होगा.
0: 16-ാം കേരള നിയമസഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികളും സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. യുഡിഎഫ് സ്ഥാനാർത്ഥിയായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും എ സി മൊയ്തീൻ എൽഡിഎഫ് സ്ഥാനാർത്ഥിയായും ബി ഗോപകുമാർ ബിജെപിയുടെ സ്ഥാനാർത്ഥിയായും സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ന് പിരിയുന്ന സഭ ഈ മാസം 29 ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനായി വീണ്ടും സമ്മേളിക്കും. 2019 പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ ഹംസ ബുർഹാൻ കൊല്ലപ്പെട്ടു. പാക് അധീന കശ്മീരിൽ ഇന്നലെ അജ്ഞാതർ നടത്തിയ വെടിവയ്പ്പിലാണ് ഹംസ കൊല്ലപ്പെട്ടത്. മുസഫർബാദിൽ സ്വകാര്യ കോളേജിൽ നിന്ന് പുറത്തുവരുന്നതിനിടെയാണ് ഇയാൾക്ക് വെടിയേറ്റതെന്ന് പോലീസ് അറിയിച്ചു. പുൽവാമ ഭീകരാക്രമണത്തിൽ 40-ലധികം CRPF ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടത്. 2026-27 വിനോദസഞ്ചാര കാലം ലക്ഷ്യമിട്ട് നവീകരിച്ച ഗോൾഡൻ ചാരിയറ്റ് ആഡംബര ട്രെയിൻ അവതരിപ്പിക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ. ദക്ഷിണേന്ത്യയുടെ സാംസ്കാരിക പൈതൃകവും പ്രകൃതി ദൃശ്യങ്ങളും പ്രദർശിപ്പിക്കുന്നതിനൊപ്പം ആധുനിക സൌകര്യങ്ങളും സംയോജിപ്പിച്ച് പുതുക്കിയ രൂപത്തിലാണ് ഗോൾഡൻ ചാരിയറ്റ് തിരിച്ചെത്തുന്നതെന്ന് IRCTC അറിയിച്ചു. 40 ക്യാബിനുകളിലായി 80 പേർക്ക് യാത്ര ചെയ്യാൻ കഴിയും. ജുവൽസ് ഓഫ് സൌത്ത് പാക്കേജിൽ കൊച്ചിയും ഉൾപ്പെട്ടിട്ടുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് മുൻനിര സ്റ്റാർട്ടപ്പ് സംരംഭമായ ഉഷസ് പദ്ധതിക്ക് കീഴിൽ മാരിടെക് ഇന്റഗ്രേറ്റഡ് മാരിടൈം പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 5% ഓഹരി മൂലധന നിക്ഷേപത്തിന് കരാറൊപ്പുവച്ചു. കേന്ദ്ര സർക്കാരിന്റെ നൂതനാശയം, സംരംഭകത്വം, തദ്ദേശീയവൽക്കരണം, സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിത സ്റ്റാർട്ടപ്പ് വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന കാഴ്ചപ്പാടാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഉഷസ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
2: നിക്ഷേപങ്ങളിലൂടെയും സ്റ്റാർട്ടപ്പ് സഹകരണത്തിലൂടെയും ഇന്ത്യയുടെ സമുദ്രമേഖലയെ ശക്തിപ്പെടുത്താനാകുന്ന പുതിയ സാങ്കേതിക വിദ്യകളെ പ്രോത്സാഹിപ്പിക്കാനാണ് ഉഷസ് പദ്ധതി ലക്ഷ്യമിടുന്നത്. സമുദ്രമേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ സ്റ്റാർട്ടപ്പുകളെ പിന്തുണയ്ക്കാനും നിക്ഷേപം നടത്താനും പദ്ധതിക്ക് കീഴിൽ 50 കോടി രൂപയുടെ ആകെ മൂലധനത്തുക കൊച്ചിൻ ഷിപ്പ്യാർഡ് നീക്കിവച്ചിട്ടുണ്ട്. ഈ പദ്ധതിയുടെ നടത്തിപ്പിന് IIMK Live, IIT Madras എന്നിവരുമായി കൊച്ചിൻ ഷിപ്പ്യാർഡ് പങ്കാളിത്തത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. സമുദ്രമേഖലയിലെ പങ്കാളികളെ പരസ്പരം ബന്ധിപ്പിക്കുകയും ചരക്ക് നീക്കം, തുറമുഖ അനുബന്ധ സേവനങ്ങൾ എന്നിവ സുഗമമാക്കുകയും ചെയ്യുന്ന ഇന്റഗ്രേറ്റഡ് മാരിടൈം എക്സ്ചേഞ്ച് എന്ന ഡിജിറ്റൽ സംവിധാനവും വികസിപ്പിച്ചു. സമുദ്ര വ്യവസായ ശൃംഖലയിലുടനീളം പ്രവർത്തനക്ഷമതയും സുതാര്യതയും സഹകരണവും വർദ്ധിപ്പിച്ച് മേഖലയുടെ ഏകീകൃത ഡിജിറ്റൽ വിപണിയായി നിലകൊള്ളാൻ ഇന്റഗ്രേറ്റഡ് മാരിടൈം എക്സ്ചേഞ്ചിന് സാധിക്കും. ഇന്ത്യയിലെ സമുദ്ര വ്യാപാരത്തിന്റെയും ചരക്ക് നീക്കത്തിന്റെയും ഡിജിറ്റൽ വൽക്കരണം ത്വരിതപ്പെടുത്തുന്നതിൽ ഇത് സുപ്രധാന പങ്കുവഹിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: മണിപ്പൂർ പോലീസ് മേധാവി രാജീവ് സിംഗിനെ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സുരക്ഷാ സെക്രട്ടറിയായി നിയമിച്ചു. ക്യാബിനറ്റിന്റെ നിയമന സമിതിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവിന് അംഗീകാരം നൽകിയത്. പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലൊപ്പം താമസിക്കുന്ന കുടുംബാംഗങ്ങൾക്കും സുരക്ഷയൊരുക്കുന്ന സുരക്ഷാ വിഭാഗമായ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് മേധാവിയാണ് സുരക്ഷാ സെക്രട്ടറി. ഇന്ത്യ വാങ്ങാൻ തയ്യാറുള്ള അത്രയും ഊർജ്ജം നൽകാൻ US തയ്യാറാണെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഹോർമൂസ് കടലിൽ കടച്ചതുമൂലം ഉയർന്ന ഇന്ധനവിലയെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. നാളെ ഇന്ത്യയിലെത്തുന്ന മാർക്കോ റൂബിയോ കൊൽക്കത്ത, ആഗ്ര, ജയ്പൂർ, ന്യൂഡൽഹി എന്നിവിടങ്ങളിൽ സന്ദർശിക്കും. ഈ മാസം 26 നടക്കുന്ന ക്വാഡ് യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ന്യൂഡൽഹിയിൽ അടുത്ത മാസം ആദ്യം നടക്കാനിരുന്ന ആദ്യ അന്താരാഷ്ട്ര ബിഗ് ക്യാറ്റ് അലയൻസ് സമ്മിറ്റ് മാറ്റിവെച്ചു. പുതിയ തീയതി പിന്നീട് അറിയിക്കുമെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം അറിയിച്ചു. ആഫ്രിക്കൻ യൂണിയൻ കമ്മീഷൻ എന്നിവയുടെ അധ്യക്ഷനുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനം. അതേസമയം ആഫ്രിക്കയിലെ ആരോഗ്യ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ന്യൂഡൽഹിയിൽ ഈ മാസം 28 മുതൽ 31 വരെ നടക്കാനിരുന്ന 4th ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവെച്ചിട്ടുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ദിനാചരണത്തോടനുബന്ധിച്ച് രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാനതല ശില്പശാല മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. മാതൃകാ ജൈവ വൈവിധ്യ സൗഹൃദ ഗ്രാമങ്ങൾ എന്ന സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ പുതിയ പദ്ധതിക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. കേരള തപാൽ സർക്കിൾ മൈന്യൂട്ട് ലൈഫ് എന്ന പ്രമേയത്തെ ആസ്പദമാക്കി 6 പ്രത്യേക കവറുകളും ഇന്ന് പുറത്തിറക്കും. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 89 റൺസ് ജയം. ഗുജറാത്ത് ഉയർത്തിയ 230 റൺ വിജയലക്ഷ്യം പിന്തുടർന്ന ചെന്നൈക്ക് 13.4 ഓവറിൽ 140 റൺസ് എടുക്കുന്നതിനിടെ മുഴുവൻ വിക്കറ്റുകളും നഷ്ടമായി. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. കേരളത്തിൽ വ്യാപക മഴ തുടരുന്നു. ഈ മാസം 26 കാലവർഷം എത്തുന്നതെന്ന് പ്രതീക്ഷിക്കുന്നതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കില്ല. കോഴിക്കോട് വ്യാപക മഴയെ തുടർന്നുണ്ടായ മഴ വെള്ളപ്പാച്ചിലിൽ നിർമ്മാണത്തിലിരുന്ന താൽക്കാലിക പാലം തകർന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
3: കോഴിക്കോട് മുത്തപ്പമ്പുഴയിൽ ഇന്നലെ മലവെള്ളപ്പാച്ചിലാണ് താൽക്കാലികമായി യാത്രക്കാരെ ഉപയോഗിക്കുന്ന ചപ്പാത്ത് തകർന്നത്. വനത്തിനുള്ളിൽ പെയ്ത അതിശക്തമായ മഴയെ തുടർന്ന് തോട്ടിലൂടെ മലവെള്ളം കുത്തിയൊലിച്ച് വരികയായിരുന്നു. നിലവിൽ ഈ റൂട്ടിൽ ചെറുവാഹനങ്ങൾക്ക് മാത്രമായി ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. നിശ്ചിത സമയത്തിനകം പാലത്തിന്റെ പ്രവൃത്തി പൂർത്തിയാക്കാൻ കരാർ കമ്പനി തയ്യാറാവാത്തതാണ് ഇത്തരമൊരു ദുരവസ്ഥയ്ക്ക് കാരണമായതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. വരും ദിവസങ്ങളിലും മഴ ശക്തമായാൽ ഈ മേഖല പൂർണ്ണമായി ഒറ്റപ്പെടുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ.
0: UPSC സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ ഈ മാസം 24 നടക്കും. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലായി ക്രമീകരിച്ചിട്ടുള്ള വിവിധ കേന്ദ്രങ്ങളിലായി ഏകദേശം 21,000 ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതും. രാവിലെ 9:30 മുതൽ 11:30 വരെയും ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ 4:30 വരെയുമാണ് പരീക്ഷ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയുടെ 134 പതിപ്പ് ആണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-117-00 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോഡൌലിക്സ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. 16th കേരള നിയമസഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. UDF സ്ഥാനാർത്ഥിയായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും LDFനായി AC മൊയ്തീനും BJPക്കായി BB ഗോപകുമാറും മത്സരിക്കും. ന്യൂഡൽഹിയിൽ അടുത്ത മാസം ആദ്യം നടക്കാനിരുന്ന ആദ്യ അന്താരാഷ്ട്ര ബിഗ് ക്യാറ്റ് അലയൻസ് സമ്മിറ്റ് മാറ്റിവെച്ചതായി കേന്ദ്ര സർക്കാർ. 2026-27 വിനോദസഞ്ചാര കാലം ലക്ഷ്യമിട്ട് നവീകരിച്ച ഗോൾഡൻ ചാരിറ്റ് ആഡംബര ട്രെയിൻ അവതരിപ്പിക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്ന സന്ദേശവുമായി ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 89 റൺസ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്രിയ

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ദൂരദേശങ്ങളിലെ ചില ജീവിത മാതൃകകളെക്കുറിച്ചും നമ്മുടെ നാട്ടിലെ അധികാര സാമൂഹിക ചിന്താഗതികളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കണം. അധികാരത്തിന്റെ അഴുകിയ കഥകൾക്കും വാർത്താമാധ്യമങ്ങളിലെ വിദ്വേഷ ചർച്ചകൾക്കുമിടയിൽ നമ്മൾ കാണാതെ പോകുന്ന ചില ചെറിയ വലിയ കാര്യങ്ങൾ നമുക്കൊന്ന് വിശകലനം ചെയ്യാം. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ ശാപം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചിന്താശേഷിയുള്ള മനുഷ്യർ ഭരണ സംവിധാനത്തിന്റെ തലപ്പത്തെത്താൻ മടിക്കുന്നു എന്നതാണ് അത്. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു പ്രതിഭ അവിടെ എത്തിയാൽ തന്നെ അല്പന്മാരായ രാഷ്ട്രീയക്കാർ അവരെ കേവലം കളിപ്പാവകളാക്കി മാറ്റുന്നു. ഈ അഴുകിയ അധികാര പ്രവണതകൾ കണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്നത്. വികസനത്തെയോ പുതിയ ആശയങ്ങളെയോ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് പകരം പീഡന കഥകളും വർഗീയതയും കട്ടെടുക്കലിന്റെ വാർത്തകളും മാത്രം കേട്ടുവളരുന്ന ഒരു തലമുറയുടെ ഉള്ളിലെ വെളിച്ചം പതുക്കെ കെട്ടുപോകുന്നു. യഥാർത്ഥ നായകന്മാർ ആഘോഷിക്കപ്പെടാത്ത, ആദർശശുദ്ധിയുള്ളവർ തഴയപ്പെടുന്ന ഒരിടത്ത് മാറ്റമുണ്ടാകണമെങ്കിൽ താഴെത്തട്ടിലുള്ള നമ്മുടെ ചിന്താഗതികൾ മാറേണ്ടതുണ്ട്. വികസിത രാജ്യങ്ങളിലെ, ഉദാഹരണത്തിന് UKയിലെ ജീവിത രീതികളിൽ നിന്ന് നമുക്ക് പഠിക്കാനേറെയുണ്ട്. അവിടെ ഒരു സഹപ്രവർത്തകയോട് ജോലി മാറ്റാൻ ആവശ്യപ്പെടുമ്പോൾ അവർക്ക് സൗകര്യമില്ലെങ്കിൽ വളരെ മാന്യമായി എന്നാൽ കൃത്യമായി ഇല്ല എന്ന് പറയും. അതിൽ കള്ളത്തരങ്ങളോ അതിഭാവുകത്വങ്ങളോ ഇല്ല. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി മാത്രം ശരി എന്ന് പറയുകയും ഉള്ളിൽ നീറുകയും ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെയാണ് അവിടുത്തെ വിശ്വാസത്തിന്റെ സംസ്കാരം. പെട്രോൾ പമ്പുകളിൽ സ്വയം ഇന്ധനം നിറച്ച് പണം നൽകി പോകുന്ന രീതി, വഴിയോരങ്ങളിൽ പെട്ടി മാത്രം വെച്ച് തേനും പൂക്കളും വിൽക്കുന്ന ഓണസ്റ്റി ഷോപ്പുകൾ, ഇതെല്ലാം കാണിക്കുന്നത് ആ സമൂഹം സത്യസന്ധതയിൽ കെട്ടിപ്പടുത്തതാണെന്നാണ്. ക്യാമറകൾ ഉണ്ടായതുകൊണ്ടല്ല, മറിച്ച് നേരുള്ളവരായിരിക്കുക എന്നത് അവിടുത്തെ ഭൂരിപക്ഷത്തിന്റെ ശീലമായതുകൊണ്ടാണ് ഇത് സാധ്യമാകുന്നത്. നമ്മുടെ നാട്ടിൽ പഴയ സാധനങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു കുറച്ചിലായി കാണുന്നവരുണ്ട്. എന്നാൽ UK പോലുള്ള രാജ്യങ്ങളിൽ കുട്ടികളുടെ വസ്ത്രങ്ങളോ കളിപ്പാട്ടങ്ങളോ മറ്റോ പഴയത് വാങ്ങുന്നതും വിൽക്കുന്നതും അഭിമാനത്തോടെയാണ് അവർ ചെയ്യുന്നത്. വിഭവ നഷ്ടം ഒഴിവാക്കുക എന്ന വലിയൊരു ലക്ഷ്യം അതിന് പിന്നിലുണ്ട്. വഴിവക്കിൽ എടുക്കാൻ മടിക്കണ്ട എന്ന കുറിപ്പോടെ മേശകളും വാഷിംഗ് മെഷീനുകളും വെച്ചിരിക്കുന്നത് അവിടുത്തെ സാധാരണ കാഴ്ചയാണ്. സ്വാപ്പ് ഷോപ്പ് അഥവാ പുനരുപയോഗത്തിന്റെ ആശയം വിപ്ലവകരമാണ്. ഉപയോഗിച്ച സാരികൾ വീണ്ടും ഉപയോഗിക്കുന്നതിലൂടെ ഏതൊരു സ്ത്രീയും സമൂഹത്തിന് നൽകുന്നത് വലിയൊരു സന്ദേശമാണ്. ഓരോ ഫംഗ്ഷന് പോകാനും ഓരോ സാരി എന്നതൊക്കെ സാംസ്കാരിക അധപതനമാണ്. സ്വർണം വാരിക്കൂട്ടുന്നതേക്കാൾ തരം താഴൽ വേറെയില്ല. ആഘോഷങ്ങൾക്കായി സിനിമാ താരങ്ങളെയും ഹെലികോപ്റ്ററുകളെയും കൊണ്ടുവരുന്ന പുതിയ കാലത്തെ കുട്ടികൾ ഇത്തരം ആദർശ ശുദ്ധിയുള്ള മാതൃകകളെയാണ് പിന്തുടരേണ്ടത്. ലോകത്തിന്റെ ചലനം മാറ്റാൻ വലിയ യുദ്ധങ്ങൾ വേണ്ടതില്ല, ചെറിയ കാര്യങ്ങളിൽ വരുത്തുന്ന മാറ്റങ്ങൾ മതിയാകും. പീഡന കഥകൾ കേട്ട് ആവേശം കൊള്ളുന്ന ഓൺലൈൻ മാധ്യമങ്ങൾ ഇത്തരം നല്ല ചിന്തകളെ പൊതുസമൂഹത്തിന് മുന്നിലെത്തിക്കാൻ തയ്യാറാകണം. അധികാര കസേരയിൽ ഞാന്നുകിടക്കുന്ന കടൽക്കിഴവന്മാരായ നേതാക്കൾക്ക് പകരം നൂതന ആശയങ്ങളുള്ള യുവാക്കൾ കടന്നുവരണം.

നമ്മുടെ ആഘോഷങ്ങൾക്ക് ആത്മാവുണ്ടാകട്ടെ. പണക്കൊഴുപ്പിനേക്കാൾ ഉപരിയായി വിഭവങ്ങൾ സംരക്ഷിക്കാനും സത്യസന്ധത പുലർത്താനും നമുക്ക് സാധിക്കണം. അധികാരത്തിന്റെ തലപ്പത്തുള്ളവർ മാതൃക കാട്ടുമ്പോൾ സാധാരണക്കാരും അത് പിന്തുടരുമെന്നതിൽ സംശയമില്ല. ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള രാജ്യമാണ് ഫിൻലാൻഡ്. ആ രാജ്യത്തെ വിപ്ലവകരമായ മാറ്റങ്ങളിലേക്ക് നയിച്ച യുവ നേതാവാണ് മുൻ പ്രധാനമന്ത്രി സന്ന മാരിൻ. ചിന്തിക്കുന്ന നേതാക്കൾ എന്ന ആശയത്തിന്റെ ആഗോള മുഖമാണ് അവർ. 34 വയസ്സിൽ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഭരണത്തലവയായി അവർ അധികാരമേറ്റപ്പോൾ അത് കേവലം ഒരു വ്യക്തിയുടെ വിജയമായിരുന്നില്ല, മറിച്ച് ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ തുടക്കമായിരുന്നു. സന്ന മാരിന്റെ ജീവിതകഥ നമ്മൾ നേരത്തെ സംസാരിച്ച കടൽ കിഴവന്മാരായ നേതാക്കൾക്ക് നൽകുന്ന വലിയൊരു മറുപടിയാണ്. വളരെ ദരിദ്രമായ ചുറ്റുപാടിലാണ് അവർ ജനിച്ചത്. അച്ഛന്റെ മദ്യപാനത്തെ തുടർന്ന് തകർന്ന കുടുംബം, പിന്നീട് തന്റെ രണ്ട് അമ്മമാരോടൊപ്പം ഒരു റെയിൻബോ ഫാമിലിയിലാണ് അവർ വളർന്നത്. പഠനകാലത്ത് ബേക്കറിയിലും കാഷ്യറായും ജോലി ചെയ്താണ് അവർ സ്വന്തം കാര്യങ്ങൾ നോക്കിയിരുന്നത്. ഒരു കാഷ്യർ എങ്ങനെ പ്രധാനമന്ത്രിയാകും എന്ന് പരിഹസിച്ചവർക്ക് മുന്നിൽ കഠിനാധ്വാനവും കൃത്യമായ നിലപാടുകളും ഉണ്ടെങ്കിൽ ആർക്കും അധികാരത്തിന്റെ ഉന്നതിയിലെത്താമെന്ന് അവർ തെളിയിച്ചു. കുടുംബത്തിൽ നിന്ന് സർവകലാശാല വിദ്യാഭ്യാസം നേടുന്ന ആദ്യത്തെ വ്യക്തിയായിരുന്നു അവർ. സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ നേരിട്ടറിഞ്ഞ ഒരാൾ അധികാരത്തിലെത്തുമ്പോൾ അവിടെ വിപ്ലവകരമായ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് സന്ന മാരിൻ കാണിച്ചു തന്നു. സന്ന മാരിൻ അധികാരത്തിലെത്തിയപ്പോൾ രൂപീകരിച്ച മന്ത്രിസഭ ലോകത്തെ അത്ഭുതപ്പെടുത്തി. 5 പാർട്ടികൾ ചേർന്ന സഖ്യകക്ഷിയുടെ തലപ്പത്ത് 5 സ്ത്രീകളായിരുന്നു. അതിൽ 4 പേർക്കും 35 വയസ്സിൽ താഴെ മാത്രം പ്രായം. അടുക്കളയിൽ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള ജെൻഡർ ജസ്റ്റിസ് എന്ന വിഷയം എങ്ങനെ പ്രായോഗികമാക്കാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു അത്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യമായ പാരന്റൽ ലീവ് അവർ നടപ്പിലാക്കി. കുട്ടികളെ വളർത്തുന്നത് സ്ത്രീയുടെ മാത്രം ഉത്തരവാദിത്തമല്ല എന്ന വികസിത ചിന്താഗതി അവർ സമൂഹത്തിൽ ഉറപ്പിച്ചു. ആഴ്ചയിൽ 4 ദിവസം ജോലി, ദിവസം 6 മണിക്കൂർ ജോലി എന്ന വിപ്ലവകരമായ ആശയം അവർ മുന്നോട്ട് വച്ചു. മനുഷ്യർ വെറും യന്ത്രങ്ങളല്ലെന്നും അവർക്ക് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ അവകാശമുണ്ടെന്നും അവർ വാദിച്ചു. സന്ന മാരിൻ തന്റെ സ്വകാര്യ ജീവിതവും ഭരണവും ഒളിച്ചുവെച്ചില്ല. ഇൻസ്റ്റാഗ്രാമിൽ താൻ കുഞ്ഞിന് മുലയൂട്ടുന്ന ചിത്രമോ സുഹൃത്തുക്കളോടൊപ്പം നൃത്തം ചെയ്യുന്ന വീഡിയോയോ പങ്കുവയ്ക്കാൻ അവർ മടിച്ചില്ല. അധികാരത്തിന്റെ തിമിരം ബാധിച്ച നേതാക്കൾക്ക് അതൊരത്ഭുതമായിരുന്നു. എന്നാൽ സാധാരണക്കാർക്ക് അവർ തങ്ങളിൽ ഒരാളായി മാറി. നമ്മൾ നേരത്തെ സംസാരിച്ച ആ സ്വാപ് ഷോപ്പ് ആശയത്തോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു അവരുടെ ജീവിതശൈലി. ആഡംബരങ്ങളില്ലാത്ത ലളിതമായ വസ്ത്രധാരണവും സുതാര്യമായ ആശയവിനിമയവും അവരെ ജനപ്രിയയാക്കി. കോവിഡ് കാലത്തെയും റഷ്യ യുക്രൈൻ യുദ്ധം സൃഷ്ടിച്ച പ്രതിസന്ധികളെയും അവർ നേരിട്ട രീതി അവരുടെ ഭരണ പാടവത്തിന് തെളിവാണ്. സന്ന മാരിന്റെ കഥ നമുക്ക് നൽകുന്ന സന്ദേശം വ്യക്തമാണ്. യുവത്വവും ആധുനിക ചിന്തകളും അധികാരത്തിലെത്തുന്നത് ഒരു രാജ്യത്തിന്റെ ഭാഗ്യമാണ്. പഴഞ്ചൻ ചിന്താഗതികളിൽ തളച്ചിടപ്പെട്ട അധികാര കസേരകൾ വഴിമാറേണ്ടതുണ്ട്. ചിന്തിക്കുന്ന, സത്യസന്ധരായ, സാധാരണക്കാരോട് ചേർന്ന് നിൽക്കുന്ന നേതാക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു രാജ്യം വികസിതമാകൂ. നമ്മുടെ കുട്ടികളും ഇത്തരം കഥകൾ കേട്ട് വളരട്ടെ. അധികാരമെന്നത് മറ്റുള്ളവരെ അടിച്ചമർത്താനല്ല, മറിച്ച് മാറ്റങ്ങൾ വളർത്താനുള്ള ആയുധമാണെന്ന് അവർ മനസ്സിലാക്കട്ടെ. സന്ന മാരിനെ പോലെ തങ്ങളുടെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ ലോകത്തെ മാറ്റാൻ നമുക്ക് സാധിക്കും. യുവ നേതാക്കളെ കുറിച്ച് പറയുമ്പോൾ സന്ന മാരിനൊപ്പം ലോകം ഉച്ചരിക്കുന്ന പേരാണ് ജസീന്ത ആർഡേൺ. 37 വയസ്സിൽ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രിയായ അവർ ലോകത്തിന് കാട്ടിക്കൊടുത്തത് കരുണയുള്ള അധികാരം അഥവാ പൊളിറ്റിക്സ് ഓഫ് കൈൻഡ്നെസ് എന്ന പുതിയൊരു പാഠമാണ്. ക്യാമറകൾക്ക് മുന്നിൽ മാസ് ഡയലോഗുകൾ അടിക്കുന്നതിന് പകരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ജനങ്ങളെ ചേർത്തുപിടിച്ച ഭരണാധികാരിയായിരുന്നു അവർ. ക്രൈസ്റ്റ് ചർച്ച് വെടിവെപ്പുണ്ടായപ്പോൾ ഹിജാബ് ധരിച്ച് ദുഃഖിതരായ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കാൻ അവർ പോയത് അധികാരത്തിന്റെ താൻപോരിമ കാട്ടാനല്ല, മറിച്ച് മനുഷ്യത്വം കാട്ടാനാണ്. അധികാരത്തിന്റെ തിമിരം ബാധിക്കാത്ത നേതാവായിരുന്നു അവർ. പ്രസവിച്ചു കഴിഞ്ഞ് അധികം വൈകാതെ തന്റെ കുഞ്ഞുമായി ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ജസീന്ത
ജോലി ചെയ്യുന്ന ഓരോ സ്ത്രീക്കും വലിയൊരു പ്രചോദനമായി.

മറ്റൊരു കൗതുകകരമായ മാതൃകയാണ് എൽ സാൽവഡോറിലെ നായിബ് ബുക്കലെ. 37 വയസ്സിൽ പ്രസിഡന്റായ അദ്ദേഹം ഒരു പഴയകാല രാഷ്ട്രീയക്കാരനേ ആയിരുന്നില്ല. ട്വിറ്ററിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ജനങ്ങളോട് നേരിട്ട് സംവദിക്കുന്ന രീതിയാണ് അദ്ദേഹം കൊണ്ടുവന്നത്. തന്റെ രാജ്യത്തെ സാമ്പത്തിക അടിത്തറ മാറ്റാൻ ബിറ്റ്കോയിൻ പോലുള്ള ആധുനിക സംവിധാനങ്ങൾ ഔദ്യോഗികമായി സ്വീകരിക്കാൻ അദ്ദേഹം കാണിച്ച ധൈര്യം യുവത്വത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. വസ്ത്രധാരണത്തിലും സംസാര ശൈലിയിലും തികച്ചും ആധുനികനായ അദ്ദേഹം പഴയ കസേരകളിൽ ഞാന്നുകിടക്കുന്ന നേതാക്കൾക്ക് വലിയൊരു ഭീഷണിയായി. താനൊരു സിഇഒയെ പോലെയാണ് രാജ്യം ഭരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് ഭരണ സംവിധാനത്തിലെ നൂതനമായ മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഫ്രാൻസിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ 39 വയസ്സിൽ അധികാരത്തിലെത്തിയത് ഒരു വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റായിട്ടാണ്. പരമ്പരാഗത പാർട്ടികളെ എല്ലാം തറപറ്റിച്ച് സ്വന്തമായൊരു പ്രസ്ഥാനമുണ്ടാക്കിയാണ് അദ്ദേഹം വന്നത്. യുവത്വം എന്നാൽ കേവലം പ്രായമല്ല, മറിച്ച് പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാനുള്ള ആർജവമാണെന്ന് അദ്ദേഹം തെളിയിച്ചു. യൂറോപ്യൻ യൂണിയനെ നവീകരിക്കുന്നതിലും പരിസ്ഥിതി സൗഹൃദമായ നയങ്ങൾ നടപ്പാക്കുന്നതിലും അദ്ദേഹം കാണിക്കുന്ന താൽപര്യം ശ്രദ്ധേയമാണ്. ഈ യുവ ഭരണാധികാരികളെല്ലാം നമുക്ക് നൽകുന്ന സന്ദേശം ഒന്നാണ്: ലോകം മാറുകയാണ്. പഴയകാലത്തെ അഴിമതിയും വർഗീയതയും കട്ടെടുക്കലും മാത്രം ആഘോഷിക്കുന്ന വാർത്തകൾക്കിടയിൽ വികസനത്തെയും ആധുനികതയെയും കുറിച്ച് സംസാരിക്കുന്ന ഇത്തരം നേതാക്കളാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഇത്തരം കഥകൾ കേട്ട് വളരട്ടെ. അധികാരമെന്നത് പീഡന കഥകൾ പറയാനുള്ളതല്ല, മറിച്ച് ഒരു ജനതയുടെ ജീവിത നിലവാരം ഉയർത്താനുള്ളതാണെന്ന് അവർ മനസ്സിലാക്കട്ടെ. ഷന്നാമാരനും ജസീന്തയും മാക്രോണും കാണിച്ചു തന്ന ആ വെളിച്ചം നമ്മുടെ നാട്ടിലെ അധികാര ഇടനാഴികളിലും എത്തട്ടെ. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: വാക്ക് എന്തൊരത്ഭുത ശക്തിയാണ്! വാക്കുകൾ നമ്മെ ഉണർത്തുന്നു, താരാട്ടിലൂടെ അത് നമ്മെ പാടിയുറക്കുന്നു. വാക്കുകളുടെ പ്രകാശം, വർണ്ണങ്ങളുടെ സംഗീതം, ചിന്തകളുടെ നക്ഷത്രങ്ങൾ. ചിലപ്പോൾ അത് നിലാവ് പോലെ സൗമ്യം, മറ്റു ചിലപ്പോൾ അത് സൗരതേജസ്സിനേക്കാൾ തിളക്കം, ചിന്തകളുടെ നവരത്ന ശോഭ. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: പണ്ട് പണ്ടെന്ന് വെച്ചാൽ വളരെ പണ്ട്, ഒരിക്കലൊരു മഹർഷിക്ക് ഒരാഗ്രഹം തോന്നി നരസിംഹത്തെ അതേ രൂപത്തിലൊന്ന് കാണണം. ആഗ്രഹം തോന്നിയിട്ട് അടിച്ചമർത്തിയാൽ ശരിയാവില്ല, നരസിംഹമൂർത്തിയെ അതേ രൂപത്തിലൊന്ന് കാണണം. സ്വാമി നേരെ കാട്ടിലേക്ക് ചെന്ന് കൊടും തപസ്സാരംഭിച്ചു. വെള്ളം കുടിക്കാതെ, ആഹാരം കഴിക്കാതെയുള്ള കൊടും തപസ്സ്. രണ്ടു മൂന്ന് പകലും രാത്രിയും അങ്ങനെ കഴിഞ്ഞു. കണ്ണടച്ച് അഗാധമായി തപസ്സനുഷ്ഠിക്കവേ ഒരു വേടൻ അതുവഴി കടന്നുപോയി. ഏതോ ഇരയുടെ പിന്നാലെയുള്ള ഓട്ടമായിരുന്നു. പെട്ടെന്നാണ് അവൻ ആ കാഴ്ച കണ്ടത്. ഒരാൾ കൊടുംകാട്ടിൽ ചലനമറ്റിരിക്കുന്നു. ഇരയെ വിട്ട് അവൻ അയാളുടെ മുന്നിലെത്തി. അവശനാണെന്ന് തോന്നിയതുകൊണ്ട് വേഗം പോയി കാട്ടാറിൽ നിന്ന് വെള്ളവും എടുത്ത് പൊത്തിൽ സൂക്ഷിച്ചു വച്ചിരുന്ന ഉണക്ക മാംസവും എടുത്ത് മഹർഷിയുടെ മുന്നിൽ കൊണ്ടുവച്ചു. വിശന്ന് തളർന്നിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ അവൻ സ്വാമിയെ തട്ടി വിളിച്ചു. ക്രുദ്ധനായി സ്വാമി കണ്ണു തുറന്നപ്പോഴുണ്ട് ഉണക്ക ഇറച്ചിയും കുടിക്കാനുള്ള വെള്ളവും നീട്ടി ഒരു കാട്ടാളൻ ഇരിക്കുകയാണ്. ദേഷ്യപ്പെട്ടിട്ടോ ശപിച്ചിട്ടോ ഒരു കാര്യവുമില്ലെന്ന് തോന്നിയതുകൊണ്ടാവും. സൗമ്യനായി സ്വാമി പറഞ്ഞു, ഞാനൊരു ഋഷിയാണ്, എനിക്കിതൊന്നും വേണ്ട. ഞാൻ ഈ കാട്ടിൽ സ്വസ്ഥമായി ഇരിക്കാൻ വന്നതാണ്. കൗതുകപൂർവം കാട്ടാളൻ ചോദിച്ചു, വെള്ളം പോലും കുടിക്കാതെ ഇങ്ങനെ ഇരുന്നിട്ട് എന്ത് കിട്ടാനാണ്? സ്വാമി പറഞ്ഞു, എനിക്ക് നരസിംഹത്തെ ഒന്ന് കാണണം.

അതിനുവേണ്ടിയാണ് ഈ തപസ്. കാട്ടാളൻ സ്വാമിയുടെ മുന്നിൽ നിന്ന് എണീറ്റു. കുറച്ചുനേരം അങ്ങോട്ടുമിങ്ങോട്ടും നടന്നു. എന്നിട്ട് ദൃഢനിശ്ചയത്തോടെ സ്വാമിയോട് പറഞ്ഞു, അതെ, ഈ കാട് എനിക്കറിയാം. ഇവിടെയുള്ള ഒരുവിധ എല്ലാ മൃഗങ്ങളെയും എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അങ്ങ് പറഞ്ഞ ആ മൃഗം ഈ കാട്ടിലില്ല. അങ്ങ് വെറുതെ സമയം കളയുകയാണ്. എന്നെ വിശ്വസിക്കണം, അങ്ങനെ ഒരു മൃഗം ഇവിടെ ഇല്ല. സ്വാമി ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിനക്കറിയാഞ്ഞിട്ടാണ്, അങ്ങനെയൊന്നുണ്ട്. എനിക്ക് കാണണം. ഇനി എന്നെ ബുദ്ധിമുട്ടിക്കരുത്. നീ പൊയ്ക്കോ, ദാ ഇതൊക്കെ എടുത്തുകൊണ്ടു പൊയ്ക്കോ. അവൻ അതെല്ലാം എടുത്തുകൊണ്ട് നടന്നു. പക്ഷെ ആ ചിന്ത അവനെ വിട്ടുമാറിയില്ല. അങ്ങനെ ഒരു മൃഗം ഈ കാട്ടിലില്ല, പക്ഷെ അയാൾ പറയുന്നു ഉണ്ടെന്ന്. ഇനി കാണുമോ? അത്രയും ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ ചിലപ്പോൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിലോ? എങ്കിൽ പിന്നെ അന്വേഷിച്ചിട്ട് തന്നെ കാര്യം. അവൻ കാടരിച്ചു പെറുക്കി. പാറമടകളിൽ, മരപ്പൊത്തുകളിൽ, ചില്ലകളിൽ, പുഴയോരങ്ങളിൽ, മലകളിൽ, താഴ്വാരങ്ങളിൽ അവൻ അന്വേഷിച്ചു നടന്നു. ആദ്യ ദിനം കഴിഞ്ഞതോടെ അവൻ വിശപ്പ് മറന്നു. അടുത്ത ദിനമൊക്കെ ആയപ്പോൾ ദാഹവും മറന്നു. സർവം മറന്ന് അവൻ അന്വേഷണം തുടർന്നു. മൂന്ന് നാല് ദിവസമായി കാണും. അങ്ങനെ അന്വേഷിച്ചു നടക്കവേ പിന്നിലൊരു ശബ്ദം. തിരിഞ്ഞു നോക്കിയപ്പോഴുണ്ട്, ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ജീവി. ഒന്ന് ഭയന്ന് പിന്നാക്കം മലച്ച് ഓടാൻ തുടങ്ങിയപ്പോൾ ആ ജീവി അവനെ തടഞ്ഞു. നീ മൂന്ന് നാല് ദിവസങ്ങളായി അന്വേഷിച്ചു നടക്കുന്ന നരസിംഹമില്ലേ? അതാണ് ഞാൻ. അവൻ അത്ഭുതപൂർവം സ്വയം ചോദിച്ചു. അപ്പോൾ അങ്ങനെയൊന്നുണ്ടല്ലേ? ആ ജീവി അവനോട് ചോദിച്ചു, എന്നെ കണ്ടല്ലോ, ഇനി ഞാൻ പൊയ്ക്കോട്ടെ? ഓ എന്ന് പറയുന്നതിനു മുൻപ് അവൻ പെട്ടെന്നോർത്തു, അയ്യോ എനിക്ക് വേണ്ടിയല്ലോ. അതെ, നിക്ക് നിക്ക്. ഇനി ആ ജീവി ഓടിപ്പോയിക്കളഞ്ഞാലോ എന്ന് പേടിച്ച് ഒരു കാട്ടുവള്ളി കൊണ്ട് അവൻ അതിനെ ബന്ധിച്ചു. എന്നിട്ട് പറഞ്ഞു, അതെ, ഞാൻ അന്വേഷിച്ച് നടന്നത് എനിക്ക് കാണാനല്ല, നിന്നെ കാണാൻ വേണ്ടി ഒരുവൻ വെള്ളം പോലും കുടിക്കാതെ ഒരിടത്തിരിപ്പുണ്ട്. അവന് കാണാൻ വേണ്ടിയാണ്. അതുകൂടെ കഴിഞ്ഞാൽ നിനക്ക് പോവാം. അനുവാദത്തിന് കാത്തു നിൽക്കാതെ വള്ളിയിൽ പിടിച്ചു വലിച്ച് അവൻ അതിനെയും കൊണ്ട് സന്യാസി ഇരിക്കുന്ന സ്ഥലത്തെത്തി. സന്യാസിയാണെങ്കിലോ കൊടും തപസ്സും. വിളിച്ചുണർത്തിയാൽ കോപിക്കുമോ? ഇതിനെ കാണാനാണല്ലോ ഈ ഇരിപ്പ്. അവൻ ധൈര്യസമേതം സന്യാസിയെ വിളിച്ചുണർത്തി. ദേഷ്യം കൊണ്ട് ചുവന്ന് സ്വാമി കണ്ണുകൾ തുറന്നു നോക്കിയപ്പോൾ കണ്ട കാഴ്ച വിശ്വസിക്കാനായില്ല. തൊട്ടുമുമ്പിൽ നരസിംഹമൂർത്തി. അതേക്കാൾ സ്വാമി അതിശയിച്ചു പോയത് അതിനെ ഒരു കാട്ടുവള്ളി കൊണ്ട് പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് നിൽക്കുന്ന കാട്ടാളനെ കണ്ടിട്ടാണ്. ആരെയാണ് ആദ്യം കൈകൂപ്പേണ്ടതെന്ന് സന്ദേഹിച്ചു നിൽക്കെ അശരീരി പോലെ നരസിംഹം പറഞ്ഞു, സംശയിക്കേണ്ട മഹർഷി, അവനെയാണ്, അവനെ തന്നെയാണ് ആദ്യം നമിക്കേണ്ടത്. എന്നെ കാണാൻ വിശപ്പുണ്ടായിരുന്നിട്ടും നീ ഭക്ഷണം കഴിച്ചില്ല, ദാഹമുണ്ടായിരുന്നിട്ടും വെള്ളം കുടിച്ചില്ല. അവനോ യഥാർത്ഥത്തിൽ വിശപ്പും ദാഹവും മറന്നു. അന്വേഷണം മാത്രം, ശ്രദ്ധ മാത്രം, ഏകാഗ്രതയിൽ ജാഗ്രതയായവർക്ക് കണ്ടെത്താൻ കഴിയാത്തതായി ഒന്നുമില്ലെന്നോർക്കുക.

നിറം മാറി വരുന്ന നീലാകാശം, വെയിൽ അതിനെ കൂടുതൽ വെളുപ്പിക്കുന്നു. ഞാനിപ്പോൾ ഓർത്തെടുക്കുന്നത് ഒരു കുട്ടിയുടെ മറന്നുപോയ പ്രഭാതങ്ങളെയാണ്. അമ്മയോടൊപ്പം സൂര്യരശ്മിയുടെ ഉപമകളിലൂടെയും പച്ചപ്പായലുകൾ നിറഞ്ഞ കുളക്കടവുകളിലൂടെയും നടന്നിരുന്ന നിമിഷങ്ങൾ, വീണ്ടും ഓർമ്മിക്കപ്പെടുന്ന വയലുകൾ, അവ കവിളുകളിൽ കണ്ണീരുപോലെ പൊള്ളിക്കുന്നുവോ? കുട്ടിയുടെ ഹൃദയമാണ് എനിക്കിപ്പോൾ. എനിക്കിപ്പോൾ എന്റെ സന്തോഷത്തിന്റെ സത്യം മരങ്ങളോടും കല്ലുകളോടും പറയാനാവും, മീനുകളോടും കൊറ്റുകളോടും പറയാനാവും. പ്രഭാതത്തിന്റെ നിർമ്മലതയാണ് ഇപ്പോൾ എന്റെ ഹൃദയത്തിന്റെ പര്യായം. ഉയർന്ന കുന്നിന് മുകളിലല്ല ഞാനിപ്പോൾ. ഇപ്പോൾ ഞാൻ എന്റെ അമ്മയുടെ മടിത്തട്ടിൽ പ്രഭാതത്തിന്റെ ഊഷ്മളതയിൽ നിർവ്യാജ സ്നേഹത്തിന്റെ പട്ടുറുമാലു നെയ്യുന്നു. പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ആനന്ദാമൃതമായ ഒരു ഗാനചേതന.

എന്റെ ഹൃദയം വേദനിക്കുന്നു. അലസമായ ഒരു മരവിപ്പ് എന്റെ ബോധത്തെ മുറിപ്പെടുത്തുന്നു. മറവിയുടെ നദിയിലേക്ക് ഞാൻ താണുപോയതുപോലെ. നിനക്ക് എന്നോടുള്ള സ്നേഹത്തിൽ അസൂയപ്പെടുന്നില്ല ഞാൻ. എന്റെ പ്രണയത്തിൽ നോക്ക്, ഈ പ്രഭാതം അത്രമേൽ വിസ്മയിക്കുന്നു. ഒരു കവിൾ പഴയ വീഞ്ഞിനായല്ല ഞാനിപ്പോൾ കൊതിക്കുന്നത്. അതേക്കാൾ ആഴത്തിൽ കുഴിച്ച ഭൂമിക്കുള്ളിൽ ദീർഘകാലം തണുത്തുവെച്ചിരിക്കുന്ന പ്രേമാമൃത മധുരിമയ്ക്കായി എന്റെ ഉള്ളം കൊതിക്കുന്നു. പച്ചപ്പുള്ള നാടിന്റെ രുചി, നൃത്തനാടകങ്ങളുടെയും ജീവിതം ചേർത്ത് തുന്നിയ ഗാനങ്ങളുടെയും സൂര്യൻ പൊള്ളിച്ച ആഹ്ലാദത്തിന്റെയും രുചി, ഊഷ്മളമായ ഒരു തെക്കൻ ദേശത്തിന്റെ രുചി, അഗസ്ത്യാർ കൂടത്തിന്റെ അന്തരംഗങ്ങളിൽ നിന്നൊഴുകി വരുന്ന നെയ്യാറിന്റെയും കരമനയാറിന്റെയും നീർക്കുമ്പളകളുടെ രുചി, സമ്പൽ സമൃദ്ധിയിൽ ആറാടി നിൽക്കുന്ന സ്വർഗലാവണ്യങ്ങൾ എനിക്ക് വേണ്ട. ഗാനനിർദ്ധരികളാൽ അലങ്കൃതമായ ഗന്ധർവ ലോകങ്ങളും എനിക്ക് വേണ്ട. ഇന്ദ്രനീലം കൊണ്ട് മാത്രം വെട്ടം പകർന്ന് ഉൾപ്പുളകമാർന്നു നിൽക്കുന്ന പാതാളങ്ങളോ സുരലോകങ്ങളോ എനിക്ക് വേണ്ട. പൂവാങ്കുരുന്നുകളും വട്ടത്തിൽ പൂക്കുന്ന ചെമ്പരത്തികളും ഒന്നു നുണഞ്ഞാൽ അലിഞ്ഞുപോകും തെറ്റിപ്പഴങ്ങളും, പിന്നെ അമൃത ലാവണ്യത്താൽ വസന്തം മാത്രം ചമയ്ക്കും നിന്റെ പ്രണയം പൂത്തു നിൽക്കുന്ന ഈ ഭൂമി, അത് വിട്ടുപോകുവാൻ പറയാതിരുന്നാൽ മാത്രം മതി. അടരുവാൻ വയ്യ നിന്റെ ഹൃദയത്തിൽ നിന്ന് ഏത് സ്വർഗം വിളിച്ചാലും. പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം നൊസ്റ്റാൾജിയ, പണ്ടു പാടിയ പാട്ടിലൊരെണ്ണം.

0: ഓലക്കൊട്ടകയിൽ ഏറ്റവും മുന്നിൽ നിലത്തിരുന്ന് കണ്ടു തുടങ്ങിയ കൗതുകമാണ്. തറട്ടിക്കറ്റ് എന്ന് കൂട്ടുകാർ കളിയാക്കി വിളിച്ചിട്ടും തീർന്നില്ല ആ കൗതുകം. പോക്കറ്റ് മണി ഒട്ടുമില്ലാതിരുന്ന കൗമാരം, കോളേജുകാലം, എന്നിട്ടും കണ്ടു തീർത്ത ചലച്ചിത്രങ്ങൾ, മനസ്സിലിന്നും മാഞ്ഞു പോകാതെ നിൽക്കുന്ന എത്രയെത്ര ചിത്രങ്ങൾ. പിറവി രേവതിക്കൊരു പാവക്കുട്ടി, കബനി നദി ചുവന്നപ്പോൾ കൊടിയേറ്റം, ഉത്സവ പിറ്റേന്ന് വാസ്തുഹാര, കഥാവശേഷൻ, ഒരു ചെറു പുഞ്ചിരി, തൂവാനത്തുമ്പികൾ, ഇരകൾ, നിദ്ര, അമ്മയറിയാൻ, അങ്ങനെ മറക്കാനാകാത്ത എത്രയെത്ര ചലച്ചിത്രങ്ങൾ. അങ്ങനെ ഓർമ്മയുടെ തിരുവരങ്ങുകളിൽ നിന്ന് മാഞ്ഞുപോകാത്ത വിധം എഴുതിപ്പിടിപ്പിച്ച കഥകൾ, തിരക്കഥകൾ, ചിന്തിപ്പിച്ച്, ചിരിപ്പിച്ച്, കരയിപ്പിച്ച്, വിസ്മയിപ്പിച്ച്, ഹരം കൊള്ളിച്ച് എഴുതി തയ്യാറാക്കിയ തിരക്കഥകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: നമസ്കാരം.
2: തമ്പിയോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അത് അറിയിക്കാണ്ട് ഒരു സ്വസ്ഥതയും കിട്ടണില്ല. അതാ തിടുക്കത്തിൽ പുറപ്പെട്ടത്. നമുക്ക് വടക്ക് ഭാഗത്ത് എവിടെയെങ്കിലും അവിടെ തിരിക്കാം. കുടുംബക്ഷേത്രത്തിലെ ഉത്സവമൊക്കെ എത്രടായി?
3: ഒന്നിനും ഒരു മുടക്കവും വരുത്തിയിട്ടില്ല. ഭംഗിയായി നടക്കുന്നു. നാളെ അവസാനിക്ക.
2: ഞാൻ കൊടുത്തുവിട്ട ചാർത്ത് പ്രകാരമുള്ള ക്രിയകളൊക്കെ
3: അത് നടക്കുന്നുണ്ട്.
2: ഭാഗ്യായി. തമ്പിയുടെ മോളൂട്ടിയുടെ കാര്യം പ്രശ്നം വരിക്കാൻ വിശദമായിട്ടൊന്ന് നോക്കുണ്ടായി. കുട്ടിക്കിപ്പോ ദശാസന്ധ്യ, ലേശം മനപ്രയാസൊക്കെ ഉണ്ടാവും. പക്ഷേ അഷ്ടമംഗലത്തിന് തറവാട്ടിന്റെ കാര്യം നോക്കിപ്പോ ഇത്തിരി നന്ദാളിച്ചു. ഇവിടെ അകാലമൃത്യു വരെ ഉണ്ടാവാം എന്നൊരവസ്ഥയാ. അത്ഭുതം അവിടെയല്ല, അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കണോ? അല്ല, തമ്പി പരിഭ്രമിക്കണ്ട. ചിലപ്പോ ദൈവാധീനം കൊണ്ട് ഒക്കെ ഒഴിഞ്ഞു പോവാനും മതി. എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. ആരത്?
3: ആ ഇത്
2: കഷ്ടായി. എവിടെ വെച്ചാണെന്ന് മറന്നിരിക്കണോ? എത്ര ആയിട്ടും അങ്ങോട്ട് കിട്ടില്ല.
4: തിരുമേനി മറന്നു. നമ്മൾ തമ്മിൽ അമേരിക്കയിൽ.
2: ഹൈ സണ്ണി, അമ്പട കേമ സണ്ണി കുട്ട, നീ എന്നെ പറ്റിച്ചുട്ടോ. ഹൈ എന്താ കഥ? നിന്നെ നോ മറക്ക്. ഇവിടെ വെച്ച് കാണുന്ന സ്വപ്നേവി നിരീക്ഷിച്ചില്ല. ആശ്ചര്യം എന്ന് പറഞ്ഞാ മതി.

0: പറഞ്ഞോ ഇവൻ ഇവിടെ ഉള്ളപ്പോ തമ്പിയുടെ മോളുടെ പ്രശ്നവും പറഞ്ഞ എന്നെ വന്ന് കാണണമായിരുന്നു.
1: ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു.
0: ലോകപ്രസിദ്ധനാ തനി രാവണൻ, പത്ത് തലയാ ഇവന്. പ്രശസ്തനായ മനഃശാസ്ത്രജ്ഞൻ ബ്രാഡ്ലി ഇവന്റെ പ്രൊഫസറായിരുന്നു. അദ്ദേഹം പണ്ട് പാരാസൈക്കോളജിയിൽ ഒരു പേപ്പർ അവതരിപ്പിക്കാൻ വേണ്ടി എന്നെ അമേരിക്കയിലേക്ക് ക്ഷണിക്കുണ്ടായി ഡൽഹി വെച്ച്. അന്ന് ബ്രാഡ്ലിയുടെ ജൂനിയർ ആയിരുന്നു ഇവൻ. അറിയോ, ആധുനിക മനഃശാസ്ത്രത്തിൽ ലോകപ്രസിദ്ധമായ രണ്ട് പ്രബന്ധങ്ങൾ ഇവന്റെയാ, ഈ നിൽക്കുന്ന രാവണന്റെ.
2: തിരുമേനി, എനിക്ക് തിരുമേനിയോട് സ്വകാര്യമായിട്ട് അല്പം സംസാരിക്കാനുണ്ട്.
0: ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. തമ്പി, എന്റെ കസേര എടുത്ത് പുറത്തേക്കിടുക. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇതാദ്യ. അപ്പൊ ഈ കുട്ടിയുടെ ഭർത്താവ് ഇപ്പോഴും കുട്ടിയുടെ കൂടെ തന്നെ കഴിയണു. ഇത്ര അടുത്ത കൂട്ടുകാരനായ സ്ഥിതിക്ക് തനിക്ക് അയാളോട് പറഞ്ഞുകൂടെ ഭാര്യയെ വിട്ട് വേറെ എവിടെയെങ്കിലും മാറി താമസിക്കാൻ?
3: ഗംഗാ സ്വബോധത്തോടെ ഇനി കൂടിയാൽ 20 മണിക്കൂറുകൾ മാത്രമേ ശേഷിക്കൂ. അത്രയും സമയം കൂടി അവരൊരുമിച്ച് കഴിഞ്ഞോട്ടെ.
0: സണ്ണി, താൻ എന്താ ഉദ്ദേശിക്കണേ? ആ പയ്യനോട് കാര്യം തുറന്നു പറഞ്ഞേക്കൂ, അയാളെങ്കിലും രക്ഷപ്പെടട്ടെ.
3: ഇല്ല, എനിക്കിനിയും മണിക്കൂറുകൾ ബാക്കിയുണ്ട്.
0: അനുഭവജ്ഞാനം കൊണ്ടും പിന്നെ തന്നോടുള്ള വാത്സല്യം കൊണ്ടും പറയാണ്, ഇതിന് പരിഹാരം ഇല്ല.
3: മനുഷ്യ മനസ്സിനെ തിരുമേനിയോളം അടുത്തറിഞ്ഞിട്ടുള്ളവരിലാണ് ഞാൻ എന്റെ ഗുരുക്കന്മാരെ കാണുന്നത്. പക്ഷേ എനിക്കിവിടെ നിങ്ങളെയൊക്കെ നിഷേധിച്ചേ പറ്റൂ. ഞാൻ പഠിച്ചതിനെ മുഴുവൻ എനിക്ക് നിഷേധിച്ചേ പറ്റൂ. ഒരു മനോരോഗ ചികിത്സകനും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെയൊക്കെ ഞാൻ സഞ്ചരിച്ചു നിൽക്കും, ഒരു ഭ്രാന്തനെ പോലെ. എന്റെ നകുലിന് വേണ്ടി, അവന്റെ ഭാര്യയ്ക്ക് വേണ്ടി. ഐ എം ഗോയിങ് ടു ബ്രേക്ക് ഓൾ കൺവെൻഷണൽ കോൺസെപ്റ്റ്സ് ഓഫ് സൈക്കാട്രി.
0: കൊള്ളാം മോനെ, നിന്നെ ഞാൻ നിരുത്സാഹപ്പെടുന്നില്ല. എനിക്ക് പരിപൂർണ വിശ്വാസമായി, ശ്രമിച്ചോളൂ. പക്ഷെ എന്താ മാർഗം?
3: ഗംഗയെ ചികിത്സിക്കാൻ പല മാർഗങ്ങളുണ്ട്, പക്ഷെ അവയെല്ലാം ചെന്നെത്തുന്നത് പതിവ് സ്ഥലത്ത് തന്നെയാണ്. അതിന് ഞാൻ വേണമെന്നില്ല. ബാല്യത്തിൽ ലക്ഷ്യക്കഥകൾ കേട്ട് മന്ത്രവാദ കളങ്ങൾ കണ്ട് വളർന്നു വന്നതാണ് ഗംഗയുടെ മനസ്സ്. അവിടെ തൂകിപ്പോയ കടും ചായങ്ങൾ ഒപ്പിയെടുക്കാൻ തിരുമേനിയുടെ ഉപകരണങ്ങൾ എനിക്ക് വേണം. പിന്നെ തിരുമേനി എനിക്ക് വേണ്ടി ഒരുക്കി തരുന്ന ഒരു അറ്റ്മോസ്ഫിയർ, മന്ത്രവാദത്തിന്റെ ഒരു അന്തരീക്ഷം.
0: താൻ ധൈര്യമായിട്ട് നോട്ട് പോയിക്കോളൂ, ഞാൻ പുറകിലുണ്ട്.
3: വളരെ അപകടം പിടിച്ചൊരു ഘട്ടത്തിൽ നിന്നാണ് എനിക്ക് തുടങ്ങേണ്ടത്. എതിർക്കരുത്. ഇന്ന് രാത്രിക്ക് മുമ്പ് ഗംഗ മനസ്സിലാക്കണം താനൊരു രോഗിയാണെന്ന്. ഞാനിപ്പോ ഗംഗയെ അത് അറിയിക്കാൻ പോവുകയാണ്. തിരുമേനി ഭയന്നു, എനിക്കറിയാം. അതറിയുന്ന നിമിഷം ഗംഗ അത് ജീവിക്കില്ല, മരണം സംഭവിക്കാം. പക്ഷേ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, സ്വന്തം ഭർത്താവിൽ നിന്ന് തന്നെ ഗംഗ അറിയണം താനൊരു രോഗിയാണെന്ന്. ആ നിമിഷത്തെ ഗംഗ അത് ജീവിച്ചാൽ പ്രതീക്ഷയുടെ ഒരു നേർത്ത വഴി എനിക്ക് തുറന്നു കിട്ടും. ആ വഴിയിലൂടെ എനിക്ക് പോകാം. തിരുമേനി, പ്രാർത്ഥിക്കണം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പുതിയൊരു പ്രഭാതത്തിന്റെ പുണ്യം നുകർന്ന് നമ്മളൊരു പുതിയ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പുതിയൊരു ദിവസത്തിന്റെ പ്രതീക്ഷയുമായി നമ്മുടെ പ്രഭാതത്തെ പ്രകാശമാനമാക്കാൻ പ്രകാശചിന്തകൾക്ക് കഴിയും. ഇന്നത്തെ പ്രകാശചിന്തയിൽ കേൾക്കാം പ്രകൃതിയോടൊപ്പം. ഈ തിരക്കിട്ട ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പ്രകൃതിയുടെ സൗന്ദര്യം കാണാതെ പോകുന്നു. പുലർച്ചെ ജനലിലൂടെ കടന്നുവരുന്ന സൂര്യപ്രകാശം, കിളികളുടെ പാട്ട്, കാറ്റിൽ ഇളകിയാടുന്ന മരച്ചില്ലകൾ, പൂക്കളുടെ മനം മയക്കുന്ന സൗന്ദര്യം, ഇതെല്ലാം നമ്മൾ ആസ്വദിക്കാൻ മറന്നുപോകുന്നു. പ്രകൃതി നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്താണ്. പ്രകൃതിയോടൊപ്പം സമയം ചെലവഴിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരുപാട് ശാന്തത ലഭിക്കും. ഒരു ചെറിയ പൂവിനെ നോക്കി നിൽക്കുമ്പോൾ, ഒരു മരത്തിന്റെ തണലിലിരിക്കുമ്പോൾ, ഒരു പുഴയുടെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന സന്തോഷം വളരെ വലുതാണ്. പ്രകൃതി നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഓരോ ദിവസവും പുതുതായി വിടരുന്ന പൂവ് നമ്മളെ പ്രതീക്ഷിക്കാൻ പഠിപ്പിക്കുന്നു. വീഴുന്ന ഇലകൾ നമ്മളെ മാറ്റങ്ങളെ സ്വീകരിക്കാൻ പഠിപ്പിക്കുന്നു. ഒരു ചെറിയ പുഴ പോലും വലിയൊരു കടലിലേക്ക് ഒഴുകിയെത്താൻ ഒരുപാട് ദൂരം സഞ്ചരിക്കുന്നു. ഒരു ചെറിയ കഥ പറയാം. ഒരിടത്തൊരു വലിയ നഗരത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾക്ക് ജീവിതത്തിൽ ഒരുപാട് പണവും ജോലിയും ഉണ്ടായിരുന്നു. പക്ഷെ അയാൾക്ക് മനസ്സിന് ശാന്തത ഉണ്ടായിരുന്നില്ല. ഓരോ ദിവസവും അയാൾക്ക് ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ദിവസം അയാൾ ഒരു കാട്ടിലേക്ക് യാത്ര പോയി. കാട്ടിലെത്തിയപ്പോ അയാൾക്ക് ഒരുപാട് ശാന്തത ലഭിച്ചു. കിളികളുടെ പാട്ടും മരങ്ങളുടെ തണലും പുഴയുടെ ശബ്ദവും അയാളെ വല്ലാതെ ആകർഷിച്ചു. അയാൾ അവിടെ ഒരുപാട് സമയം ചെലവഴിച്ചു. കാട്ടിലെ ഒരു ചെറിയ ചെടിയിൽ ഒരു പൂവ് വിരിഞ്ഞു. ആ പൂവ് വിരിയുന്നത് കണ്ടപ്പോ അയാൾക്ക് ഒരുപാട് സന്തോഷം ലഭിച്ചു. ആ നിമിഷത്തിൽ അയാൾക്ക് മനസ്സിലായി ജീവിതത്തിൽ വലിയ സന്തോഷങ്ങൾ ചെറിയ കാര്യങ്ങളിലാണെന്ന്. അയാൾക്ക് ഒരുപാട് സമാധാനം ലഭിച്ചു. ഈ കഥയിലെ മനുഷ്യനെ പോലെ നമ്മളും പ്രകൃതിയോടൊപ്പം സമയം ചെലവഴിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരുപാട് ശാന്തത ലഭിക്കും. നമ്മൾക്ക് എങ്ങനെ പ്രകൃതിയോടൊപ്പം സമയം ചെലവഴിക്കാം? ഒന്ന്, പുലർച്ചെ നടക്കാൻ പോവുക. പുലർച്ചെ നടക്കാൻ പോകുമ്പോൾ നമ്മൾക്ക് പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ സാധിക്കും. രണ്ട്, മരങ്ങൾ നടുക. നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു മരം നടുമ്പോൾ നമ്മൾക്ക് പ്രകൃതിയെ സംരക്ഷിക്കാൻ കഴിയും. മൂന്ന്, പുഴയുടെ അടുത്തോ കാടുകളിലോ യാത്ര പോവുക. പുഴയുടെ അടുത്തോ കാടുകളിലോ യാത്ര പോകുമ്പോൾ നമ്മൾക്ക് പ്രകൃതിയോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാൻ സാധിക്കും. ഈ പ്രഭാതത്തിൽ നമ്മൾക്കൊരു പ്രതിജ്ഞ എടുക്കാം. പ്രകൃതിയെ സംരക്ഷിക്കാൻ നമ്മൾക്ക് ശ്രമിക്കാം. പ്രകൃതിയോടൊപ്പം നമ്മൾക്ക് സമയം ചെലവഴിക്കാം. നമ്മുടെ ഈ യാത്രയിൽ പ്രകൃതി നമ്മുടെ സുഹൃത്താകട്ടെ. ഈ ദിവസം നിങ്ങൾക്ക് പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാനുള്ള അവസരം നൽകട്ടെ. സ്വയം ഉത്തരം കണ്ടെത്തേണ്ടതായ ഒരു ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് സന്തോഷം നൽകിയ ഒരു പ്രകൃതി പാഠം എന്തായിരുന്നു? വെറുതെ ആലോചിക്കും, ഉത്തരം സന്തോഷം നൽകിയേക്കും.

പാരമ്പര്യത്താൽ ബന്ധിതവും പാരമ്പര്യ വഴിക്ക് സംക്രമണം ചെയ്യപ്പെട്ടതുമായ പാരമ്പര്യ സംസ്കാരം, നാടൻ സംസ്കാരം, അവയിൽ നിന്ന് പിറവിയെടുത്ത വാമൊഴിക്കലകൾ, നിത്യജീവിതാനുഭവങ്ങൾ, സംഭവങ്ങൾ, അവയെല്ലാം ഇഴുകുചേർന്ന സംസ്കാര പൈതൃക ഗീതികൾ, നാടൻ പാട്ടുകൾ, വാക്മയ സംസ്കാരത്തിന്റെ തനി പകർപ്പുകൾ, നിസർഗജമായ സൗന്ദര്യം അവയെ ശാശ്വതമാക്കുന്നു. കാലമെത്ര കഴിഞ്ഞാലും കടലാസിലേക്ക് പകരേണ്ടതില്ലാത്ത ജീവിതഗാഥകൾ, നാടൻ പാട്ടുകൾ, ജീവിതത്തിന്റെ സർവരംഗങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്ന പാട്ടുകൾ അതാതുകാലത്തെ ജീവിതത്തെ പ്രതിഫലിച്ചു കാട്ടുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേരളത്തിന്റെ ഇതിഹാസം.
1: കേരളത്തിന്റെ ഇതിഹാസം.
2: കേരളത്തിന്റെ ചരിത്രത്തെയും സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങളെയും അടയാളപ്പെടുത്തുന്ന കേരളത്തിന്റെ ഇതിഹാസം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഓർക്കാൻ പോകുന്നത് ഒരു പുനർജന്മത്തിന്റെ കഥയാണ്. ചിതറിക്കിടന്ന മലയാളിയുടെ സ്വപ്നങ്ങൾ ഒരുമിപ്പിച്ച മലയാളം എന്ന മഹാഭാഷയെ ഒരു ഭൂവിഭാഗത്തിന്റെ അതിരുകൾക്കുള്ളിൽ ഒരൊറ്റ ജനതയായി രൂപപ്പെടുത്തിയ നവംബർ 1 എന്ന മഹത് ദിനത്തെക്കുറിച്ചാണ്, കേരളപ്പിറവി എന്ന ആ സുന്ദരമായ ദിനത്തെക്കുറിച്ച്. നവംബർ 1 കാലം അതിന്റെ ചരിത്രത്താളുകളിൽ പുതിയൊരു അധ്യായം കുറിച്ചു. ഇന്നേക്ക് 70 വർഷം മുൻപ് 1956 നവംബർ 1 3 സ്വതന്ത്ര രാജ്യങ്ങൾ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ ഒരൊറ്റ ഭൂവിഭാഗമായി ഒരേ ഭാഷ സംസാരിക്കുന്ന ജനതയായി കേരളം എന്ന മഹാസംസ്കൃതിക്ക് രൂപം നൽകി. കേരളപ്പിറവി എന്നത് കേവലം ഒരു ഭൂമിശാസ്ത്രപരമായ മാറ്റമായിരുന്നില്ല, അത് ഒരു ജനതയുടെ ഐക്യത്തിന്റെ പ്രഖ്യാപനമായിരുന്നു. നൂറ്റാണ്ടുകളോളം ചിന്നിച്ചിതറിക്കിടന്ന വിവിധ രാജാക്കന്മാരുടെ കീഴിൽ വിഭജിക്കപ്പെട്ടു കിടന്ന മലയാളികൾക്ക് ഒരു സ്വപ്നമുണ്ടായിരുന്നു. ഒരേ ഭാഷയിൽ, ഒരേ സംസ്കാരത്തിൽ ഒരൊറ്റ രാജ്യമായി ജീവിക്കാനുള്ള ഒരു സ്വപ്നം. ആ സ്വപ്നം യാഥാർത്ഥ്യമായത് 1956. പണ്ട് മലബാറും കൊച്ചിയും തിരുവിതാംകൂറും ഓരോരോ രാജ്യങ്ങളായിരുന്നു. ഓരോ രാജാക്കന്മാർക്കും അവരുടേതായ നിയമങ്ങളും ഭരണരീതികളും ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഈ നാടുകളിലെ ജനങ്ങളെ ഒരുമിപ്പിച്ചു നിർത്തിയ ഒരു ഘടകം അവരുടെ സംസാര ഭാഷയായിരുന്നു. മലയാളം എന്ന ആ ഭാഷയാണ് അവരുടെ എല്ലാം ഹൃദയത്തെ കോർത്തിണക്കിയതും. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാനുള്ള തീരുമാനം വന്നപ്പോൾ കേരളം എന്ന ആശയം ശക്തമായി. അവിഭക്ത കേരളത്തിനു വേണ്ടി ഒട്ടനവധി പ്രസ്ഥാനങ്ങൾ പ്രവർത്തിച്ചു. മലയാളം എന്ന വികാരം ഒരു ജനകീയ മുന്നേറ്റമായി വളർന്നു. നവംബർ 1 കേരളപ്പിറവി ദിനമായി മാറുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ആ മുന്നേറ്റങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ധീരന്മാരെയാണ്. ഓരോ മലയാളിയുടെയും ഹൃദയത്തിൽ കേരളമെന്ന സ്വപ്നം നിറച്ച സാഹിത്യകാരന്മാരെയും കവികളെയും സാംസ്കാരിക പ്രവർത്തകരെയും. കേരളം എന്ന വാക്കിന് പല വ്യാഖ്യാനങ്ങളുണ്ട്. കേരം എന്ന വാക്കിനോട് അലം ചേർന്നാണ് കേരളമുണ്ടായതെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതായത് തെങ്ങുകളുടെ നാട്. പശ്ചിമഘട്ടത്തിന്റെ സൗന്ദര്യവും അറബിക്കടലിന്റെ ശാന്തതയും ഇടതൂർന്ന കാടുകളും കായലുകളും പുഴകളും ചേർന്ന കേരളം പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഒരു ഭൂമിയാണ്. പക്ഷേ കേരളം കേവലം പ്രകൃതിയുടെ സൗന്ദര്യത്തിൽ ഒതുങ്ങുന്നില്ല, അതൊരു സംസ്കാരം കൂടിയാണ്. കേരളീയരുടെ വേഷത്തിലും ഭാഷയിലും ആഹാരത്തിലും ആചാരങ്ങളിലും എല്ലാം ഈ സംസ്കാരത്തിന്റെ പ്രതിഫലനം കാണാം. വിദ്യാഭ്യാസത്തിനും ആരോഗ്യ മേഖലയിലും സാമൂഹിക നീതിയിലും കേരളം ലോകത്തിനൊരു മാതൃകയായി. കേരളം ഒരു ഭ്രാന്താലയമല്ല, മറിച്ച് ബോധമുള്ളവരുടെ സ്വന്തം നാടാണെന്ന് തെളിയിക്കാൻ നാം നടത്തിയ പോരാട്ടങ്ങൾ ചെറുതല്ല. കേരളപ്പിറവി ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ഐക്യത്തെക്കുറിച്ചാണ്. ഭാഷയുടെയും സംസ്കാരത്തിന്റെയും പേരിൽ നമ്മൾ ഒന്നിച്ച ഈ ദിനം നമ്മളെല്ലാം ഒരു ജനതയാണെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഈ നവംബർ 1 നമുക്ക് നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കാം, നമ്മളൊരു ജനതയാണ്. നമ്മളെ വിഭജിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. നമ്മുടെ സംസ്കാരത്തെയും ഐക്യത്തെയും മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേരളത്തിന്റെ ഇതിഹാസം.

Rahmania. ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

കോകിലങ്ങൾക്ക് അസൂയ തോന്നും വിധം കളമൊഴിയായി ഉതിരും ഗാനധാരകൾ. വാണി ജയറാമിന്റെ ആലാപന മാധുര്യം. നമസ്തേ മലയാളത്തിൽ കേൾക്കാം കോകിലവാണി. വാണി ജയറാം ആലപിച്ച ഒരു ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ. ബ്രദേഴ്സ് പിക്ചേഴ്സ് ബാനറിൽ എസ് എം രാജു നിർമ്മിച്ച ചിത്രമായിരുന്നു മുതലാളി. എം പി രാജേന്ദ്രനായിരുന്നു സംവിധാനം. എ കെ വെങ്കിട്ടരാമാനുജന്റെ കഥ. സംഭാഷണം നിർവഹിച്ചത് തിക്കുറിശി സുകുമാരൻ നായർ. രാമചന്ദ്രൻ ഛായാഗ്രഹണം നിർവഹിച്ചു. ചിത്രസന്നിവേശം ഇ അരുണാചലം. പി ഗോവിന്ദൻ നായർ, എം പി വാൽക്ക എന്നിവരായിരുന്നു ശബ്ദലേഖനം നിർവഹിച്ചത്. മുതലാളി എന്ന ചിത്രത്തിനുവേണ്ടി ഗാനരചന നിർവഹിച്ചത് പി ഭാസ്കരനായിരുന്നു. ഈണം പുകഴേന്തി. യേശുദാസ്, എസ് ജാനകി, വസന്ത, ശൂലമംഗലം രാജലക്ഷ്മി എന്നിവരായിരുന്നു പ്രധാന ഗായകർ. 1965 ഏപ്രിൽ 30 തീയതി പ്രദർശനത്തിനെത്തിയ മുതലാളി എന്ന ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ പ്രേം നസീർ, മുത്തയ്യ, തിക്കുറിശി സുകുമാരൻ നായർ, എസ് പി പിള്ള, സി എം പപ്പുട്ടി, പഞ്ചാബി, ആറന്മുള പൊന്നമ്മ, കുമാരി, പത്മിനി, സ്റ്റണ്ട് കൃഷ്ണൻ, കോട്ടയം ശാന്ത, പത്മിനി, അടൂർ പങ്കജം എന്നിവരായിരുന്നു. 5 ഗാനങ്ങളായിരുന്നു മുതലാളി എന്ന ചിത്രത്തിൽ ഉണ്ടായിരുന്നത്. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം മുതലാളി എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നാടകം ഒരു അവതരണ കലയാണ്. സംഭാഷണങ്ങളിലൂടെയും ചലനങ്ങളിലൂടെയും മനുഷ്യാനുഭവങ്ങളെ, സംഘർഷങ്ങളിലൂടെയും വികാരങ്ങളിലൂടെയും അത് ചിത്രീകരിക്കുന്നു. മനുഷ്യ ജീവിതത്തിന്റെ വൈരുദ്ധ്യങ്ങളെയും ഹൃദയത്തിലെ കൊടുങ്കാറ്റുകളെയും പ്രവൃത്തികളിലൂടെയുള്ള വിമോചനത്തെയും അത് മുന്നോട്ടു കൊണ്ടുവരുന്നു. കല എന്നതിനപ്പുറം നാടകത്തിന് സാമൂഹിക വിപ്ലവം എന്നൊരു പ്രതിബദ്ധത കൂടിയുണ്ട്. സഫ്ദർ ഹഷ്മിയും സുരാസുവും ബ്രഹത്തുമൊക്കെ വിഭാവന ചെയ്ത സാമൂഹിക വിപ്ലവത്തിന്റെ ചട്ടുകം നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം. ഒരു നാടകഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: കേരളത്തിലെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ച വർഷം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: കേരളത്തിലെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ച വർഷം ഏതാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിനു മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി ശാസ്ത്ര കൗതുകം.
1: ശാസ്ത്ര കൗതുകം.
2: ശാസ്ത്ര കൗതുകത്തിൽ ഇന്ന് ഭൂമിയിലെ ഭീമൻ കണ്ണാടിയെക്കുറിച്ച് കേൾക്കാം. ഭൂമിയിൽ പ്രകൃതി ഒരുക്കിയ അനേകം അത്ഭുതങ്ങളുണ്ട്, എവിടെയും ഏത് രാജ്യത്തുമുണ്ട്. എന്നാൽ ചിലത് ചില രാജ്യങ്ങൾക്ക് മാത്രം സ്വന്തമാണ്. സ്വപ്നത്തിൽ പോലും ദർശിക്കാൻ നമുക്ക് കഴിയാത്ത ചില അത്ഭുതങ്ങൾ, കൗതുകങ്ങൾ. അങ്ങനെയൊരു അത്ഭുതമാണ് ഭൂമിയിലെ ഭീമൻ കണ്ണാടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബൊളീവിയയിലെ സലാർ ഡി യൂനി. ഏകദേശം 10,582 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ കണ്ണത്താദൂരം പരന്നുകിടക്കുന്ന വെളുത്ത ഉപ്പിന്റെ മരുഭൂമിയാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ ഉപ്പ് പരപ്പ് കണ്ടുതീരില്ല. ഒരു കായൽ നിങ്ങൾക്ക് കണ്ടുതീർക്കാനാകുമോ? അതേക്കാൾ വിശാലമായ ഈ ഉപ്പുപരപ്പ് എങ്ങനെ കണ്ടുതീരാനാണ്? സലാർ ഡി യൂനി യഥാർത്ഥത്തിൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വറ്റിപ്പോയ ഒരു ഭീമൻ തടാകത്തിന്റെ അവശിഷ്ടമാണ്. വേനൽക്കാലത്ത് ഇവിടം വരണ്ടുണങ്ങി വെളുത്ത ഉപ്പുപരലുകൾ നിറഞ്ഞ അനന്തമായൊരു സമതലം പോലെ കാണപ്പെടും. സൂര്യപ്രകാശത്തിൽ ഈ വെളുത്ത പ്രതലം വെട്ടിത്തിളങ്ങും. അതൊരു പ്രത്യേക കാഴ്ചയാണ്. എന്നാൽ സലാർ ഡി യൂനിയുടെ യഥാർത്ഥ മാന്ത്രികത വെളിവാകുന്നത് മഴക്കാലത്താണ്. ഈ സമയത്ത് ഉപ്പുപരപ്പിൽ നേർത്ത ഒരു പാളിയായി മഴവെള്ളം കെട്ടിക്കിടക്കും. അപ്പോഴാണ് ഈ പ്രദേശം ലോകത്തിലെ ഏറ്റവും വലിയ കണ്ണാടിയായി രൂപാന്തരപ്പെടുന്നത്. താഴെ ഭൂമിയിൽ തെളിയുന്ന ആകാശത്തിന്റെ പ്രതിഫലനം അവിശ്വസനീയമായ ഒരു കാഴ്ചയാണ്. നീലാകാശങ്ങളും അതിലെ വെൺമേഘങ്ങളും താഴെ ഭൂമിയിലും അതേപടി തെളിഞ്ഞു കാണുമ്പോൾ ഭൂമിയും ആകാശവും തമ്മിലുള്ള അതിർവരമ്പുകൾ മാഞ്ഞു പോകുന്നതായി നമുക്ക് തോന്നും. സലാർ ഡി യൂനിയിലൂടെ നടക്കുന്നത് മേഘങ്ങൾക്കിടയിലൂടെ അല്ലെങ്കിൽ ആകാശത്ത് തന്നെയോ നടക്കുന്ന ഒരു പ്രതീതിയാണ് നൽകുക. കാറുകൾ ഓടിക്കുമ്പോൾ അവ ആകാശത്തിലൂടെ ഒഴുകി നീങ്ങുന്നതായി തോന്നും. രാത്രികാലങ്ങളിൽ ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശം താഴെ ഭൂമിയിലും പ്രതിഫലിച്ച് മുകളിലും താഴെയും നക്ഷത്രങ്ങൾ നിറഞ്ഞ ഒരു മായാലോകം സൃഷ്ടിക്കും. ഈ കാഴ്ച വാക്കുകൾക്കതീതമായ ഒരു അനുഭവമാണ്. തെക്കു പടിഞ്ഞാറൻ ബൊളീവിയയിലെ പൊട്ടോസിയയിലെ ഡാനിയൽ കമ്പോസ് പ്രവിശ്യയിൽ സമുദ്രനിരപ്പിൽ നിന്ന് 3656 മീറ്റർ ഉയരത്തിൽ ആൻഡസ് പർവ്വത ശിഖരത്തിലാണ് സലാർ ഡി യൂനി കാണപ്പെടുന്നത്. പ്രകൃതി ഒരുക്കിയ കണ്ണാടി, ഭൂമിയുടെ ഭീമൻ കണ്ണാടി. ഉപ്പ് ഉറഞ്ഞുകിടക്കുകയാണെന്ന് തോന്നുകയേയില്ല. പ്രതിഫലനത്തിന്റെ അതിവിശാലത, അത്ഭുതം എന്ന വാക്കിലൊതുങ്ങില്ല സലാർ ഡി യൂനി എന്ന ഭീമൻ കണ്ണാടി. അതുല്യമായ ഈ പ്രതിഭാസം പകർത്താൻ ലോകമെമ്പാടുമുള്ള ഫോട്ടോഗ്രാഫർമാർ വന്നെത്തുന്നു. അവരുടെ പറുദീസയാണ് സലാർ ഡി യൂനി. ഭൂമിയിലാണോ ആകാശത്തിലാണോ എന്ന് തോന്നും വിധം അത്യത്ഭുതം പകരുന്ന ശാസ്ത്ര കൗതുകം സലാർ ഡി യൂനി.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം.

നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കൗതുകരസങ്ങൾ. കൗതുകരസങ്ങൾ

0: കൗതുക രസങ്ങളിൽ ഇന്ന് കേൾക്കാം ചരിത്രത്തിലെ ഒരു വാക്കും അതുണ്ടാക്കിയ പ്രത്യാഘാതവും. ചരിത്രം പലപ്പോഴും സംഭവങ്ങളുടെ ഒരു നേർരേഖ മാത്രമല്ല, മറിച്ച് അവിശ്വസനീയമായ ചില തെറ്റിദ്ധാരണകളുടെയും ആശയക്കുഴപ്പങ്ങളുടെയും കഥകൾ കൂടിയാണ്. ചിലപ്പോൾ ഒരു ചെറിയ വാക്കിന് ഒരു വലിയ യുദ്ധത്തിന്റെ ഗതി മാറ്റാനും ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതം തകർക്കാനും കഴിയുമെന്ന് നിങ്ങൾക്കറിയാമോ? അങ്ങനെയൊരു വാക്കാണ് മൊകുസാറ്റ്സു. ലോകചരിത്രത്തിലെ ഏറ്റവും ദുഃഖപര്യവസായിയായ ഒരു സംഭവത്തിന്റെ പിന്നാമ്പുറ കഥയാണിത്. ഒരു തെറ്റായ തർജ്ജമ എങ്ങനെ ഒരു നഗരത്തെ ഇല്ലാതാക്കാൻ കാരണമായി എന്നതിന്റെ കഥ. കഥ തുടങ്ങുന്നത് 1945 ജൂലൈ മാസത്തിലാണ്. രണ്ടാം ലോക മഹായുദ്ധം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ജപ്പാനും അവരുടെ കൂട്ടാളികളായിരുന്ന ജർമ്മനിയും ഇറ്റലിയും മറ്റു രാജ്യങ്ങളും യുദ്ധത്തിൽ തകർന്ന തരിപ്പണമായി കഴിഞ്ഞിരുന്നു. എങ്കിലും ജപ്പാൻ കീഴടങ്ങാൻ കൂട്ടാക്കാതെ പ്രതിരോധം തുടർന്നു. ഇതവസാനിപ്പിക്കാൻ മുഖ്യ സഖ്യകക്ഷി രാഷ്ട്രങ്ങളുടെ തലവന്മാരായ അമേരിക്കൻ പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാൻ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ, ചൈനീസ് നേതാവ് ചിയാങ് കൈഷക് എന്നിവർ ജർമ്മനിയിലെ പോട്സ്ഡാം എന്ന സ്ഥലത്ത് ഒത്തുചേർന്നു. ഇവിടെ വച്ചാണ് ചരിത്രപ്രസിദ്ധമായ പോട്സ്ഡാം അന്ത്യശാസനം രൂപപ്പെടുന്നത്. ഉടനടി നിരുപാധികം കീഴടങ്ങുക എന്നതാണ് ജപ്പാനോട് സഖ്യകക്ഷികൾ ആവശ്യപ്പെട്ടത്. കീഴടങ്ങുന്നില്ലെങ്കിൽ അവരുടെ നഗരങ്ങൾ പൂർണമായും നശിപ്പിക്കപ്പെടും എന്ന മുന്നറിയിപ്പും അതിലുണ്ടായിരുന്നു. ഈ അന്ത്യശാസനം ലഭിച്ചയുടനെ എന്തു ചെയ്യണം എന്നൊരു തീരുമാനമെടുക്കാൻ ജാപ്പനീസ് അധികാരികൾക്ക് കഴിഞ്ഞില്ല. യുദ്ധം അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത അവർക്ക് ബോധ്യമുണ്ടായിരുന്നു. എന്നാൽ നിരുപാധികം കീഴടങ്ങിയാലുള്ള രാഷ്ട്രീയവും ഭരണപരമായുള്ള വരും വരായികകൾ ചർച്ച ചെയ്യാനും പൊതുജനങ്ങളെ അറിയിക്കാനും അവർക്ക് കുറച്ചുകൂടി സമയം ആവശ്യമായിരുന്നു. ജൂലൈ 27 ജാപ്പനീസ് മന്ത്രിസഭ പോട്സ്ഡാം അന്ത്യശാസനത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. ചർച്ചകൾക്കൊടുവിൽ ഒരു അന്തിമ തീരുമാനം എടുത്തിരുന്നില്ല. ഈ സമയത്താണ് എല്ലാ നാട്ടിലുമുള്ളതുപോലെ ആക്രാന്തം മൂത്ത ഒരു മാധ്യമപ്രവർത്തകൻ പ്രധാനമന്ത്രി കാൻറ്ററോ സുസുക്കിയെ വളഞ്ഞത്. അന്ത്യശാസനം ലഭിച്ചതിനെക്കുറിച്ച് സുസുക്കിയോട് അവർ തിക്കിത്തിരക്കി ചോദിച്ചു. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്ത് തീരുമാനമാണ് എടുത്തത്? ഉടനെ പ്രഖ്യാപിക്കാൻ തക്ക തീരുമാനങ്ങളും ഒന്നുമില്ലാത്തതിനാൽ പ്രധാനമന്ത്രി പത്രലേഖകരോട് പ്രതികരിച്ചത് എങ്ങനെയാണ്? മൊകുസാറ്റ്സു സുറു. ഈ ജാപ്പനീസ് വാക്കിന്റെ യഥാർത്ഥ അർത്ഥം സാഹചര്യമനുസരിച്ച് മാറുമെങ്കിലും സുസുക്കി ഉദ്ദേശിച്ചത് ഇതാണ്: ഞങ്ങളിപ്പോൾ പ്രതികരിക്കുന്നില്ല, മൌനം പാലിക്കുന്നു, തൽക്കാലം ഒന്നും പറയാനില്ല, ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സർക്കാർ തലത്തിലുള്ള മറുപടി നൽകാൻ സമയം വേണമെന്നുള്ള ഒരു നയതന്ത്രപരമായ പ്രസ്താവനയായിരുന്നു അത്. പക്ഷേ പിറ്റേന്ന് രാവിലെ ജാപ്പനീസ് പത്രങ്ങളിൽ അച്ചടിച്ചു വന്നത് അതായിരുന്നില്ല. വാർത്താലഹരി കൂട്ടാനും ശ്രദ്ധ ആകർഷിക്കാനും വേണ്ടി പത്രക്കാർ കാര്യങ്ങൾ വളച്ചൊടിച്ചു. പത്രങ്ങൾ ഇങ്ങനെ എഴുതി പിടിപ്പിച്ചു: സഖ്യകക്ഷികളുടെ അന്ത്യശാസനം ജപ്പാൻ പുച്ഛിച്ചു തള്ളി, ഒരു മറുപടി പോലും അർഹിക്കാത്തതിനാൽ അപ്പാടെ അവഗണിച്ചു. പത്രങ്ങളിൽ വന്ന ഈ വാർത്ത വളരെ വേഗത്തിൽ സഖ്യകക്ഷികളുടെ തലസ്ഥാനങ്ങളിലേക്കെത്തി. മൊകുസാറ്റ്സു എന്ന വാക്കിന്റെ ഈ തെറ്റായ തീവ്രമായ തർജ്ജമ സഖ്യകക്ഷികളുടെ ശ്രദ്ധയിൽപ്പെട്ടു. മൊകുസാറ്റ്സു എന്ന വാക്കിന് മൌനം പാലിക്കുക എന്നതിനൊപ്പം തന്നെ അവജ്ഞയോട് അവഗണിക്കുക എന്നും അർത്ഥമുണ്ട്. പത്രക്കാർ രണ്ടാമത്തെ അർത്ഥമെടുത്ത് ഉപയോഗിച്ചു. സഖ്യകക്ഷികൾ ഇത് വായിച്ചപ്പോൾ അവരുടെ അന്ത്യശാസനത്തെ ജപ്പാൻ പുച്ഛിച്ചു തള്ളിയതായി അവർ വിശ്വസിച്ചു. ഇവിടെ അമേരിക്കന്റെ മനസ്സിലെ ചിന്തകൾക്ക് വേഗത കൂടി. നൂറുകണക്കിന് ശാസ്ത്രജ്ഞന്മാരും കോടിക്കണക്കിന് പണവും മെനക്കെടുത്തിയാണ് അവർ ലോകം കണ്ട ഏറ്റവും വലിയ ആയുധമായ അണുബോംബ് നിർമ്മിച്ചത്. യുദ്ധം അവസാനിക്കുന്നതിന് മുൻപേ അതൊന്ന് പരീക്ഷിച്ചു നോക്കാൻ പോലും അവസരം കിട്ടിയില്ലല്ലോ എന്നൊരു ചിന്ത അന്ന് അമേരിക്കൻ ഭരണകൂടത്തിൽ ഉണ്ടായിരുന്നു. താനും തങ്ങളുടെ അതിശക്തമായ അൾട്ടിമേറ്റം ലഭിച്ചിട്ടും അതിനെ അവജ്ഞയോടെ പുച്ഛിച്ചു തള്ളിയ ജപ്പാനെ ഒരു പാഠം പഠിപ്പിക്കാൻ അവർ തീരുമാനിച്ചു. തുടർന്ന് ദിവസങ്ങൾക്കുള്ളിൽ 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിലും ഓഗസ്റ്റ് 9 നാഗസാക്കിയിലും അണുബോംബ് പതിച്ചു. പിൽക്കാലത്ത് പല ചരിത്രകാരന്മാരും ചിന്തകരും ഈ സംഭവത്തെ ലോകത്തിലെ ഏറ്റവും ദുഃഖപരിവസായ തർജ്ജമ എന്ന് വിശേഷിപ്പിച്ചു. പ്രധാനമന്ത്രി സുസുക്കി ഉദ്ദേശിച്ചത് ആലോചിക്കാനായി സമയം വേണം എന്നായിരിക്കാം. എന്നാൽ മാധ്യമങ്ങളുടെ ശ്രദ്ധ തേടിയുള്ള വാർത്താ അവതരണ രീതിയും ഈ വാക്കിന്റെ തെറ്റായ ഇംഗ്ലീഷ് തർജ്ജമയും ചേർന്ന് ലോകത്തെ തന്നെ മാറ്റിമറിച്ചു. അതിലഭിമാനിച്ച കഴുകൻ പത്രങ്ങളും അന്നുണ്ടായിരിക്കാം. അണുബോംബ് പ്രയോഗിക്കാനുള്ള തീരുമാനം അമേരിക്ക മുൻപേ എടുത്തിരുന്നു. ജപ്പാൻ കീഴടങ്ങിയാലും ഇല്ലെങ്കിലും അവർ ബോംബ് പ്രയോഗിക്കുമായിരുന്നു എന്നൊരു വാദമുണ്ട്. എന്നാൽ മുക്കുസാറ്റ്സു എന്ന ഈ ഒരൊറ്റ വാക്ക് ജാപ്പനീസ് നേതൃത്വത്തിന് കീഴടങ്ങാനുള്ള സമയം അനുവദിക്കാനുള്ള സാധ്യതയെ പൂർണമായും അടച്ചുകളഞ്ഞു. ഈ ഒരൊറ്റ വാക്ക് ഒരു നഗരത്തെ ഇല്ലാതാക്കാൻ കാരണമായ ചരിത്രത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായി നിലകൊള്ളുന്നു. വാക്കുകൾക്ക് ശക്തിയുണ്ട്. അത് ഉപയോഗിക്കുമ്പോൾ, വ്യാഖ്യാനിക്കുമ്പോൾ, കൈമാറ്റം ചെയ്യുമ്പോൾ നമ്മൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം എന്നേ പറയാനുള്ളൂ. ഇത് ചരിത്രം നൽകുന്ന വലിയൊരു പാഠമാണ്.
1: കൗതുകരസങ്ങൾ.

നീരുറവകൾ നദിയോട് ചേരുന്നു, നദികളോ കടലിനോടും. സ്വർഗത്തിലെ കാറ്റുകൾ എന്നേക്കുമായി മധുരവികാരത്തിൽ അലിഞ്ഞു ചേരുന്നു. നോക്ക്, ഈ ലോകത്തിൽ ഒന്നും ഒറ്റയ്ക്കല്ല. ദിവ്യമായ ഒരു നിയമത്താൽ സകലവും ഒരൊറ്റ ആത്മാവിൽ കണ്ടുമുട്ടി ലയിക്കുന്നു. എങ്കിൽ പ്രിയനെ, നീ എന്നോട് ചേരാത്തതിന്റെ? മലകൾ ഉന്നതമായ ആകാശത്തെ ചുംബിക്കുന്നു. നോക്ക്, തിരമാലകൾ പരസ്പരം പുണരുന്നു. ഒരു പൂവിനും വണ്ടിനെ അവഗണിച്ചാൽ ക്ഷമ ലഭിക്കുകയില്ല. സൂര്യപ്രകാശത്തിന് ഭൂമിയെ ആലിംഗനം ചെയ്തേ തീരും. ചന്ദ്രരശ്മികൾക്ക് കടലിൻ അഗാധമാം നീലിമയിൽ അലിയാതിരിക്കാനാകുമോ? നിഴലുകൾ വെടിഞ്ഞ് ഒടുവിൽ ഉന്മത്തമായ നിൻ പ്രണയധാര എന്റെ മാനസ സരോവരത്തിൽ വന്നലിഞ്ഞു ചേർന്നൊന്നായി ഒറ്റ ലവണാംശമായി പ്രതിവ്യാപനപ്പെടുക തന്നെ ചെയ്യും. നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നമസ്തേ മലയാളത്തിൽ ചോദിച്ച പ്രശ്നോത്തരയുടെ ഉത്തരം 1943 മാർച്ച് 12 എന്നാണ്.

അകലെ തിളങ്ങുന്ന ആദിയും അന്ത്യവുമായ ധവള താരമേ, രക്താംബര കാടുകളിൽ നിന്ന് സുവർണാകാശത്തേക്ക് നീ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിന്റെ കിരണങ്ങൾ ചിറകിലേറ്റിക്കൊണ്ട് ഹിമഗണങ്ങളും റോസാദലങ്ങളും ആഹ്ലാദപ്പെടുന്നു. പുല്ലരി, നീ ഞങ്ങൾക്ക് തന്ന നിത്യവിസ്മയം. മഞ്ഞണിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പകൽ കർമ്മപൂരിതമാകാൻ തുടങ്ങിയിരിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, കർമ്മോജ്വലമായ ദിനം ഓരോരുത്തർക്കും ആശംസിക്കുകയാണ്. സുഖത സുന്ദരമായ ദിനം പ്രദാനം ചെയ്യാൻ ഏവർക്കും കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നിന്ന് വിട പറയുന്നു. ഇതുവരെ ഈ പ്രഭാതത്തിൽ ഒപ്പമുണ്ടായിരുന്നത് ആതിര ബി രവീന്ദ്രൻ.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുക.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. കാലം അവിശ്രമമായി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിൽ നമ്മൾ ചെറിയ കൈവഴികൾ മാത്രം. കനകസഭാതലത്തിലിരിക്കുന്നു എന്നൊക്കെ നമുക്ക് അവകാശപ്പെടാമെങ്കിലും യാഥാർത്ഥ്യം അതൊന്നുമല്ല തന്നെ. ആകാശത്തിന്റെ അപാരതകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഭൂമി ഒരു പൊട്ടുപോലെ സൂക്ഷ്മമായിരിക്കുന്നു. അതിലെത്രയോ സൂക്ഷ്മതയാർന്ന് നമ്മൾ, അത്രയേറെ സുതാര്യ സൂക്ഷ്മമായിരിക്കുന്ന നമ്മൾ പരസ്പരം മത്സരിക്കുന്നതെന്തിന്? പല കാര്യങ്ങളിൽ അതിരുകൾ നിശ്ചയിക്കുന്നതെന്തിന്? ജാതിയും മതവുമില്ലാത്ത മനോഹരമായൊരു ലോകത്തെക്കുറിച്ച് ആലോചിക്കാനേ നമുക്ക് കഴിയുന്നുള്ളൂ. അത് പ്രാവർത്തികമാക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ട്? ജാതിയും മതവുമില്ലാത്ത ഒരു നാട്ടിൽ ജീവിക്കുക എന്നതിനേക്കാൾ മഹത്വം മറ്റെന്താണുള്ളത്? ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം കരിങ്കുറ്റി കോളനിയിൽ നിന്നും സുകുമാരൻ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം പരീക്ഷ, രചന പി ഭാസ്കരൻ, സംഗീതം ബാബുരാജ്, ആലാപനം കെ ജെ യേശുദാസ്.

ആളുകൾ എപ്പോഴാണ് അപരിഷ്കൃതരായി തീരുന്നത്? സംശയമേതുമില്ല, ഉള്ളിൽ ജാതി ചിന്ത ഉയരുമ്പോൾ തന്നെയാണ്. ജാതി ചിന്തിക്കുന്നതും മതപരമായി ജീവിക്കുന്നതും അവികസിതം തന്നെയാണ്. മനുഷ്യനാണ് ഏറ്റവും പരിഷ്കൃതമായി ജീവിച്ചേ തീരൂ. ഒന്നാലോചിച്ചു നോക്കൂ, ആധുനിക ജീവിത സൗകര്യങ്ങളൊക്കെയുള്ള ഒരാൾ, വലിയ കാറും വീടും ഓഫീസും പണവും ഒക്കെയുണ്ട്, പക്ഷെ മനസ്സ് നിറയെ ജാതിയും മതവും. എങ്കിൽ ഇതൊക്കെ ഉണ്ടായിട്ട് എന്ത് കാര്യം? ഉയർന്ന വിദ്യാഭ്യാസമുള്ള ഒരാൾ മതം പറഞ്ഞു നടന്നാൽ വിദ്യാഭ്യാസം പ്രയോജനരഹിതമാവുകയല്ലേ ചെയ്യുന്നത്? ഒരാൾ പഠിക്കുന്നതും ജീവിതാനുഭവങ്ങൾ നേടുന്നതും മനുഷ്യർ ഒന്നാണെന്ന് തിരിച്ചറിയാനല്ലേ? അങ്ങനെ തിരിച്ചറിവുള്ള ആളാണോ നിങ്ങൾ? എങ്കിൽ ഹൃദയത്തോട് നിങ്ങളെ ചേർത്തു വയ്ക്കുന്നു. കേൾക്കാം ഇഷ്ടഗാനങ്ങളിൽ ഇനി ONV രചന നിർവഹിച്ച ഗാനം. സംഗീതം ഔസേപ്പച്ചൻ, പുറപ്പാട് എന്ന ചിത്രത്തിലെ ഗാനം ആലപിച്ചത് KJ യേശുദാസ്, ഗാനം ആവശ്യപ്പെടുന്നത് മണക്കാലം നിന്നും സുശീല, രവികുമാർ, ശൈലൻ എന്നിവർ.

വെളിച്ചത്തിലേക്ക് സഞ്ചരിക്കുന്ന പാദങ്ങൾ, മുന്നോട്ടു കുതിക്കുന്ന ജീവിതപാതകൾ. അങ്ങനെയാകുമെങ്കിൽ മനുഷ്യൻ അന്ധകാരം അന്വേഷിക്കുന്നത് എന്തിന്? ജാതി ചിന്തകളേക്കാൾ വലിയ ഇരുട്ട് വേറെ ഇല്ല തന്നെ. മതചിന്തകളേക്കാൾ വലിയ മാനക്കേടും വേറെ ഇല്ല തന്നെ. ഒന്നല്ലി സഹോദരരല്ലി നമ്മൾ എന്ന വരികളാണ് ഓർമ്മ വരുന്നത്. ഒരൊറ്റ ഭൂമി, ഒരൊറ്റ ജനത, അതിനെ വേർതിരിക്കുന്നത് എന്ത് ക്രൂരമാണ്, ഭീകരമാണ്. മനുഷ്യൻ മനുഷ്യനെ വേറിട്ട് കാണുന്നതിനേക്കാൾ മോശമായ കാര്യം വേറെ ഇല്ല തന്നെ. ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം മുളയറ നിന്നും ലീല, വിക്രമൻ, ഗായത്രി എന്നിവർ ആവശ്യപ്പെട്ട ഗാനം ഗീതാഞ്ജലി എന്ന ചിത്രത്തിനു വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യവും സംഘവും ആലപിച്ചത്. ഗാനത്തിന് തൂലിക ചലിപ്പിച്ചത് അന്തിക്കാട് മണി. സംഗീതം ഇളയരാജ.

എത്രമേൽ നമ്മൾ പുതിയ ലോകത്തിന്റെ പാതയോരങ്ങളിലൂടെ നടന്നു, എന്തൊക്കെ നമ്മൾ നേടി. പര്യവേഷണങ്ങൾ, അന്വേഷണങ്ങൾ, ഗവേഷണങ്ങൾ, ശാസ്ത്രത്തിന്റെ സൗര തേജസ്സുകളിലൂടെയുള്ള സഞ്ചാരങ്ങൾ. എന്നിട്ടും ചിലരെങ്കിലും അന്ധവിശ്വാസത്തിന്റെയും അനാചാരത്തിന്റെയും പാതാളങ്ങളിൽ വീണുകിടക്കുന്നുണ്ടെങ്കിൽ അവരെയും ശാസ്ത്രലോകത്തിന്റെ ഭൂമികയിലൂടെ നടത്തേണ്ടതുണ്ട്. അതൊരു സാമൂഹിക ബോധമാണ്. അതുകൊണ്ടാണ് ശാസ്ത്രം ആഘോഷമാക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത്. ലോകം വെളിച്ചം തേടുമ്പോൾ അതറിയാതെ ചിലരെങ്കിലും മതാന്ധതയിൽ മുങ്ങിക്കിടന്നാൽ അവരെ അതിൽ നിന്നും കരകയറ്റാതിരിക്കുന്നത് അവരോട് ചെയ്യുന്ന അനീതിയാണെന്നേ പറയാനാവൂ. അല്ലാത്ത പക്ഷം കാലം ഒരുപാട് കഴിയുമ്പോൾ അവർ അവരെ ഓർത്ത് ലജ്ജിക്കേണ്ടതായി വരില്ലേ? തീർച്ചയായും അതൊരു ലജ്ജാവഹമായ സംഗതി തന്നെയാണ്. ബസ് കിട്ടാതെ നിൽക്കുന്നവരെ ഉപേക്ഷിച്ചു പോവുകയല്ലോ വേണ്ടത്, മറ്റൊരു ബസ്സിലെങ്കിലും അവരെയും കൂട്ടിക്കൊണ്ടു വരികയല്ലേ വേണ്ടത്. കേൾക്കാം ഇഷ്ടഗാനങ്ങളിൽ ഇനി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം. രചന ഒ എൻ വി, സംഗീതം മോഹൻ സിതാര. വചനം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു പാങ്ങോട് നിന്നും മനു, സുഗു, വിനു, പ്രസാദ്, ലാവണ്യ എന്നിവർ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ശാസ്ത്രത്തിന്റെ ജാലകങ്ങൾ തുറന്നു കഴിഞ്ഞു. യുക്തിയുടെ കാറ്റ് വീശി തുടങ്ങി. ചിന്തയുടെ സൂര്യവെളിച്ചം പരന്നു തുടങ്ങി. യക്ഷിയും ഭൂതവും പിശാചും സാത്താനുമൊക്കെ വെറും കെട്ടുകഥകളായി. ആകാശഗ്രഹങ്ങളായ ചൊവ്വയ്ക്ക് വിവാഹം മുടക്കാനോ ശുക്രന് സമ്പത്ത് കൊണ്ടുവരാനോ കഴിയില്ലെന്ന യാഥാർത്ഥ്യം ഇന്ന് മിക്കവാറും പേർക്കറിയാം. ഒരു ക്ഷുദ്രപ്രയോഗം കൊണ്ടും ആരെയും ഒന്നും ചെയ്യാനാവില്ലെന്നും ഇന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും ചിലരെങ്കിലും ഇപ്പോഴും മുട്ടയും ക്ഷുദ്രവുമായി നടക്കുന്നുവെങ്കിൽ അവരെയും മാറ്റിയെടുക്കാനുള്ള ശ്രമം ഉണ്ടാവേണ്ടതല്ലേ? അല്ലെങ്കിൽ അത് അവരോട് ചെയ്യുന്ന അനീതിയല്ലേ എന്ന് വീണ്ടും വീണ്ടും ചോദിക്കേണ്ടി വരും അല്ലേ? ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം ശ്യാം സംഗീതം നിർവഹിച്ച ഗാനം. രചന ചുനക്കര രാമൻകുട്ടി, ചിത്രം കോട്ടയം കുഞ്ഞച്ച്. ഈ ഗാനം ആവശ്യപ്പെടുന്നത് കിളികൊല്ലൂരിൽ നിന്നും വസന്ത. ഗാനം ആലപിച്ചത് കെ ജെ യേശുദാസ്.

മാറുന്ന ലോകം, മാറ്റം കൊണ്ടുവരുന്ന കാലം, അതിനനുസരിച്ച് മനുഷ്യനും മാറിയേ തീരൂ. മനുഷ്യന്റെ മസ്തിഷ്കം ഒഴുക്കു വെള്ളം പോലെയാണ്. അത് കെട്ടിക്കിടക്കുന്ന ജലാശയം പോലെയാകരുത്. ഈ പഴയ കാലത്ത് ഇങ്ങനെ സ്തബ്ധമായി നിൽക്കാനാണ് എനിക്കിഷ്ടം എന്ന് ചിന്തിക്കുന്നവർ ഇഷ്ടംപോലെയുണ്ട്. നോക്കൂ, ചോദ്യം ഇതാണ്: പുനരുത്ഥാനമാണോ വേണ്ടത്, നവോത്ഥാനമാണോ വേണ്ടത്? ഒരു പരിധിവരെ പഴയതിലേക്കുള്ള എത്തിച്ചേരലുകളാണ് പുനരുത്ഥാനം. എന്നാൽ പുതിയതുകളിലേക്കുള്ള കുതിപ്പാണ് നവോത്ഥാനം. ഇതിലേതാണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ സംശയമേതുമില്ലാതെ പറയാനാവില്ലേ നവോത്ഥാനമാണ് വേണ്ടതെന്ന്? അല്ലാത്ത പക്ഷം ഈ ലോകം ഇരുളടഞ്ഞു പോവുകയില്ലേ? പഴയതിൽ തന്നെ തട്ടിത്തടഞ്ഞു നിന്നു പോവില്ലേ? അയിത്തവും അതുപോലുള്ള ദുരാചാരങ്ങളിലും മനുഷ്യർ ബന്ധിതരായി പോവില്ലേ? ചിന്തിച്ചേ തീരൂ. കേൾക്കാം ഇഷ്ടഗാനങ്ങളിൽ ഇനി കായലും കയറും എന്ന ചിത്രത്തിലെ ഗാനം. രചന പൂവച്ചൽ ഖാദർ, സംഗീതം കെ വി മഹാദേവൻ. യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാൻ കൊതിക്കുന്നത് അരുവിക്കര നിന്നും നിസാർ.

നമ്മൾ എന്താണോ കുട്ടികളുടെ തലച്ചോറിൽ പകർന്നു കൊടുക്കുന്നത് അതാണ് അവർ ഉൾക്കൊള്ളുന്നത്. ഒരു കുട്ടിയും ഒരു മതസ്ഥരായും ജനിക്കുന്നില്ല. കുട്ടികൾ നിഷ്കളങ്കരാണ്. അവർക്ക് ജാതിയും മതവും ഒന്നുമില്ല. അങ്ങനെ അവരെ ആക്കി തീർക്കുന്നത് മുതിർന്നവരാണ്. മതപുസ്തകങ്ങൾക്ക് പകരം ശാസ്ത്ര പുസ്തകങ്ങളാണ് കുട്ടിക്കാലത്തെ അവർക്ക് പകർന്നു കൊടുക്കുന്നതെങ്കിൽ അവർ അങ്ങനെ ഉൾക്കൊണ്ടു വളരും. അതാണ് യാഥാർത്ഥ്യമെന്നിരിക്കെ പിന്നെ എന്തിനാണ് രക്ഷിതാക്കൾ അവരെ കുട്ടിക്കാലം മുതലേ എല്ലാ കഥകൾ പറഞ്ഞു പഠിപ്പിക്കുന്നത്? മതപാഠപുസ്തകങ്ങളെക്കാൾ കുട്ടികൾ ആദ്യം പരിചയിക്കേണ്ടത് ശാസ്ത്രാവബോധം നൽകുന്ന പുസ്തകങ്ങൾ തന്നെയാണ്. പുതിയ ലോകത്തേക്ക് വാതിൽ തുറക്കാൻ അവയ്ക്കേ കഴിയൂ. ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം കൈതപ്പുറം രചന നിർവഹിച്ച ഗാനം. സംഗീതം ശരത്. ഗാനം ആലപിച്ചത് കെ ജെ യേശുദാസ്. ക്ഷണക്കത്ത് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു ചെറുകുളത്തു നിന്നും സിന്ധു.

ചോദ്യം ഉന്നയിക്കൽ എന്നത് വളരെ പ്രധാനമായൊരു കാര്യമാണ്. അതെന്താ, ഇതെന്താ, ഇതെന്തുകൊണ്ടാ, അതെന്തുകൊണ്ടാ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കണം. ശരിയായ ശാസ്ത്രാവബോധത്തിന് അത് വഴിതെളിക്കും. ഇഷ്ടഗാനങ്ങളിൽ ഇന്ന് അവസാനം കേൾക്കാം കളിക്കണം എന്ന ചിത്രത്തിലെ ഗാനം. രചന കൈതപ്രം, സംഗീതം ജോൺസൺ. ജി വേണുഗോപാൽ ആലപിച്ച ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് മണമ്പൂരിൽ നിന്നും ഹൃദയ, രാജൻ, ലളിത എന്നിവർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണസൈ റേഡിയോ 91.2 FM.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അത്രമേലിഷ്ടം, അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
2: അത്രമേലിഷ്ടം ഈ പൂക്കളും പുഴകളും പ്രണയചാരുതയാർന്ന കിനാക്കളും, അത്രമേലിഷ്ടം ഈ ഹൃദയവും മാമ്പൂവും അണക്കുന്ന മൊഴികളും കിളികളും, അത്രമേലിഷ്ടം ഈ മാനവും ഭൂമിയും, എനിക്കത്രമേൽ പ്രിയം ഈ താരചന്ദ്രാദികൾ. ഇഷ്ടമല്ലാത്തതായി എന്താണുള്ളത്? എല്ലാം ഇഷ്ടം തന്നെ, പ്രിയതരം തന്നെ. ഈ ജീവിതം തന്നെ എത്രമേൽ പ്രിയതരം! ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന് പ്രാർത്ഥിക്കാനാണ് എന്നും ഇഷ്ടം. അല്ലാതെ ഈ നരകത്തിൽ നിന്നെ കരകയറ്റിയിടണം തിരുവക്കം വാഴും ശിവശമ്പോ എന്ന് പ്രാർത്ഥിക്കാനേ വയ്യ. കാരണം അത്രമേലിഷ്ടം ഈ ജീവിതം.

എന്തിനാണ് ഇങ്ങനെയൊരു ജീവിതം തന്നത് എന്ന് പരാതിപ്പെടുന്നവരുണ്ട്. ഈ ജീവിതം എനിക്ക് എന്തിനു തന്നു എന്ന ഒരു ഗാനവുമുണ്ട്. പരാതിയാണതിൽ, ജീവിതത്തെക്കുറിച്ച് പരാതിപ്പെടുന്നവരുടെ പാട്ടാണത്. പരാതിയാണെങ്കിലും പാട്ട് മനോഹരമാണ്. കേട്ടാലോ അത്രമേൽ ഇഷ്ടം ആ പാട്ട്.

ജീവിതം മനോഹരമാണ്, അതിൽ സംശയമേതുമില്ല. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. എങ്ങനെ ജീവിക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും അത് നിർണയിക്കപ്പെടുക. നേരത്തെ പറഞ്ഞതുപോലെ, എന്തിന് ഈ ജീവിതം തന്നു എന്ന പരാതിപ്പെടലും ജീവിതം നരകമാണെന്ന തോന്നലുമെല്ലാം ജീവിതത്തെ മനോഹരമാക്കി തീർക്കണമെന്നില്ല. എന്നാൽ ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന ചിന്ത, അത് മനോഹരമാണ്. ആ ചിന്ത ജീവിതത്തെയും മനോഹരമാക്കും. മനോഹരമായ ജീവിതവും മനോഹരമായ പാട്ടും ഇഷ്ടം, അത്രമേലിഷ്ടം.

ജീവിതത്തിന് പൊതുവായ ഒരു വ്യാഖ്യാനം നൽകാൻ കഴിയുമോ? എന്താണ് ജീവിതമെന്ന് ചോദിച്ചാൽ ഒരുത്തരം ആർക്കെങ്കിലും പറയുവാൻ കഴിയുമോ? ബുദ്ധൻ ജീവിച്ചതുപോലെ ഗാന്ധിക്ക് ജീവിക്കാനാവില്ല. ഗാന്ധിയെപ്പോലെ ജീവിക്കാൻ മാർക്സിനും കഴിയില്ല. മാർക്സിനെപ്പോലെ ജീവിക്കാൻ മറ്റൊരാൾക്കും കഴിയില്ല. ഇംഗ്ലീഷിൽ ഷെൽഡൻ ബി കോപ്പ് എന്നൊരാൾ എഴുതിയ ഒരു ബുക്കാണ് പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്നത്. ഇഫ് യു മീറ്റ് ബുദ്ധ ഓൺ ദി റോഡ് കിൽ ഹിം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. മനോഹരമാണത്. ജീവിതം നിർവചിക്കേണ്ടത് അവനവനാണെന്ന തിരിച്ചറിവിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന പുസ്തകം. ബുദ്ധൻ ജീവിച്ചതുപോലെയോ ക്രിസ്തുവോ കൃഷ്ണനോ ജീവിച്ചതുപോലെയോ നിങ്ങൾ എന്തിന് ജീവിക്കണം? കൺമുമ്പിലെ മാതൃകാപുരുഷന്മാരെ അനുകരിക്കാതിരിക്കൂ. അവർ അവരുടേതായ രീതിയിൽ ജീവിക്കുന്നവരാണ്. നിങ്ങളും അതെ. സ്വയം നിർവചിക്കൂ, വ്യാഖ്യാനിക്കൂ. ജീവിതം മനോഹരമായി അനുഭവപ്പെടും. എത്ര നല്ല പുസ്തകമാണതല്ലേ. അത്രമേൽ ഇഷ്ടം.

ജീവിതം ഒരു പാരാവാരം പഴയ സിനിമയിലെ ഒരു ഗാനത്തിലെ വരികളാണ്. ജീവിതം ഒരു കടൽ പോലെയാണെന്ന് ആണോ? അത്രമേൽ അഗാധം കടൽ, അതേക്കാൾ അഗാധം ആ വരികൾ. രണ്ടും അത്രമേൽ ഇഷ്ടം.

ജീവിതത്തിൽ അഭിനയം വേണ്ട, അഭിനയത്തിൽ ജീവിതവും വേണ്ട. കാരണം ജീവിതം ജീവിതമാണ്, അതങ്ങേയറ്റം യാഥാർത്ഥ്യമാണ്, ലളിതവും സുന്ദരവുമാണ്. ജീവിതത്തിൽ അഭിനയിക്കുന്നവരുണ്ട്, സദാ മറ്റൊരാളായി ജീവിക്കുന്നവരുണ്ട്. അവർക്കൊരിക്കലും ജീവിതത്തെ അതിൻ്റേതായ രീതിയിൽ ആസ്വദിക്കാനാവില്ല തന്നെ. വേഷം ശരീരത്തിൽ മതി, മനസ്സിൽ വേണ്ട. വേഷം കെട്ടാത്ത മനസ്സിനെ നല്ല സൗഹൃദമുണ്ടാക്കാനാകൂ. നല്ല സൗഹൃദങ്ങളോടുകൂടിയ ജീവിതം എത്ര സുന്ദരമാണ്! അങ്ങനെയൊരു ജീവിതം അന്നും ഇന്നും അത്രമേലിഷ്ടം.

ജീവിതം ഒരു സമസ്യയാണെന്നും പ്രഹേളികയാണെന്നും ഒക്കെ പറയുന്നവരുണ്ട്. ആ തത്വശാസ്ത്രമൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല തന്നെ. ശാന്തമായി ഒഴുകുന്ന ഒരു പുഴ പോലെയാണ് ജീവിതം. അങ്ങനെയാകാനാണ് ആരും ആഗ്രഹിക്കുന്നത്. പക്ഷെ ചിലപ്പോഴെങ്കിലും അങ്ങനെ അല്ലാതാകും. പുഴ കലങ്ങും, ചിലപ്പോൾ വറ്റും, പിന്നെയും സമൃദ്ധമാകും. ഒരിക്കൽ മെലിഞ്ഞും ഇടയ്ക്ക് തളർത്തും ഒഴുകും പുഴ പോലെ എന്ന പാട്ട് ജീവിതത്തെക്കുറിച്ചുള്ള ഒരു നല്ല പാട്ടാണെന്ന് തോന്നിയിട്ടുണ്ട്. പാട്ടിഷ്ടം, അത്രമേലിഷ്ടം.

ജീവിക്കാൻ മറന്നുപോയവർ എന്ന് പണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് മറന്നുപോകുന്നതെന്ന് അത്ഭുതപ്പെട്ടിട്ടുമുണ്ട്. പക്ഷെ മുതിർന്നപ്പോൾ മനസ്സിലായി, ജീവിക്കാൻ മറന്നുപോകുന്നവരുണ്ട്, ജീവിക്കാൻ അറിഞ്ഞുകൂടാത്തവരുമുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, ജീവിതം മനോഹരമാണ്, പക്ഷേ അത് ജീവിക്കാൻ അറിയുന്നവർക്കാണ്. അറിയാത്തവർക്കും മറന്നുപോകുന്നവർക്കും ജീവിതം മനോഹരമായിരിക്കില്ല തന്നെ. ബോധപൂർവം ജീവിക്കുവാൻ കഴിയുന്ന ഒരാൾക്ക് ജീവിക്കാൻ അറിഞ്ഞുകൂടാതെ വരുന്നതെങ്ങനെ, മറക്കുന്നതെങ്ങനെ? ബോധമാണ് പ്രധാനം. ഇടത്തും വലത്തും മുകളിലും താഴെയും മുന്നിലും പിന്നിലും ശ്രദ്ധയുണ്ടാവുക എന്നത് തന്നെയല്ലേ ബോധം? നിലാചന്തമുള്ള ബോധം, ആ ബോധനിലാവിൻ്റെ ചാരുതയാർന്ന ജീവിതം ഇഷ്ടം, അത്രമേലിഷ്ടം.

മനുഷ്യനും മറ്റ് പക്ഷിമൃഗാദികളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്തായിരിക്കും? സംശയമൊന്നുമില്ല, പക്ഷിമൃഗാദികൾ ജീവിക്കുന്നു, മനുഷ്യൻ ജീവിതം നയിക്കുന്നു. നയിക്കുക എന്ന് വരുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, എങ്ങോട്ട് നയിക്കുന്നു, അതാണ് നമ്മുടെ ലക്ഷ്യബോധം. രണ്ട്, ഏതിലൂടെ നയിക്കുന്നു, അതാണ് നമ്മുടെ മാർഗബോധം. അത് രണ്ടും മനുഷ്യനെയുള്ളൂ. അത് സുതാര്യമായിരിക്കുക എന്നത് ജീവിതത്തെ പ്രകാശിപ്പിക്കും. പ്രകാശമാർന്ന ജീവിതം ഇഷ്ടം, അത്രമേൽ ഇഷ്ടം. അത്രമേൽ ഇഷ്ടം.

ജീവിതം സ്വാർത്ഥമാകാതിരുന്നാൽ ഒരു നിമിഷം പോലും വ്യർത്ഥമാവുകയില്ല. നിരർത്ഥകമായി ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. അർത്ഥപൂർണമായി ജീവിക്കാൻ ശ്രമിച്ചാൽ ഈ ലോകം എത്ര ഗംഭീരമായേനെ. കാരണം മാനവവിഭവശേഷിയേക്കാൾ മഹത്തായി ഈ ലോകത്ത് മറ്റൊന്നുമില്ല തന്നെ. ലോകത്തെ അതിസുന്ദരമാക്കി മാറ്റുന്നതും സുന്ദരമായ മാനവ വിഭവശേഷി തന്നെ. രണ്ടും ചേർന്ന സമ്മോഹനത ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

0: உணரும் நவயுக வசந்த வாடியில் விடர்ந்த புஷ்பங்கள்.
1: മധുരം ജീവാമൃത ബിന്ദു എന്ന് തുടങ്ങുന്നൊരു പാട്ടുണ്ട്, ഹൃദയാകർഷകമായ ഒരു പാട്ട്. ജീവാമൃത ബിന്ദു, എന്ത് നല്ല പ്രയോഗം! ജീവനെന്ന അമൃത ബിന്ദു, അത് അത്രമേൽ മധുരതരം. അങ്ങനെയാകണം. കോടാനുകോടി അചരങ്ങൾക്കിടയിൽ ഒരു ചരമായി ജനിച്ചു, അതിൽ ബോധമുള്ള ചരമായി, മനുഷ്യനായി, അങ്ങനെ ഹൃദ്യമായി ജീവിക്കുക എന്നതിൻ്റെ സുഖം, സന്തോഷം, രസം, സംതൃപ്തി, എല്ലാം ചേർന്ന ആത്മസംതൃപ്തി, അതെത്ര ഇഷ്ടം!

അത്രമേൽ ഇഷ്ടം. അവതരണം പ്രസന്നകുമാർ. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ ടൈം ചെയ്യാം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി.

പോക്കുവെയിൽ പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ദൂരദേശങ്ങളിലെ ചില ജീവിത മാതൃകകളെക്കുറിച്ചും നമ്മുടെ നാട്ടിലെ അധികാര സാമൂഹിക ചിന്താഗതികളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കണം. അധികാരത്തിന്റെ അഴുകിയ കഥകൾക്കും വാർത്താമാധ്യമങ്ങളിലെ വിദ്വേഷ ചർച്ചകൾക്കുമിടയിൽ നമ്മൾ കാണാതെ പോകുന്ന ചില ചെറിയ വലിയ കാര്യങ്ങൾ നമുക്കൊന്ന് വിശകലനം ചെയ്യാം. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ ശാപം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചിന്താശേഷിയുള്ള മനുഷ്യർ ഭരണ സംവിധാനത്തിന്റെ തലപ്പത്തെത്താൻ മടിക്കുന്നു എന്നതാണ് അത്. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു പ്രതിഭ അവിടെ എത്തിയാൽ തന്നെ അല്പന്മാരായ രാഷ്ട്രീയക്കാർ അവരെ കേവലം കളിപ്പാവകളാക്കി മാറ്റുന്നു. ഈ അഴുകിയ അധികാര പ്രവണതകൾ കണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്നത്. വികസനത്തെയോ പുതിയ ആശയങ്ങളെയോ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് പകരം പീഡന കഥകളും വർഗീയതയും കട്ടെടുക്കലിന്റെ വാർത്തകളും മാത്രം കേട്ടു വളരുന്ന ഒരു തലമുറയുടെ ഉള്ളിലെ വെളിച്ചം പതുക്കെ കെട്ടുപോകുന്നു. യഥാർത്ഥ നായകന്മാർ ആഘോഷിക്കപ്പെടാത്ത, ആദർശശുദ്ധിയുള്ളവർ തഴയപ്പെടുന്ന ഒരിടത്ത് മാറ്റമുണ്ടാകണമെങ്കിൽ താഴെത്തട്ടിലുള്ള നമ്മുടെ ചിന്താഗതികൾ മാറേണ്ടതുണ്ട്. വികസിത രാജ്യങ്ങളിലെ, ഉദാഹരണത്തിന് UKയിലെ ജീവിത രീതികളിൽ നിന്ന് നമുക്ക് പഠിക്കാനേറെയുണ്ട്. അവിടെ ഒരു സഹപ്രവർത്തകയോട് ജോലി മാറ്റാൻ ആവശ്യപ്പെടുമ്പോൾ അവർക്ക് സൗകര്യമില്ലെങ്കിൽ വളരെ മാന്യമായി, എന്നാൽ കൃത്യമായി, ഇല്ല എന്ന് പറയും. അതിൽ കള്ളത്തരങ്ങളോ അതിഭാവുകത്വങ്ങളോ ഇല്ല. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി മാത്രം ശരി എന്ന് പറയുകയും ഉള്ളിൽ നീറുകയും ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെയാണ് അവിടുത്തെ വിശ്വാസത്തിന്റെ സംസ്കാരം. പെട്രോൾ പമ്പുകളിൽ സ്വയം ഇന്ധനം നിറച്ച് പണം നൽകി പോകുന്ന രീതി, വഴിയോരങ്ങളിൽ പെട്ടി മാത്രം വെച്ച് തേനും പൂക്കളും വിൽക്കുന്ന ഓണസ്റ്റി ഷോപ്പുകൾ, ഇതെല്ലാം കാണിക്കുന്നത് ആ സമൂഹം സത്യസന്ധതയിൽ കെട്ടിപ്പടുത്തതാണെന്നാണ്. ക്യാമറകൾ ഉണ്ടായതുകൊണ്ടല്ല, മറിച്ച് നേരുള്ളവരായിരിക്കുക എന്നത് അവിടുത്തെ ഭൂരിപക്ഷത്തിന്റെ ശീലമായതുകൊണ്ടാണ് ഇത് സാധ്യമാകുന്നത്. നമ്മുടെ നാട്ടിൽ പഴയ സാധനങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു കുറച്ചിലായി കാണുന്നവരുണ്ട്. എന്നാൽ UK പോലുള്ള രാജ്യങ്ങളിൽ കുട്ടികളുടെ വസ്ത്രങ്ങളോ കളിപ്പാട്ടങ്ങളോ മറ്റോ പഴയത് വാങ്ങുന്നതും വിൽക്കുന്നതും അഭിമാനത്തോടെയാണ് അവർ ചെയ്യുന്നത്. വിഭവ നഷ്ടം ഒഴിവാക്കുക എന്ന വലിയൊരു ലക്ഷ്യം അതിനു പിന്നിലുണ്ട്. വഴിവക്കിൽ എടുക്കാൻ മടിക്കണ്ട എന്ന കുറിപ്പോടെ മേശകളും വാഷിംഗ് മെഷീനുകളും വെച്ചിരിക്കുന്നത് അവിടുത്തെ സാധാരണ കാഴ്ചയാണ്. സ്വാപ്പ് ഷോപ്പ് അഥവാ പുനരുപയോഗത്തിന്റെ ആശയം വിപ്ലവകരമാണ്. ഉപയോഗിച്ച സാരികൾ വീണ്ടും ഉപയോഗിക്കുന്നതിലൂടെ ഏതൊരു സ്ത്രീയും സമൂഹത്തിന് നൽകുന്നത് വലിയൊരു സന്ദേശമാണ്. ഓരോ ഫംഗ്ഷന് പോകാനും ഓരോ സാരി എന്നതൊക്കെ സാംസ്കാരിക അധപതനമാണ്. സ്വർണം വാരിക്കൂട്ടുന്നതേക്കാൾ തരം താഴൽ വേറെയില്ല. ആഘോഷങ്ങൾക്കായി സിനിമാ താരങ്ങളെയും ഹെലികോപ്റ്ററുകളെയും കൊണ്ടുവരുന്ന പുതിയ കാലത്തെ കുട്ടികൾ ഇത്തരം ആദർശ ശുദ്ധിയുള്ള മാതൃകകളെയാണ് പിന്തുടരേണ്ടത്. ലോകത്തിന്റെ ചലനം മാറ്റാൻ വലിയ യുദ്ധങ്ങൾ വേണ്ടതില്ല. ചെറിയ കാര്യങ്ങളിൽ വരുത്തുന്ന മാറ്റങ്ങൾ മതിയാകും. പീഡന കഥകൾ കേട്ട് ആവേശം കൊള്ളുന്ന ഓൺലൈൻ മാധ്യമങ്ങൾ ഇത്തരം നല്ല ചിന്തകളെ പൊതുസമൂഹത്തിന് മുന്നിലെത്തിക്കാൻ തയ്യാറാകണം. അധികാര കസേരയിൽ ഞാന്നുകിടക്കുന്ന കടൽക്കിഴവന്മാരായ നേതാക്കൾക്ക് പകരം നൂതന ആശയങ്ങളുള്ള യുവാക്കൾ കടന്നുവരണം.

നമ്മുടെ ആഘോഷങ്ങൾക്ക് ആത്മാവുണ്ടാകട്ടെ. പണക്കൊഴുപ്പിനേക്കാൾ ഉപരിയായി വിഭവങ്ങൾ സംരക്ഷിക്കാനും സത്യസന്ധത പുലർത്താനും നമുക്ക് സാധിക്കണം. അധികാരത്തിന്റെ തലപ്പത്തുള്ളവർ മാതൃക കാട്ടുമ്പോൾ സാധാരണക്കാരും അത് പിന്തുടരുമെന്നതിൽ സംശയമില്ല. ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള രാജ്യമാണ് ഫിൻലാൻഡ്. ആ രാജ്യത്തെ വിപ്ലവകരമായ മാറ്റങ്ങളിലേക്ക് നയിച്ച യുവ നേതാവാണ് മുൻ പ്രധാനമന്ത്രി സന്ന മാരിൻ. ചിന്തിക്കുന്ന നേതാക്കൾ എന്ന ആശയത്തിന്റെ ആഗോള മുഖമാണ് അവർ. 34 വയസ്സിൽ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഭരണ തലവയായി അവർ അധികാരമേറ്റപ്പോൾ അത് കേവലം ഒരു വ്യക്തിയുടെ വിജയമായിരുന്നില്ല, മറിച്ച് ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ തുടക്കമായിരുന്നു. സന്ന മാരിന്റെ ജീവിതകഥ നമ്മൾ നേരത്തെ സംസാരിച്ച കടൽ കിഴവന്മാരായ നേതാക്കൾക്ക് നൽകുന്ന വലിയൊരു മറുപടിയാണ്. വളരെ ദരിദ്രമായ ചുറ്റുപാടിലാണ് അവർ ജനിച്ചത്. അച്ഛന്റെ മദ്യപാനത്തെ തുടർന്ന് തകർന്ന കുടുംബം, പിന്നീട് തന്റെ രണ്ട് അമ്മമാരോടൊപ്പം ഒരു റെയിൻബോ ഫാമിലിയിലാണ് അവർ വളർന്നത്. പഠനകാലത്ത് ബേക്കറിയിലും കാഷ്യറായും ജോലി ചെയ്താണ് അവർ സ്വന്തം കാര്യങ്ങൾ നോക്കിയിരുന്നത്. ഒരു കാഷ്യർ എങ്ങനെ പ്രധാനമന്ത്രിയാകും എന്ന് പരിഹസിച്ചവർക്ക് മുന്നിൽ കഠിനാധ്വാനവും കൃത്യമായ നിലപാടുകളും ഉണ്ടെങ്കിൽ ആർക്കും അധികാരത്തിന്റെ ഉന്നതിയിലെത്താമെന്ന് അവർ തെളിയിച്ചു. കുടുംബത്തിൽ നിന്ന് സർവകലാശാല വിദ്യാഭ്യാസം നേടുന്ന ആദ്യത്തെ വ്യക്തിയായിരുന്നു അവർ. സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ നേരിട്ടറിഞ്ഞ ഒരാൾ അധികാരത്തിലെത്തുമ്പോൾ അവിടെ വിപ്ലവകരമായ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് സന്ന മാരിൻ കാണിച്ചു തന്നു. സന്ന മാരിൻ അധികാരത്തിലെത്തിയപ്പോൾ രൂപീകരിച്ച മന്ത്രിസഭ ലോകത്തെ അത്ഭുതപ്പെടുത്തി. 5 പാർട്ടികൾ ചേർന്ന സഖ്യകക്ഷിയുടെ തലപ്പത്ത് 5 സ്ത്രീകളായിരുന്നു. അതിൽ 4 പേർക്കും 35 വയസ്സിൽ താഴെ മാത്രം പ്രായം. അടുക്കളയിൽ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള ജെൻഡർ ജസ്റ്റിസ് എന്ന വിഷയം എങ്ങനെ പ്രായോഗികമാക്കാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു അത്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യമായ പാരന്റൽ ലീവ് അവർ നടപ്പിലാക്കി. കുട്ടികളെ വളർത്തുന്നത് സ്ത്രീയുടെ മാത്രം ഉത്തരവാദിത്തമല്ല എന്ന വികസിത ചിന്താഗതി അവർ സമൂഹത്തിൽ ഉറപ്പിച്ചു. ആഴ്ചയിൽ 4 ദിവസം ജോലി, ദിവസം 6 മണിക്കൂർ ജോലി എന്ന വിപ്ലവകരമായ ആശയം അവർ മുന്നോട്ട് വച്ചു. മനുഷ്യർ വെറും യന്ത്രങ്ങളല്ലെന്നും അവർക്ക് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ അവകാശമുണ്ടെന്നും അവർ വാദിച്ചു. സന്ന മാരിൻ തന്റെ സ്വകാര്യ ജീവിതവും ഭരണവും ഒളിച്ചുവെച്ചില്ല. ഇൻസ്റ്റാഗ്രാമിൽ താൻ കുഞ്ഞിന് മുലയൂട്ടുന്ന ചിത്രമോ സുഹൃത്തുക്കളോടൊപ്പം നൃത്തം ചെയ്യുന്ന വീഡിയോയോ പങ്കുവയ്ക്കാൻ അവർ മടിച്ചില്ല. അധികാരത്തിന്റെ തിമിരം ബാധിച്ച നേതാക്കൾക്ക് അതൊരു അത്ഭുതമായിരുന്നു. എന്നാൽ സാധാരണക്കാർക്ക് അവർ തങ്ങളിലൊരാളായി മാറി. നമ്മൾ നേരത്തെ സംസാരിച്ച ആ സ്വാപ്പ് ഷോപ്പ് ആശയത്തോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു അവരുടെ ജീവിതശൈലി. ആഡംബരങ്ങളില്ലാത്ത ലളിതമായ വസ്ത്രധാരണവും സുതാര്യമായ ആശയവിനിമയവും അവരെ ജനപ്രിയയാക്കി. കോവിഡ് കാലത്തെയും റഷ്യ യുക്രൈൻ യുദ്ധം സൃഷ്ടിച്ച പ്രതിസന്ധികളെയും അവർ നേരിട്ട രീതി അവരുടെ ഭരണ പാടവത്തിന് തെളിവാണ്. സന്ന മാരിന്റെ കഥ നമുക്ക് നൽകുന്ന സന്ദേശം വ്യക്തമാണ്. യുവത്വവും ആധുനിക ചിന്തകളും അധികാരത്തിലെത്തുന്നത് ഒരു രാജ്യത്തിന്റെ ഭാഗ്യമാണ്. പഴഞ്ചൻ ചിന്താഗതികളിൽ തളച്ചിടപ്പെട്ട അധികാര കസേരകൾ വഴിമാറേണ്ടതുണ്ട്. ചിന്തിക്കുന്ന, സത്യസന്ധരായ, സാധാരണക്കാരോട് ചേർന്ന് നിൽക്കുന്ന നേതാക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു രാജ്യം വികസിതമാകൂ. നമ്മുടെ കുട്ടികളും ഇത്തരം കഥകൾ കേട്ട് വളരട്ടെ. അധികാരമെന്നത് മറ്റുള്ളവരെ അടിച്ചമർത്താനല്ല, മറിച്ച് മാറ്റങ്ങൾ വളർത്താനുള്ള ആയുധമാണെന്ന് അവർ മനസ്സിലാക്കട്ടെ. സന്ന മാരിനെ പോലെ തങ്ങളുടെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ ലോകത്തെ മാറ്റാൻ നമുക്ക് സാധിക്കും. യുവ നേതാക്കളെക്കുറിച്ച് പറയുമ്പോൾ സന്ന മാരിനൊപ്പം ലോകം ഉച്ചരിക്കുന്ന പേരാണ് ജസീന്ത ആർഡേൺ. 37 വയസ്സിൽ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രിയായ അവർ ലോകത്തിന് കാട്ടിക്കൊടുത്തത് കരുണയുള്ള അധികാരം അഥവാ പൊളിറ്റിക്സ് ഓഫ് കൈൻഡ്നെസ് എന്ന പുതിയൊരു പാഠമാണ്. ക്യാമറകൾക്ക് മുന്നിൽ മാസ് ഡയലോഗുകൾ അടിക്കുന്നതിന് പകരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ജനങ്ങളെ ചേർത്തുപിടിച്ച ഭരണാധികാരിയായിരുന്നു അവർ. ക്രൈസ്റ്റ് ചർച്ച് വെടിവെപ്പുണ്ടായപ്പോൾ ഹിജാബ് ധരിച്ച് ദുഃഖിതരായ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കാൻ അവർ പോയത് അധികാരത്തിന്റെ താൻ പോരുമ കാട്ടാനല്ല, മറിച്ച് മനുഷ്യത്വം കാട്ടാനാണ്. അധികാരത്തിന്റെ തിമിരം ബാധിക്കാത്ത നേതാവായിരുന്നു അവർ. പ്രസവിച്ചു കഴിഞ്ഞ് അധികം വൈകാതെ തന്റെ കുഞ്ഞുമായി ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ജസീന്ത
ജോലി ചെയ്യുന്ന ഓരോ സ്ത്രീക്കും വലിയൊരു പ്രചോദനമായി.

മറ്റൊരു കൗതുകകരമായ മാതൃകയാണ് എൽ സാൽവദോറിലെ നായിബ് ബുക്കലെ. 37 വയസ്സിൽ പ്രസിഡന്റായ അദ്ദേഹം ഒരു പഴയകാല രാഷ്ട്രീയക്കാരനേ ആയിരുന്നില്ല. ട്വിറ്ററിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ജനങ്ങളോട് നേരിട്ട് സംവദിക്കുന്ന രീതിയാണ് അദ്ദേഹം കൊണ്ടുവന്നത്. തന്റെ രാജ്യത്തെ സാമ്പത്തിക അടിത്തറ മാറ്റാൻ ബിറ്റ്കോയിൻ പോലുള്ള ആധുനിക സംവിധാനങ്ങൾ ഔദ്യോഗികമായി സ്വീകരിക്കാൻ അദ്ദേഹം കാണിച്ച ധൈര്യം യുവത്വത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. വസ്ത്രധാരണത്തിലും സംസാര ശൈലിയിലും തികച്ചും ആധുനികനായ അദ്ദേഹം പഴയ കസേരകളിൽ ഞാന്നുകിടക്കുന്ന നേതാക്കൾക്ക് വലിയൊരു ഭീഷണിയായി. താനൊരു സിഇഒയെ പോലെയാണ് രാജ്യം ഭരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് ഭരണ സംവിധാനത്തിലെ നൂതനമായ മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഫ്രാൻസിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ 39 വയസ്സിൽ അധികാരത്തിലെത്തിയത് ഒരു വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റായിട്ടാണ്. പരമ്പരാഗത പാർട്ടികളെ എല്ലാം തറപറ്റിച്ച് സ്വന്തമായൊരു പ്രസ്ഥാനമുണ്ടാക്കിയാണ് അദ്ദേഹം വന്നത്. യുവത്വം എന്നാൽ കേവലം പ്രായമല്ല, മറിച്ച് പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാനുള്ള ആർജവമാണെന്ന് അദ്ദേഹം തെളിയിച്ചു. യൂറോപ്യൻ യൂണിയനെ നവീകരിക്കുന്നതിലും പരിസ്ഥിതി സൌഹൃദമായ നയങ്ങൾ നടപ്പാക്കുന്നതിലും അദ്ദേഹം കാണിക്കുന്ന താൽപര്യം ശ്രദ്ധേയമാണ്. ഈ യുവ ഭരണാധികാരികളെല്ലാം നമുക്ക് നൽകുന്ന സന്ദേശം ഒന്നാണ്: ലോകം മാറുകയാണ്. പഴയകാലത്തെ അഴിമതിയും വർഗീയതയും കട്ടെടുക്കലും മാത്രം ആഘോഷിക്കുന്ന വാർത്തകൾക്കിടയിൽ വികസനത്തെയും ആധുനികതയെയും കുറിച്ച് സംസാരിക്കുന്ന ഇത്തരം നേതാക്കളാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഇത്തരം കഥകൾ കേട്ട് വളരട്ടെ. അധികാരമെന്നത് പീഡന കഥകൾ പറയാനുള്ളതല്ല, മറിച്ച് ഒരു ജനതയുടെ ജീവിത നിലവാരം ഉയർത്താനുള്ളതാണെന്ന് അവർ മനസ്സിലാക്കട്ടെ. സന്നാമാരനും ജസീന്തയും മാക്രോണും കാണിച്ചു തന്ന ആ വെളിച്ചം നമ്മുടെ നാട്ടിലെ അധികാര ഇടനാഴികളിലും എത്തട്ടെ. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. 16-ാം നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനായി ഈ മാസം 29-ന് സഭ വീണ്ടും ചേരും. 10 സംസ്ഥാനങ്ങളിലെ ഒഴിവ് വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്ത മാസം 18-ന്. എറണാകുളം കിഴക്കമ്പലം ഭൂമിയൊഴിപ്പിക്കൽ വിഷയത്തിൽ കൂടുതൽ സാവകാശം തേടി സംസ്ഥാന സർക്കാർ കോടതിയെ സമീപിക്കും. IRCTCയുടെ ഗോൾഡൻ ചാരിയറ്റ് ആഡംബര ട്രെയിൻ പാക്കേജിൽ ഇടം നേടി കൊച്ചി. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കൂടി മഴ തുടരും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ്, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം. വാർത്തകൾ വിശദമായി. 16-ാം നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: 3 സ്ഥാനാർത്ഥികളാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ഉണ്ടായിരുന്നത്. ഭരണപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് 101 വോട്ടുകളാണ് ലഭിച്ചത്. LDF സ്ഥാനാർത്ഥി AC മൊയ്തീന് 35 ഗോപകുമാറിന് 3 വോട്ട് ലഭിച്ചു. പ്രോട്ടേം സ്പീക്കർ G സുധാകരൻ വോട്ട് ചെയ്തില്ല. രാവിലെ 9 മണിക്ക് പേപ്പർ ബാലറ്റിലൂടെയാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത്. തുടർന്ന് ഫലം പ്രഖ്യാപിക്കുകയും മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ചേർന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കറുടെ വേദിയിലേക്ക് ആനയിക്കുകയും ചെയ്തു.
0: നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള അഭിനന്ദിച്ചു. June 3 വരെയാണ് 16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം. നാളെ മുതൽ ഈ മാസം 28 വരെ സഭ സമ്മേളനം ഉണ്ടായിരിക്കില്ല. ഈ മാസം 29-നാണ് ഗവർണറുടെ നയപ്രഖ്യാപനം. June 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേലുള്ള നന്ദി പ്രമേയ ചർച്ചാ സഭയിൽ നടക്കും. അടുത്ത മാസം 1-നാണ് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. 10 സംസ്ഥാനങ്ങളിൽ ഒഴിവുവരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് June 18 നടക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെണ്ണലും അതേ ദിവസം നടക്കും. മുൻ പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യൻ, രവ്നീത് സിംഗ് എന്നിവരും കാലാവധി പൂർത്തിയാക്കുന്ന രാജ്യസഭാ അംഗങ്ങളിൽ ഉൾപ്പെടുന്നു. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം അടുത്ത മാസം 1-ന് പുറപ്പെടുവിക്കും. ഇതിനു പുറമെ മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ഒഴിവുവരുന്ന ഓരോ രാജ്യസഭാ സീറ്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും അടുത്ത മാസം 18-ന് നടക്കും. എറണാകുളം കിഴക്കമ്പലം ഭൂമി ഒഴിപ്പിക്കൽ വിഷയത്തിൽ പ്രതിഷേധം തുടരുന്നു. നടപടികൾ നാളെ പൂർത്തിയാക്കണമെന്നാണ് പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ ഉത്തരവ്. ഇക്കാര്യത്തിൽ കൂടുതൽ സാവകാശം തേടി കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ, പ്രദേശത്തെ MLA VP സജീന്ദ്രൻ എന്നിവരെ വിഷയത്തിൽ ചർച്ച നടത്താൻ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ, യുഗാണ്ട, സൌത്ത് സുഡാൻ എന്നിവിടങ്ങളിലെ എബോള സാഹചര്യം കണക്കിലെടുത്ത് സംസ്ഥാനത്തും ജാഗ്രത ശക്തമാക്കി. ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന ദ്രുതകർമ്മ സമിതി യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇന്ത്യയിൽ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് യോഗം ചേർന്നത്. സംസ്ഥാനത്തെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും 2 തുറമുഖങ്ങളിലും എത്തുന്ന യാത്രക്കാരുടെ പരിശോധനയും ആവശ്യമായവർക്ക് ഐസൊലേഷൻ സൌകര്യത്തോടുകൂടിയുള്ള തീവ്രപരിചരണ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. എറണാകുളം മനുഷ്യക്കടത്ത് കേസിൽ ഒരു പ്രതിയെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. മാവേലിക്കര സ്വദേശി ബിലാൽ എന്ന ശ്രീകുമാറാണ് മരട് പോലീസിന്റെ പിടിയിലായത്. അതിനിടെ കേസിലെ 1-ാം പ്രതി സിന്ധുവിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. വാഗ്ദാനങ്ങൾ നൽകി ദുബായിൽ എത്തിക്കുന്ന യുവതികളെ രഹസ്യ കേന്ദ്രത്തിലെത്തിച്ച് മയക്കുമരുന്ന് ബലമായി നൽകി പീഡിപ്പിക്കുകയായിരുന്നു. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാനതല ശില്പശാല മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. മാതൃകാ ജൈവ വൈവിധ്യ സൌഹൃദ ഗ്രാമങ്ങൾ എന്ന സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ പുതിയ പദ്ധതിക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്നതാണ് ഇത്തവണത്തെ ദിനാചരണ പ്രമേയം. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൂലിഡസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ബഹുരാഷ്ട്ര വേദികളിലെ സഹകരണം ഉൾപ്പെടെ പ്രാദേശികവും ആഗോള പ്രാധാന്യവുമുള്ള വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്യും. ചർച്ചകൾക്ക് ശേഷം നിരവധി കരാറുകളിലും ഒപ്പുവയ്ക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും സൈപ്രസ് പ്രസിഡന്റ് ഇന്ന് വൈകുന്നേരം കൂടിക്കാഴ്ച നടത്തും. UPSC സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ മറ്റന്നാൾ നടക്കും. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലായി ക്രമീകരിച്ചിട്ടുള്ള വിവിധ കേന്ദ്രങ്ങളിലായി ഏകദേശം 21,000 ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതും. രാവിലെ 9:30 മുതൽ 11:30 വരെയും ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ 4:30 വരെയുമാണ് പരീക്ഷ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 2026-27 വിനോദസഞ്ചാര കാലം ലക്ഷ്യമിട്ട് നവീകരിച്ച ഗോൾഡൻ ചാരിയറ്റ് ആഡംബര ട്രെയിൻ അവതരിപ്പിക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ. ദക്ഷിണേന്ത്യയുടെ സാംസ്കാരിക പൈതൃകവും പ്രകൃതി ദൃശ്യങ്ങളും പ്രദർശിപ്പിക്കുന്നതിനൊപ്പം ആധുനിക സൌകര്യങ്ങളും സംയോജിപ്പിച്ച് പുതുക്കിയ രൂപത്തിലാണ് ഗോൾഡൻ ചാരിയറ്റ് തിരിച്ചെത്തുന്നതെന്ന് IRCTC അറിയിച്ചു. 40 ക്യാബിനുകളിലായി 80 പേർക്ക് യാത്ര ചെയ്യാൻ കഴിയും. ജ്വൽസ് ഓഫ് സൌത്ത് പാക്കേജിൽ കൊച്ചിയും ഉൾപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കൂടി മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴയിൽ ചിലയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ദുരന്ത സാധ്യത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ അറബിക്കടലിന്റെ തെക്ക് കിഴക്കൻ ഭാഗത്തും തമിഴ്നാട് തീരങ്ങളിലും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂരിൽ വിവിധ ദേശങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. ഈ മാസം 28 നെയ്യാട്ടത്തോടെ ഉത്സവത്തിന് തുടക്കമാകും. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: കൊട്ടിയൂരിലെ വൈശാഖോത്സവത്തിന്റെ തീയതി നിശ്ചയിക്കുന്നത് മുതൽ കഠിനമായ വ്രതം നോറ്റുകൊണ്ടാണ് സാധന സാമഗ്രികൾ ഒരുക്കുന്നത്. ആവശ്യമായ സാധന സാമഗ്രികൾ എത്തിക്കുന്നതിനുള്ള അവകാശം വിവിധ ദേശങ്ങളിലെ വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ടവർക്കാണ്. അക്കരെ കൊട്ടിയൂരിലെ ദീപങ്ങൾ തെളിയിക്കുന്നതിന് എള്ളെണ്ണ എത്തിക്കുന്നതിനുള്ള അവകാശം അഞ്ചരക്കണ്ടി പടുവിലായിലെ വാണി സമുദായത്തിലെ കിള്ളിയോട്ട് തറവാട്ടിനാണ്. കൂത്തുപറമ്പ് പുറക്കുളം തിരൂർക്കുന്ന് ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് മണിയൻ ചെട്ടിയാൻ സ്ഥാനികൻ പ്രേമരാജന്റെ നേതൃത്വത്തിൽ വിളക്ക് തിരിയുമായി പുറപ്പെട്ടു. നെയ്യമൃത സംഘവും ഇളനീർ സംഘവും വരും ദിവസങ്ങളിൽ കാൽനടയായി പുറപ്പെടും.
0: സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം June 1 രാവിലെ 9 മണിക്ക് തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. വിദ്യാഭ്യാസ മന്ത്രി N ശംസുദ്ദീൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മന്ത്രിമാരായ K മുരളീധരൻ, CP ജോൺ എന്നിവരും പങ്കെടുക്കും. കണ്ണൂർ സർവകലാശാല വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന അപകട ഇൻഷുറൻസ് പദ്ധതിക്ക് തുടക്കമായി. വൈസ് ചാൻസലർ KK സാജു ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജുകളിൽ പഠിക്കുന്ന 17,343 വിദ്യാർത്ഥികളാണ് പദ്ധതിയിൽ അംഗമാകുന്നത്. 60 രൂപ പ്രീമിയം നിരക്കിൽ 5 ലക്ഷം രൂപയാണ് പോളിസി തുക. കാൽപന്ത് ആരാധകർ കാത്തിരിക്കുന്ന ലോകകപ്പ് ഫുട്ബോളിന്റെ കിക്ക് ഓഫിന് ഇനി 20 ദിവസം മാത്രം. കാൽപന്ത് കളിയുടെ ആവേശത്തിന്റെ അലയൊലികൾ കേരളത്തിലും പ്രകടമായി തുടങ്ങി. ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ഇതാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റ് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ 3 രാജ്യങ്ങളിലെ 16 നഗരങ്ങളിലായാണ് നടക്കുക. മലപ്പുറത്തും കോഴിക്കോട്ടും കണ്ണൂരിലുമെല്ലാം ഇപ്പോൾ തന്നെ ലോകകപ്പിനെ സ്വാഗതം ചെയ്തുള്ള ബോർഡുകളും ബാനറുകളും വഴിയോരങ്ങളിൽ സ്ഥാപിച്ചു തുടങ്ങി. മലപ്പുറത്ത് പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ടുള്ള ബൈസിക്കിൾ കിക്കിന്റെ രൂപം നിർമ്മിച്ചാണ് ആരാധകർ ഇടം പിടിച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണം കൂടിയാണ് ഈ ബൈസിക്കിൾ കിക്ക്. പോരാട്ടം വൻകരകൾക്കപ്പുറത്താണെങ്കിലും കേരളത്തിലും ആവേശം കൊടുമ്പിരിക്കൊള്ളുമെന്ന് ഉറപ്പാണ്.
0: IPL 2020 ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. July 1 മുതൽ ആരംഭിക്കുന്ന സെൻസസ് 2027 പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഫീൽഡ് ട്രെയിനർമാരുടെ 2 ബാച്ചിന്റെ ആലപ്പുഴ ജില്ലാതല പരിശീലനം ആരംഭിച്ചു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിശീലന പരിപാടി AD ബി ജ്യോതി ഉദ്ഘാടനം ചെയ്തു. നാളെ വരെയാണ് പരിശീലനം. 2 ബാച്ചുകളിലായി ആകെ 76 പേർക്കാണ് പരിശീലനം നൽകുന്നത്. SSLC, THSLC, AHSLC എന്നീ പരീക്ഷാ ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണയം, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടിനി എന്നിവയ്ക്ക് ഓൺലൈനായി അപേക്ഷിക്കാൻ ഇന്നുകൂടി അവസരം. പ്രധാന വാർത്തകൾ വീണ്ടും. 16 നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനായി ഈ മാസം 29 സഭ വീണ്ടും ചേരും. 10 സംസ്ഥാനങ്ങളിലെ ഒഴിവ് വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്ത മാസം 18. എറണാകുളം, കിഴക്കമ്പലം ഭൂമിയൊഴിപ്പിക്കൽ വിഷയത്തിൽ കൂടുതൽ സാവകാശം തേടി സംസ്ഥാന സർക്കാർ കോടതിയെ സമീപിക്കും. IRCTCയുടെ ഗോൾഡൻ ചാരിയറ്റ് ആഡംബര ട്രെയിൻ പാക്കേജിൽ ഇടം നേടി കൊച്ചി. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കൂടി മഴ തുടരും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50. 91.2 FM.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്നുള്ളത് മെയ് 22 സമതല ഭൂമികകളിലാണ്. 1772 മെയ് 22, ആധുനിക ഭാരതീയ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സാമൂഹിക വിദ്യാഭ്യാസ പരിഷ്കർത്താവായ രാജാറാം മോഹൻ റോയ് ബംഗാളിലെ ബർദാനിനടുത്തുള്ള രാധാനഗറിൽ ജന്മം കൊണ്ടിരിക്കുന്നു. 1906 മെയ് 22 US പേറ്റന്റ് നമ്പർ 821/393A പേറ്റന്റ് നേടിയിരിക്കുന്നത് വിൽബർ റൈറ്റും ഓർവെൽ റൈറ്റും എന്ന് പറഞ്ഞാൽ റൈറ്റ് സഹോദരന്മാർ. പറക്കും യന്ത്രം എന്ന് വിളിക്കപ്പെട്ട ആകാശ വിമാനത്തിനാണ് അവർ ഈ നമ്പരിൽ പേറ്റന്റ് നേടിയിരിക്കുന്നത്. 1939 മെയ് 22, രണ്ടാം ലോക മഹായുദ്ധത്തിന് സൈനിക പശ്ചാത്തലമൊരുക്കിക്കൊണ്ട് ജർമ്മനിയും ഇറ്റലിയും തമ്മിൽ ഉരുക്ക് ഉടമ്പടി സഖ്യം ചെയ്തിരിക്കുന്നു. സഖ്യത്തിൽ ദേ ഹിറ്റ്ലറും മുസോളിനിയും പങ്കാളികളാകുന്നു. 1972 മെയ് 22, അര നൂറ്റാണ്ട് പൂർത്തിയാക്കിയ സോവിയറ്റ് യൂണിയന്റെ ചരിത്രത്തിലാദ്യമായി മോസ്കോയിൽ കാലുകുത്തുന്ന അമേരിക്കൻ പ്രസിഡന്റ് എന്ന പ്രശസ്തിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് റിച്ചാർഡ് നിക്സൺ കമ്മ്യൂണിസ്റ്റ് ലോകത്തിന്റെ മെക്കയായ മോസ്കോയിൽ എത്തിച്ചേർന്നിരിക്കുന്നു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസ് പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. നിരവധി കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. 16th കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുമെന്ന് സ്പീക്കർ. 10 സംസ്ഥാനങ്ങളിൽ ഒഴിവു വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് June 18 നടക്കും. അതിർത്തികളിലെ വെല്ലുവിളി നേരിടാൻ സംയോജിതവും സമഗ്രവുമായ സുരക്ഷാ സംവിധാനം ആവശ്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. രാജ്യത്തെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തകർക്ക് ആദരമർപ്പിച്ച് കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സും ന്യൂഡൽഹിയിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കുന്നത് സംബന്ധിച്ചുള്ള ഉഭയകക്ഷി ചർച്ചകൾക്ക് പുറമെ പ്രാദേശികവും ആഗോളവുമായ പ്രധാന വിഷയങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. നിരവധി കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും സൈപ്രസ് പ്രസിഡന്റ് ഇന്ന് വൈകുന്നേരം കൂടിക്കാഴ്ച നടത്തും. 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ സൈപ്രസ് പ്രസിഡന്റിനൊപ്പം വിദേശകാര്യമന്ത്രി, വാർത്താവിനിമയ മന്ത്രി, മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങിയ ഉന്നതതല പ്രതിനിധി സംഘവുമുണ്ട്. 16th കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. UDF സ്ഥാനാർത്ഥിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 101 വോട്ടുകളാണ് നേടിയത്. LDF സ്ഥാനാർത്ഥി AC മൊയ്തീന് 35 വോട്ടും BJP സ്ഥാനാർത്ഥി BB ഗോപകുമാറിന് 3 വോട്ടും ലഭിച്ചു. പ്രോട്ടേം സ്പീക്കർ ജി സുധാകരൻ വോട്ട് രേഖപ്പെടുത്തിയില്ല. ഫലപ്രഖ്യാപനത്തിന് ശേഷം മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ചേർന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കറുടെ ഇരിപ്പിടത്തിലേക്ക് ആനയിച്ചു. സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ പരമാവധി ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുമെന്ന് സ്പീക്കർ പറഞ്ഞു. ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ നീതിയും അവസരവും ലഭ്യമാക്കുക എന്നതാകും സ്പീക്കർ എന്ന നിലയിൽ തന്റെ പ്രധാന കടമയെന്നും ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കി.
1: ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വമാണ് എന്നിൽ നിക്ഷിപ്തമാക്കിയിട്ടുള്ളത്. 138 വർഷത്തെ പാരമ്പര്യമുള്ള നമ്മുടെ സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ പരമാവധി ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുമെന്ന് ഞാൻ സഭയ്ക്ക് ഉറപ്പ് നൽകുകയാണ്. സ്പീക്കർ എന്ന നിലയിൽ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ നീതിയും അവസരവും ഉറപ്പാക്കുക എന്നത് എന്റെ പ്രധാന കടമയായിരിക്കും. എല്ലാ അംഗങ്ങൾക്കും അവരുടെ അഭിപ്രായങ്ങൾ സഭയിൽ സ്വതന്ത്രമായും നിർഭയമായും അവതരിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം ഉറപ്പാക്കാൻ പരമാവധി ശ്രദ്ധിക്കും എന്നറിയിക്കട്ടെ.
0: മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മറ്റംഗങ്ങളും സ്പീക്കർക്ക് അനുമോദനം അർപ്പിച്ചു. പരിണിതപ്രജ്ഞനായ സാമാജികൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA എന്ന നിലയിൽ എല്ലാവർക്കും മാതൃകയാണെന്ന് ശ്രീ VD സതീശൻ പറഞ്ഞു. ദീർഘമായ പരിചയ സമ്പത്തിനുടമയാണ് അദ്ദേഹമെന്നും ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഇരുന്നുള്ള വൈവിധ്യമാർന്ന രാഷ്ട്രീയ അനുഭവ പശ്ചാത്തലം തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ടെന്നും ശ്രീ പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. സ്പീക്കർക്ക് പൂർണ്ണ സഹകരണം ഉറപ്പു നൽകിയ BJP അംഗം രാജീവ് ചന്ദ്രശേഖർ, ജനങ്ങൾക്ക് നല്ല ഭാവി സൃഷ്ടിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സഭയ്ക്ക് സാധിക്കട്ടെയെന്നും ആശംസിച്ചു. 16th കേരള നിയമസഭയുടെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ അഭിനന്ദിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. വിപുലമായ നിയമനിർമ്മാണ പരിചയവും പാർലമെന്ററി സംവിധാനങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള അറിവും സഭയെ നീതിയോടെയും അന്തസ്സോടെയും നയിക്കാൻ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സഹായിക്കുമെന്ന് ലോക്സഭാ സ്പീക്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഒഴിവു വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് June 18 നടക്കും. വോട്ടെണ്ണലും അന്നേ ദിവസം തന്നെ നടക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 10 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 24 രാജ്യസഭാ MPമാരുടെ കാലാവധി അടുത്ത മാസം പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ്. രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ, മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ എന്നിവരുൾപ്പെടെയുള്ള അംഗങ്ങളുടെ കാലാവധിയാണ് അടുത്ത മാസം അവസാനിക്കുന്നത്. ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കർണാടക എന്നിവിടങ്ങളിൽ 4 വീതം സീറ്റുകളും രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ 3, ഝാർഖണ്ഡിൽ 2, മണിപ്പൂർ, മേഘാലയ, അരുണാചൽ പ്രദേശ്, മിസോറാം എന്നിവിടങ്ങളിൽ ഓരോ സീറ്റുകൾ വീതവുമാണ് ഒഴിവുവരുന്നത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം June 1 പുറപ്പെടുവിക്കും. June 8 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ഇതിനു പുറമെ മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ഓരോ രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സുനേത്ര പവാർ, AIADMK MP CV ഷൺമുഖം എന്നിവർ രാജിവെച്ച ഒഴിവുകളിലേക്കാണ് അടുത്ത മാസം 18 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അന്താരാഷ്ട്ര അതിർത്തികളിലെ വെല്ലുവിളികളെ നേരിടാൻ സംയോജിതവും സമഗ്രവുമായ സുരക്ഷാ സംവിധാനം ആവശ്യമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാന പോലീസ്, കേന്ദ്ര സായുധ സേനകൾ, രഹസ്യാന്വേഷണ ഏജൻസികൾ, പ്രാദേശിക ഭരണകൂടം എന്നിവ തമ്മിൽ കൂടുതൽ ഏകോപനമുണ്ടാകണമെന്നും ന്യൂഡൽഹിയിൽ നടന്ന BSF പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു. പ്രതികൂല സാഹചര്യങ്ങളും നിരവധി വെല്ലുവിളികളും ഉണ്ടായിരുന്നിട്ടും രാജ്യത്തിന്റെ അഭിമാനം എക്കാലവും ഉയർത്തിപ്പിടിക്കാൻ അതിർത്തി രക്ഷാ സേനയ്ക്ക് സാധിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഈ മാസം 26 ന്യൂഡൽഹിയിൽ നടക്കും. വിദേശകാര്യമന്ത്രി SJ ശങ്കറിന്റെ ക്ഷണപ്രകാരം ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും യോഗത്തിൽ പങ്കെടുക്കും. കഴിഞ്ഞ ജൂലൈയിൽ വാഷിംഗ്ടൺ DC നടന്ന ചർച്ചകളുടെ തുടർച്ചയായാണ് യോഗം. ക്വാഡ് രാജ്യങ്ങൾക്കിടയിലെ സഹകരണം, ക്വാഡ് പദ്ധതികളുടെ പുരോഗതി, ഇൻഡോ പസഫിക് മേഖലയിലെ സമീപകാല സംഭവ വികാസങ്ങൾ തുടങ്ങിയവ യോഗം ചർച്ച ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ജൈവ വൈവിധ്യ സംരക്ഷണം എന്നത് ആഗോള പ്രതിബദ്ധത എന്നതിലുപരി സമൂഹങ്ങളും സ്ഥാപനങ്ങളും സർക്കാരുകളും സംയുക്തമായി നിർവഹിക്കേണ്ട പ്രാദേശിക ഉത്തരവാദിത്തമാണെന്ന് കേന്ദ്ര പരിസ്ഥിതി സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് പറഞ്ഞു. രാജ്യത്താകമാനമുള്ള പ്രാദേശിക സംരക്ഷണ പ്രവർത്തകർക്ക് അദ്ദേഹം ആദരമർപ്പിച്ചു. മൻ കി ബാത് ഉൾപ്പെടെയുള്ള വേദികൾ ഇത്തരം പ്രാദേശികമായ പരിസ്ഥിതി പ്രവർത്തനങ്ങളുടെ ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സഹായിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കി.
3: Conservation cannot depend only on national policies, as care for nature must grow from the grassroots. Nationwide efforts are being undertaken for implementing the Kunming-Montreal Global Biodiversity Framework into real action. Programs like Mission Saibhagyata encourage people to take part in managing wetlands and ecosystems. This ensures that conservation is inclusive, transparent and people-driven.
0: ജൈവ വൈവിധ്യത്തെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം വർദ്ധിപ്പിക്കാനും അവയുടെ സംരക്ഷണം ഉറപ്പാക്കാനുമാണ് ഐക്യരാഷ്ട്രസഭ May 22 ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത്. ന്യൂഡൽഹിയിൽ June 1 നടത്താൻ നിശ്ചയിച്ചിരുന്ന പ്രഥമ അന്താരാഷ്ട്ര ബിഗ് ക്യാറ്റ് അലയൻസ് ഉച്ചകോടി മാറ്റിവെച്ചു. 4th ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി ആഫ്രിക്കയിലെ ആരോഗ്യ സാഹചര്യം കണക്കിലെടുത്ത് മാറ്റിവെച്ചതിന് പിന്നാലെയാണ് ഇതിനോടനുബന്ധിച്ച് നടക്കാനിരുന്ന ബിഗ് ക്യാറ്റ് ഉച്ചകോടിയും മാറ്റിയത്. കടുവ, സിംഹം, പുള്ളിപ്പുലി, ഹിമപ്പുലി തുടങ്ങി ബിഗ് ക്യാറ്റ് സ്പീഷീസിൽ വരുന്ന 7 വന്യജീവി വിഭാഗങ്ങളുടെയും അവയുടെ ആവാസ വ്യവസ്ഥകളുടെയും സംരക്ഷണം ലക്ഷ്യമിട്ടാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് കേന്ദ്ര ആരോഗ്യമന്ത്രാലയം കർശന ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ തുടങ്ങി എബോള ജാഗ്രതാ നിർദ്ദേശമുള്ള രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെത്തുന്നവർ രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വൈദ്യസഹായം തേടണമെന്ന് ആരോഗ്യമന്ത്രാലയം നിർദ്ദേശിച്ചു. എബോളയുടെ ബുൻഡി ബ്യൂഗോ വകഭേദം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ വകഭേദത്തിനെതിരെ മരുന്ന് വികസിപ്പിക്കാൻ 9 മാസമെങ്കിലും എടുക്കുമെന്നാണ് WHO വിലയിരുത്തുന്നത്. 140 എബോള മരണങ്ങളും 650 പേർക്ക് രോഗബാധയും ഇതിനകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം ആഫ്രിക്കൻ രാജ്യങ്ങളിലെ എബോള സാഹചര്യം കണക്കിലെടുത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ ഇന്നലെ സംസ്ഥാന ദ്രുതകർമ്മ സമിതി യോഗം ചേർന്നു. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. ഇന്നലെ നടന്ന കളിയിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസ് 89 വിജയിച്ചു. 2019 പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ ഹംസ ബുർഹാൻ കൊല്ലപ്പെട്ടു. പാക് അധീന കശ്മീരിൽ ഇന്നലെ അജ്ഞാതർ നടത്തിയ വെടിവയ്പ്പിലാണ് മരണം. പത്താൻകോട്ട് ജമ്മു ദേശീയപാത 44 ഇന്റർനെറ്റ് ബന്ധിത CCTV ക്യാമറ സ്ഥാപിച്ച് പാകിസ്ഥാൻ ഏജന്റുമാർക്ക് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയ ഒരാളെ പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്തു. പത്താൻകോട്ട് സ്വദേശി ബൽജിത് സിംഗ് ആണ് അറസ്റ്റിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസ് പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. നിരവധി കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. 16th കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുമെന്ന് സ്പീക്കർ. 10 ഒഴിവ് വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് June 18 നടക്കും. അതിർത്തികളിലെ വെല്ലുവിളി നേരിടാൻ സംയോജിതവും സമഗ്രവുമായ സുരക്ഷാ സംവിധാനം ആവശ്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. രാജ്യത്തെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തകർക്ക് ആദരമർപ്പിച്ച് കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ഗസലിന്റെ ഓർമ്മകൾ.
1: നഷ്ടത്തിന്റെയോ വേർപിരിയലിന്റെയോ വേദനയുടെയും ആ വേദനയ്ക്കിടയിലും തിളങ്ങുന്ന പ്രണയത്തിന്റെ സൗന്ദര്യത്തിന്റെയും സമ്മോഹനമായ ആവിഷ്കാരമാണ് ഗസൽ.

കഠിന ദുഃഖത്തിന്റെ കവിതകൾ എഴുതുവാൻ കഴിയും എനിക്ക് അഭിശപ്തരാത്രിയിൽ എന്ന പാബ്ലോ നെരൂദ പറയുന്നത് പോലെയാണ് ഗസൽ. അത് കണ്ണീരിന്റെ സൗന്ദര്യമാണ്.

എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ഏറ്റവും നല്ല ഗസൽ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് താജ്മഹാളാണെന്ന്. ഏഴ് അത്ഭുതങ്ങളിലൊന്ന് എന്നതിനേക്കാൾ താജ്മഹാൾ ഒരു കാവ്യമാണ്, ഒരു ഗസൽ ഗീതമാണ്. വേണമെനിക്ക് കറുത്തൊരു താജ്മഹൽ വേദനകൾ കസ്തിമാടമാകുവാൻ എന്ന് ONV പറയുന്നതും ഒരു ഗസൽ കാവ്യമാണ്.

മഴയ്ക്ക് ഓരോരോ ഭാവങ്ങളാണ്. കുട്ടിക്കാലത്ത് മഴ പെയ്തപ്പോഴൊക്കെ കടലാസുവള്ളങ്ങളുണ്ടാക്കി കുറേ ഒഴുക്കും, പിന്നെ നനഞ്ഞു കുതിരും, മറിയും, ഒഴുകാനാകാതെ കിടക്കും. അതിനുമീതെ മഴ പിന്നെയും പിന്നെയും പെയ്യും. ഒരു ഗസലിന്റെ ഭാവമുണ്ടായിരുന്ന കാഴ്ചകൾ.

ഇംഗ്ലീഷിൽ പെട്രിഗർ എന്നൊരു വാക്കുണ്ട്. പുതുമഴ പെയ്യുമ്പോൾ മണ്ണിൽ നിന്നുയരുന്ന മണമാണ് പെട്രിഗർ. ആ ഒറ്റ വാക്ക് ഒരു ഗസലാണെന്ന് തോന്നിയിട്ടുണ്ട്. ഗസലിന്റെ ഗന്ധമാണ് ആ വാക്കിനുള്ളത്, ഗസലിന്റെ അർത്ഥമാണ് ആ വാക്കിനുള്ളത്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ദേഷ്യം വന്നാൽ ഉച്ചത്തിൽ സംസാരിക്കാൻ വലിയ ശക്തിയൊന്നും വേണ്ട. പക്ഷേ നിശബ്ദമായി നിൽക്കാൻ നല്ല ശക്തി വേണ്ടിവരും. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സൈക്കിൾ ജീവിതവീഥിയിൽ സൈക്കിളിന്റെ പ്രിയവും പ്രാധാന്യവും.
2: എട്ടാം ക്ലാസ് കഴിഞ്ഞു വന്ന ഒരു വേനലവധി കാലം ഗംഗാധരൻ വൈദ്യരുടെ പെട്ടിക്കടയിൽ നിന്നാണ് സൈക്കിൾ വാടകയ്ക്കെടുത്തത്. അരയും മുക്കാലും വലിയ സൈക്കിളുമുണ്ട്. മണിക്കൂറിന് 20, 50, 75 പൈസയാണ് വാടക. ഇടവേണ സാറിന്റെ പറമ്പിലാണ് സൈക്കിൾ പഠിത്തം. വേണുവണ്ണനായിരുന്നു പലരുടെയും മാസ്റ്റർ. പ്രത്യേകിച്ച് ഫീസൊന്നുമില്ല. ഓർമ്മ വച്ച കാലം മുതലേ എനിക്കറിയാം പരോപകാരമായിരുന്നു വേണുവണ്ണന്റെ പ്രധാന തൊഴിൽ. കാരിയറിൽ മുറുകെ പിടിച്ച്, ബാലൻസ് ചെയ്യിപ്പിച്ച്, പിന്നിൽ ആളുണ്ടെന്നുറപ്പിച്ച്, പിന്നെ ചവിട്ടുന്ന ആളറിയാതെ പിടിവിട്ട്, അയാൾക്ക് ആത്മവിശ്വാസവും പകർന്നുകൊടുത്ത് സൈക്കിൾ പഠിപ്പിക്കുന്ന കലാകാരൻ തന്നെയായിരുന്നു വേണുവണ്ണൻ. ശിവനും മത്തിനാടൻ രമേശനും ഞാനുമടക്കം ആ നാട്ടിൽ അനേകരെ സൈക്കിൾ പഠിപ്പിച്ച വേണുവണ്ണന് പക്ഷേ സൈക്കിൾ ഓടിക്കാൻ അറിയില്ലെന്ന് ഞാനറിഞ്ഞത് ഈ അടുത്ത കാലത്ത് ശിവൻ പറഞ്ഞിട്ടാണ്. ഓർമ്മകൾ ഇങ്ങനെ ഒരുപാടുണ്ട്. ബാല്യകൗമാരങ്ങളുടെ ഓർമ്മക്കുറിപ്പുകളിൽ ഗൃഹാതുരതമായ ഒരു കവിത തന്നെയായിരുന്നു സൈക്കിൾ. ജീവിതത്തിന്റെ വെയിൽപ്പരപ്പുകളിൽ മാഞ്ഞുപോകാതെ അടയാളപ്പെടുത്തുന്ന ചക്രത്തിന്റെ ചരിത്രമുദ്രകൾ. സൈക്കിൾ ഒരു സംഭവമാണ്, ലൈസൻസ് ഇല്ലാത്ത ഒരു സംഭവം.
1: സൈക്കിൾ അവതരണം ഗായത്രി ദേവി. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി.
2: മനസ്സോട് ചേർക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: മസക്കലിയിൽ ഇന്ന് ആദ്യം ഏക് വില്ലൻ എന്ന ചിത്രത്തിന് വേണ്ടി അങ്കിത് തിവാരി സംഗീതം നൽകി ആലപിച്ച ഗാനം കേൾക്കാം.

ധോണി ദ അൺടോൾഡ് സ്റ്റോറി എന്ന ചിത്രത്തിനു വേണ്ടി അമാൽ മാലിക് സംഗീതം നൽകി. മനോജ് മുസ്താഷിർ രചന നിർവഹിച്ച ഗാനം കേൾക്കാം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
2: ഇർഷാദ് കാമിൽ രചന നിർവഹിച്ച് സച്ചിത് പരമ്പാല സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ചിത്രം കബീർ സിംഗ്.

മസക്കലീലിനി വിക്കി ഡോണർ എന്ന ചിത്രത്തിനു വേണ്ടി ആയുഷ്മാൻ ഖുറാന ആലപിച്ച ഗാനം കേൾക്കാം. രചന റോച്ചു കോലി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: ചിത്രം തേരെ വാസ്തേ, സംഗീതം സച്ചിൻ ജിഗാർ, രചന അമിത് ഭട്ടാചാര്യ, ആലാപനം വരുൺ ജെയിൻ, സച്ചിൻ ജിഗാർ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: സംഗീതം സച്ചിൻ ജിഗാർ, രചന പ്രിയ പാഞ്ചൽ, ആലാപനം ആത്തിഫ് അസ്ലം, ശ്രേയ ഘോഷാൽ.

0: മസക്കലി, അവതരണം വിഷ്ണു മോഹൻ, തയ്യാറാക്കിയത് അനുലാൽ സായി, സാങ്കേതിക നിർവഹണം ഹബി സ്റ്റീഫൻ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: कभी हम एक दूसरे को खोकर भी तो प्यार को ऊंचा दर्जा देते, जुदा रहकर प्यार की ऊंचाइयों को प्राप्त करते. हर प्यार मिलन तो नहीं, जुदाई भी तो एक प्यार है.

പോക്കുവെയിൽ പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ, വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: നമസ്കാരം, പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ പോക്കുവയിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മുടെ എല്ലാ ബുധനാഴ്ച ദിവസങ്ങളിലും സ്പെഷ്യൽ പോക്കുവയിലാണ് നമ്മൾ നടത്താറുള്ളത്. ഇന്ന് എല്ലാ ദിവസവും പറയുന്നത് പോലെ നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റ് നമ്മളോടൊപ്പം ഉണ്ട്. അപ്പൊ സമയമെല്ലെ സായാഹ്നത്തിലേക്ക് ചാഞ്ഞു തുടങ്ങുമ്പോൾ ഒരു ദിവസം മുഴുവൻ ഉള്ള തിരക്കുകൾക്ക് ശേഷം നമുക്ക് ഒരുമിച്ച് ചേരാം. പാട്ടിന്റെ ഇമ്പവും സ്നേഹത്തിന്റെ മധുരവും ജീവിതാനുഭവങ്ങളുടെ വെളിച്ചവും പങ്കുവയ്ക്കുന്ന നിങ്ങളുടെ സ്വന്തം പരിപാടിയാണ് പോക്കുവയിൽ തത്സമയ പരിപാടി. ഇവിടെ നമുക്ക് ഇഷ്ടഗാനങ്ങൾ കേൾക്കാം, ഹൃദയത്തിൽ തൊടുന്ന വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ പങ്കുവയ്ക്കാം. ഇന്ന് ഇതെല്ലാം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളോടൊപ്പം ഒരു വിശിഷ്ട വ്യക്തി എത്തിച്ചേർന്നിട്ടുണ്ട്. അത് മറ്റാരുമല്ല, രഞ്ജു പ്രവീണ എന്നാണ് പേര്. ഞങ്ങളുടെ കരുണാസായി റേഡിയോയുടെ പ്രിയ സുഹൃത്താണ്. ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വനിതാ സംരംഭകയാണ്. ടീച്ചറാവാനൊക്കെ പഠിച്ചു, കുറച്ച് നാളുകൾ ടീച്ചറായിട്ട് ജോലി ചെയ്തു. അതിനുശേഷം ആ ഒരു ജോലി, ഗവൺമെന്റ് ജോലി വേണ്ടാന്നൊരു തീരുമാനത്തിലെത്തുകയും ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളുമായി ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന ഒരാളാണ്. ഫാഷൻ ഡിസൈനറായിട്ട് വർഷങ്ങൾ 17 വർഷത്തോളം ഫാഷൻ ഡിസൈനറായിട്ട് വർക്ക് ചെയ്തു. ഇപ്പോൾ വെള്ളനാടുകാർക്കൊക്കെ അറിയാവുന്നത് ഭയങ്കര രുചികരമായ വിവിധങ്ങളായ വെറൈറ്റി ഉള്ള, ടേസ്റ്റുള്ള, കളറുള്ള, ഷേപ്പുള്ള കേക്കുകൾ ഉണ്ടാക്കുന്ന ഭയങ്കര ഒരു എന്താണ് ദൈവത്തിൻ്റെ കൈകളെന്ന് തന്നെ പറയാവുന്ന ആ ഒരു കഴിവുള്ള ഒരു വ്യക്തിയാണ് രഞ്ജു പ്രവീൺ. അതുമാത്രമല്ല, വെറുതെ ഇരിക്കുന്ന ഒരാളല്ല, എപ്പോഴും ഇങ്ങനെ ചടുലമായി ഓരോരോ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എല്ലാ സ്ത്രീകൾക്കും നമ്മളെ വീട്ടിലിരിക്കുക, നമുക്ക് ജോലി, നമുക്ക് സമയമില്ല, അല്ലെങ്കിൽ ഒരുപാട് വിഷമതകളാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ ജീവിതം തള്ളി നീക്കുന്ന ഒരുപാട് സ്ത്രീകൾക്കൊരു ശരിക്കും ഒരു നല്ല മാതൃകയാണ് ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്ന ഈ ഒരു അതിഥി രഞ്ജു പ്രവീൺ. നിങ്ങളെല്ലാവർക്കും രഞ്ജുവിനെ വളരെ ഹൃദ്യമായി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ തേനീച്ച വളർത്തലൊക്കെ ഉണ്ട്. പലപ്പോഴൊക്കെ ഞങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ തേനീച്ചയുടെ കുത്തക്കേറ്റ്, എന്നാൽ അതും ഒരു ഭയങ്കര ജീവിതത്തിലെ വളരെ ഒരു ടാസ്ക്കായിട്ടാണ് രഞ്ജു പലപ്പോഴും കാണാറുള്ളത്. അപ്പോൾ ആ പ്രിയപ്പെട്ട രഞ്ജു പ്രവീണാണ് ഇന്നത്തെ നമ്മുടെ പോക്കുവേൽ തത്സമയ പരിപാടിയുടെ നമ്മുടെ ഇന്നത്തെ അതിഥി. അപ്പോൾ എല്ലാ പ്രിയ ശ്രോതാക്കളെയും പരിചയപ്പെടുത്തുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു കോളറുണ്ട്. അപ്പോ നമുക്ക് ആ കോളറുമായിട്ട് സംസാരിക്കാം. ഹലോ,
2: ഹലോ, ഹലോ,
1: ഇതാരാ സംസാരിക്കണേ? ചാങ്ങേന്ന് മധു. ഇന്ന് നമ്മുടെ ഒരു സ്പെഷ്യൽ പോക്കുവയിൽ പരിപാടിയാണെന്ന് അറിയാലോ മധു.
2: അപ്പൊ
1: നമ്മളോടൊപ്പം ഒരു ഗസ്റ്റ് ഉണ്ട്, രഞ്ജു പ്രവീൺ ആണ് നമ്മുടെ ഗസ്റ്റ്. അപ്പൊ കഴിഞ്ഞ ബുധനാഴ്ച വേറൊരു ഗസ്റ്റ് ആയിരുന്നു. അപ്പൊ എന്തായാലും മധുവിന് ഇപ്പൊ രഞ്ജുവിനോട് സംസാരിക്കാം, സംസാരിച്ചോളൂ.
3: നമസ്കാരം.
2: ഹലോ,
3: ഹലോ,
2: ഹലോ,
3: ഹലോ, നമസ്കാരം.
2: നമസ്കാരം
3: മധു, ചാങ്ങയിലാണ്, ചാങ്ങയിൽ നിന്നാണല്ലേ? എന്ത് ചെയ്യുന്നു? ഇന്ന് ജോലിക്ക് പോയില്ലേ? ശരി, ഏത് പാട്ടാണ് ഇഷ്ടം?
1: ചിത്രത്തോണിയിൽ അക്കരെ പോവാം. ആ, രണ്ടുപേര് പാട്ട് പാടുന്നുണ്ടോ? ഇല്ല, പാടൂല, ഉറപ്പ് തന്നെ. ഈ പാട്ട് എഴുതി തരാണെന്ന് അറിയാവോ? ഈ പാട്ട് എഴുതി തരാണെന്ന് അറിയാവോ? പോച്ചൽ കാതൽ. ശരി, അപ്പോ ഇന്ന് ജോലിക്ക് പോവാന്ന് അവധിയായിരുന്നോ? പോയിട്ട് വന്നതേ ഉള്ളൂ. അപ്പൊ രഞ്ജുവിനോട് വിശേഷങ്ങളൊക്കെ ചോദിക്കാം. ഞാൻ ഒരുപാട് കാര്യങ്ങൾ രഞ്ജുവിനെ കുറിച്ച് പറഞ്ഞത് കേട്ട് കാണുമല്ലോ. ആ, അപ്പൊ വിശേഷങ്ങളൊക്കെ ചോദിക്കൂ രഞ്ജുവിനോട്.
3: കേക്കൊക്കെ ഇഷ്ടമുള്ള ആളാണോ? കേക്ക്
2: കഴിക്കാറുണ്ട്?
1: ചോദിക്കൂ, ഇപ്പൊ രഞ്ജു ചോദിക്കുന്ന കേട്ടില്ല, ശ്രദ്ധിക്കേ.
3: കേക്ക് ഇഷ്ടമുള്ള ആളാണോ? കേക്ക് കഴിക്കാറുണ്ടോ?
1: രഞ്ജു, മധുവിന് കേക്ക് ഇഷ്ടമാണോ എന്നാണ് രഞ്ജു ചോദിക്കുന്നത്. കേക്കൊക്കെ കഴിക്കാൻ ഇഷ്ടമാണോ? ആണോ? മനോഹരമായ കേക്കുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരാളാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. ഒരു നല്ല അവസരമാണ്, ചോദിച്ചു പഠിക്കാം. എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കുന്നതൊക്കെ ചോദിക്ക്.
3: ഏത് തരം കേക്കാണ് ആവശ്യം? ഏത് തരം കേക്കിനെ കുറിച്ച് അറിയാനാണ് ആവശ്യം? കേക്ക് പലതരമുണ്ട്.
1: ചോദിച്ചോ.
3: അത് ശരി.
1: ചോക്ലേറ്റ് കേക്കാണോ? എന്റെ അടുത്ത് രഞ്ജുവിന്റെ അടുത്ത് ചോദിക്ക്. രഞ്ജു ആണെന്ന് ഉത്തരം പറയേണ്ടത്. അറിഞ്ഞൂടെ ഞാൻ ഹെൽപ്പ് ചെയ്യും. ചോദിച്ചോ. ധൈര്യമായിട്ട് ചോദിക്ക്.
2: നെല്ല്, കോഴി, ഊള, അത് എങ്ങനെ കൊണ്ടുപോകും?
1: ഒരേ സമയം കൊണ്ടുപോകണോ മൂന്ന് തവണയായിട്ട് കൊണ്ടുപോയാ മതിയോ?
2: എങ്ങനെയാണ് കൊണ്ട് പറ്റിക്കുന്ന?
1: നെല്ല്, ഊളം, കോഴി. ഞാൻ രഞ്ജുവിനോട്
2: ചോദിക്കാം.
1: രഞ്ജുവിനോട് ഒന്ന് ചോദിക്കട്ടെ. ഇതിന്റെ ഉത്തരം പറയാൻ പറ്റില്ലേ? മധുവിന് പറഞ്ഞുകൊടുക്കും.
3: ഓട്ടോ ഇടിച്ച് പോയാ പോരെ?
1: അങ്ങനെയല്ല.
3: നെല്ല്, ഊളം,
1: ആറ്റിനക്കരെ.
3: അപ്പൊ നമുക്ക് വള്ളത്തിൽ കൊണ്ടുപോകാം.
2: വള്ളത്തിൽ കൊണ്ടുപോവാം. കോഴി നെല്ല്
1: ഊളന്
2: കോഴി വെച്ചിട്ട് ഊളം കോഴിയെ പിടിക്കും.
1: ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുകയില്ല.
2: ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുകയില്ല.
1: കരയിൽ കുറച്ച് വെച്ചിട്ട് വേണം.
2: എങ്ങനെ അക്കരെ കൊണ്ടുപോകും?
1: ഞാൻ രഞ്ജു പറയൂ നോക്കട്ടെ. രഞ്ജു ഒന്ന് ശ്രമിച്ചു നോക്കിയേ. രഞ്ജു,
3: നെല്ല്,
1: ഊളൻ, കോഴി.
3: കോഴി
1: ഒരുമിച്ച് കൊണ്ടുപോകാനും പാടില്ല.
2: കൊണ്ടുപോകാൻ പാടില്ല. ഊളനും കോഴി, ഊളം, കോഴി
1: പിടിക്കും.
2: എങ്ങനെ
1: കൊണ്ടുപോകും? രഞ്ജുവിനും അറിയാൻ പറയാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒന്ന് പറഞ്ഞു നോക്കട്ടെ. ഈ ആളാണല്ലോ കൊണ്ടുപോകേണ്ടത് അല്ലേ? അപ്പൊ ആദ്യം ഈ ആള് ഊളനെ നെല്ലിനെ കൂടെ കൊണ്ട് അപ്പുറത്ത് വയ്ക്കും. ഏ, എന്നിട്ട് തിരിച്ചു വന്ന് കോഴിയെ കൂടെ
2: കൊണ്ടുപോകും.
1: ഇതെനിക്ക് അറിയാവുന്നതല്ല മധു, പെട്ടെന്ന് വന്ന ഒരു ബുദ്ധിയിൽ ഞാൻ പറഞ്ഞതാണ്. അപ്പോ ശരി, ഈ കേക്ക്, തേനീച്ച വളർത്തല്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ ചോദിച്ചാൽ രഞ്ജു പറഞ്ഞു തരും. ചോദിക്ക്, രഞ്ജുവിനോട് ചോദിക്കണം. രഞ്ജു എന്നെ പോലെ സംസാരിക്കാൻ പറ്റിയ ഒരു നല്ല സുഹൃത്താണ്. സംസാരിച്ചോ, പേടിക്കണ്ട. അപ്പൊ കേക്ക് എങ്ങനെയാണ്, ഒരു ഒരു കേക്കിന്റെ ഒരു അത് ഒരു കേക്ക് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങള് രഞ്ജു പറയാൻ ശ്രദ്ധിച്ചു കേക്കണേ. രഞ്ജു പറഞ്ഞു,
3: കേക്ക് ഉണ്ടാക്കാൻ ആവശ്യം മൈദ, മുട്ട, പഞ്ചസാര, ബട്ടർ അഥവാ വെണ്ണ, ഇതെല്ലാം ഒരു പ്രത്യേക അനുപാതത്തിൽ ചേർത്ത് ഡ്രൈ ഹീറ്റിൽ, ഡ്രൈ ഹീറ്റ് എന്ന് പറഞ്ഞാൽ ജലാംശമില്ലാത്ത തീയിൽ പ്രത്യേക രീതിയിൽ കുക്ക് ചെയ്തെടുക്കുമ്പോൾ അത് കേക്കാവുന്നു. പിന്നെ അതിൽ നമ്മൾ പഴവർഗ്ഗങ്ങൾ, പാലിന്റെ ക്രീം, ഇങ്ങനെ നിരവധി സാധനങ്ങൾ ചേർത്ത് അതിനെ രുചികരമായി പല ഇഷ്ടപ്പെട്ട രുചിയിൽ നമ്മൾ ഇത് ആവശ്യക്കാർക്ക് കൊടുക്കുന്നു അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്നു. ഇനി തേനിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ? തേനീച്ച വളർത്താറുണ്ടോ? കാണാറുണ്ടോ?
1: തേനീച്ചയുടെ കുത്ത് കിട്ടിയിട്ടുണ്ടോ? തേൻ കിട്ടിയിട്ടുണ്ട്, കുത്ത് കിട്ടിയിട്ടില്ല. എന്തായാലും നന്നായി.
3: അത് ശരി. കഴിഞ്ഞ വർഷത്തെ തേനാണോ?
2: പണിക്ക് പോകണത്.
3: എന്നിട്ടത് കുടിക്കില്ല, ഇങ്ങനെ ശേഖരിച്ചു.
2: അതിന്
3: നല്ല ഓയിന്റ്മെന്റ് കിട്ടും, അത് വാങ്ങിച്ചു പുരട്ടിയിട്ട് തേൻ കഴിക്കും.
1: ആ പൊള്ളലിന് തേൻ നല്ലതാണ്. നമ്മള് അടുക്കളയിൽ ശേഖരിച്ചു വെച്ചിരിക്കണോന്നൊക്കെ പറയും. ഒരു ചെറിയ കുപ്പിയിൽ ഒരു തേൻ വെച്ചിരിക്കുന്നത് പെട്ടെന്ന് പൊള്ളൽ വേണമെങ്കിൽ തേച്ചു കൊടുത്താല്
2: അത്
1: പാടുകളൊന്നും ഇല്ലാതെ അത് കരിഞ്ഞു കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. രഞ്ജു അങ്ങനെ കേട്ടിട്ടില്ലെന്നാണ്? കേട്ടിട്ടില്ലേ രഞ്ജു?
3: അങ്ങനെയാണ് എല്ലാവരും ചെയ്യാറുള്ളത്. കിട്ടുന്ന തേനിനെ ഇങ്ങനെ ശേഖരിച്ച് ശേഖരിച്ച് വെച്ച് അവസാനം ഇത് പൊള്ളുകയും ഇല്ല. ഈ തേനിട്ട് നന്നായിട്ട് ആരും ഉപയോഗിക്കാറുമില്ല.
1: കറക്റ്റ് ആണ്, പൂത്തുകളയാണ് പതിവ്.
3: അങ്ങനെയാണ് സാധാരണഗതി.

0: അതെ, തേൻ ഉപയോഗിക്കൂ, എന്നിട്ട് വീണ്ടും തേൻ എവിടെന്നെങ്കിലും കിട്ടുന്ന വീണ്ടും ശേഖരിച്ച് വെക്കാം. പക്ഷെ കിട്ടുന്ന തേൻ കുട്ടികൾക്ക് കൊടുക്കൂ, വളരെ ഏറെ ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ് തേൻ.
1: മനസ്സിലായല്ലേ, വീട്ടിൽ സൂക്ഷിച്ച് വെക്കാനല്ലെന്നാണ് ഈ പറഞ്ഞു തരുന്നത്. വെള്ളത്തിലേക്ക് ഒഴിച്ച് അങ്ങ് കുടിക്കണം. ഇതൊക്കെ ചുമ്മാ ഓരോ കാര്യങ്ങളല്ലേ.
0: ശരി, ഇഷ്ടപ്പെട്ട പാട്ട് ഏതെന്നാ പറഞ്ഞത്? അതാണ് കടം കഥയിലും പറഞ്ഞതല്ലേ, ചിത്തിരത്തോണിയിലൊക്കെ. ആ ശരി ശരി ശരി.
1: അപ്പൊ രണ്ടുപേര് പാടാൻ പറ്റില്ല, രഞ്ജുവിന് രണ്ടുപേര് പാടാൻ പറ്റില്ലേ?
0: ഇല്ല ഇല്ല
1: ഇല്ല,
0: പുള്ളി ആഗ്രഹിച്ച് പറഞ്ഞ പാട്ടല്ലേ.
1: ഞങ്ങൾ രണ്ടുകൂടെ പാടിയാലോ?
0: വേണ്ട,
2: ടീച്ചർ
1: ലീവാണ്. ശരി ശരി, ഓക്കെ. അപ്പോ മധു പറഞ്ഞ പാട്ട് നമുക്ക് കേൾക്കാം. ഓക്കെ, പിന്നെ വിളിക്കുക. അപ്പോ നമ്മളോടൊപ്പം ഉള്ളത് രഞ്ജു ആണ്. അപ്പൊ നമ്മളോട് കുറെ കാര്യങ്ങളൊക്കെ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പം പ്രോഗ്രാം തുടർന്ന് കേൾക്കണം കേട്ടോ, വെച്ചിട്ട് പോരുത്. ശരി, അപ്പൊ ഈ പാട്ട് നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം.

0: പോക്കുവയിൽ തത്സമയ ഫോൺ പരിപാടിയാണ്. ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ബുധനാഴ്ചയാണ്, സ്പെഷ്യൽ പോക്കുവയിൽ പരിപാടിയാണ്. നമ്മളോടൊപ്പം വിശിഷ്ടമായ ഒരു ഗസ്റ്റാണ് നമ്മളോടൊപ്പം ഉള്ളത്, രഞ്ജു പ്രവീൺ. ഒരുപാട് മേഖലകളിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വനിതാ സംരംഭകയാണ്. അപ്പോൾ രഞ്ജു, ആദ്യമായി ഏത് മേഖലയിലേക്കാണ്, ഇപ്പം വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ടീച്ചറാവാനൊക്കെ പഠിച്ചു, അപ്പോൾ ഏത് മേഖലയിലേക്കാണ് ആദ്യം കടന്നു വന്നത്?
1: ആദ്യം കടന്നു വന്നത് ഞാൻ തയ്യലിലേക്കാണ്. കോളേജ് ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ശനിയും ഞായറും തയ്യൽ ക്ലാസ്സിന് പോകണം, ഒരു മണിക്കൂർ തയ്യൽ പഠിക്കാൻ പോകണം എന്നുള്ളത് എൻ്റെ അമ്മയുടെ നിർബന്ധമായിരുന്നു. കാരണം കുട്ടികൾ ഈ അക്കാഡമിക് ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു തൊഴിൽ, കൈത്തൊഴിലൂടെ പഠിക്കണം എന്നുള്ളത് അമ്മയുടെ നിർബന്ധമായിരുന്നു. അങ്ങനെ ഞാൻ ഞായറാഴ്ച ദിവസം 4:30 ലതച്ചേച്ചിയുടെ വീട്ടിൽ പോയി തയ്യൽ പഠിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഞാൻ 5 വർഷം സ്കൂൾ ടീച്ചറായി ജോലി ചെയ്തു. 5 വർഷം ഇതിനിടയ്ക്ക് എൻ്റെ ഭർത്താവ് ഇന്ത്യൻ എയർഫോഴ്സിൽ വർക്ക് ചെയ്ത ആളാണ്, വ്യോമസേനയിൽ. അപ്പോൾ പുള്ളിക്ക് ഇവിടുന്ന് ഡൽഹിയിലോട്ട് സ്ഥലമാറ്റം കിട്ടിയപ്പോൾ ഞാനും കൂടെ പോയി, എൻ്റെ ജോലിയൊക്കെ വിട്ട് ഞാനും പോയി. താൽക്കാലിക നിയമനത്തിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാനും കൂടെ അവിടെ പോയിട്ട് അവിടുന്ന് എനിക്ക് ഈ വൈഫ്സ് അസോസിയേഷൻ്റെ കീഴിൽ തയ്യൽ പഠിക്കാൻ, ഫാഷൻ ഡിസൈനിങ് കോഴ്സ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി.
0: ഓക്കെ, രഞ്ജു നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ജോയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ബാക്കി കാര്യങ്ങൾ അടുത്ത ഒരു കോൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഹലോ.
2: ഹലോ, നമസ്കാരം.
0: ആ, നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്, രഞ്ജു പ്രവീൺ ആണെന്ന് നമ്മുടെ ഗസ്റ്റ്. അപ്പൊ രഞ്ജുവിനോട് സംസാരിക്കുന്നതാണ് ചേട്ടാ.
2: ഓക്കെ, രഞ്ജു മാഡം
1: നമസ്കാരം.
2: നമസ്കാരം, ഞാൻ രഞ്ജു മാഡം പറഞ്ഞ നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്ന കാര്യവും കേട്ടു, പിന്നെ തേനീച്ചയുടെ കാര്യവും കേട്ടു, തയ്യലിന്റെ കാര്യവും കേട്ടു. ഇതൊക്കെ നല്ലതാ, പക്ഷെ ഇതിലൊരുപരിയായിട്ട് വേറെ എന്തുവാ ചെയ്യുന്നത്?
1: വേറെ ഓണക്കാലത്ത് ഞാൻ ബോളി ഉണ്ടാക്കി കൊടുക്കാറുണ്ട്, നെയ് ബോളി എന്ന് പറയുന്ന ഒരു
2: സാധനം.
1: നെയ് ബോളി, അതെ, അത് വീട്ടിലിരുന്ന് ഉണ്ടാക്കി വിൽക്കാറുണ്ട് ഓണക്കാലത്ത്.
0: അടിപൊളി ടേസ്റ്റ് ആണ്, ഞാൻ പലതവണ ഓസിയിട്ടുണ്ട് രഞ്ജുവിന്റെ.
1: വിളമ്പുന്ന നെയ് ബോളി, അതെ, അങ്ങനെ ഓണക്കാലത്ത് അത് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അവിടുന്നാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ പഠിച്ചത്. കാരണം ഞാൻ ഹസ്ബൻഡിന്റെ കൂടെ ഡൽഹിയിൽ പോകുന്നതിന് മുമ്പ് ഞാൻ ഇവിടുത്തെ ഒരു സ്കൂൾ ടീച്ചറായിരുന്നു. ഞാൻ ഒരു പക്ഷേ ഒരു എയർഫോഴ്സുകാരനെ കല്യാണം കഴിച്ച് കൂടെ പോയില്ലായിരുന്നു എങ്കിൽ ഒരു സാധാരണ സ്കൂൾ ടീച്ചറായിട്ട് തന്നെ ഇപ്പോഴും ഇരിക്കുമായിരുന്നു. ഈ ഒരു വിദ്യകളൊന്നും ഞാൻ പഠിക്കില്ലായിരുന്നു. അവിടെ പോയപ്പോ അവിടെ നമ്മുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടാറില്ല, വടകളൊന്നും കിട്ടാറില്ല, നെയ്ബോളി കിട്ടാറില്ല, പാൽപ്പായ, അവിടുത്തെ നോർത്ത് ഇന്ത്യൻ ഡിഷസ് മാത്രമേ കിട്ടുള്ളൂ. ഒരു 1-2-3 വർഷമൊക്കെ ഇതൊക്കെ കഴിച്ച് മടുത്തപ്പോ ഞാൻ നാട്ടിൽ ലീവിന് വരുമ്പോ ഈ ലക്ഷ്മി നായരുടെ പാചകക്കുറിപ്പുകൾ വനിതയെന്ന് വെട്ടിക്കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി പരീക്ഷണം നടത്തുമായിരുന്നു. അങ്ങനെയാണ് ഇത് പലതും പഠിച്ചത്. അതുപോലെ തയ്യൽ പഠിച്ചതും അവിടുന്നാണ്. അവിടെ ഒരു ബംഗാളി ടീച്ചറിന്റെ കീഴിൽ ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിച്ചു. അത് തയ്യൽ പഠിക്കാൻ, അത് കുറച്ച് ബേസ് ഉള്ളത് കൊണ്ടാണ് പിന്നെ അവിടെ പോയി തയ്യൽ പഠിച്ചത്. അവിടെ എല്ലാരും സാധാരണ പഠിക്കുന്നത് കമ്പ്യൂട്ടർ, ബ്യൂട്ടീഷ്യൻ കോഴ്സ്, പിന്നെ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നത്. പക്ഷേ എനിക്ക് കുറച്ച് തയ്യലിന്റെ ബേസ് ഉള്ളത് കൊണ്ട് തയ്യലിൽ താല്പര്യം തോന്നി ഞാൻ തയ്യൽ തിരഞ്ഞെടുത്തു. അതിൽ കൂടുതൽ പഠിച്ചു. ഇല്ല ഇല്ല, കേൾക്കാൻ പറ്റില്ലായിരുന്നു, മലയാളം പേപ്പർ കിട്ടില്ലായിരുന്നു. അതൊരു 17 വർഷം മുമ്പാണ്, 17 അല്ല, ഇപ്പൊ ഒരു 20 വർഷമായിട്ടുണ്ട്, അപ്പോഴാണ്. അപ്പൊ അവിടെ മലയാളം പേപ്പർ ഒന്നും കിട്ടില്ലായിരുന്നു. പിന്നെ ലീവിന് നാട്ടിൽ വർഷത്തിലൊരിക്കൽ വരുമ്പോ ഉള്ള മലയാളം ആയിട്ടുള്ള ബന്ധമേ ഉള്ളൂ. സംസാരിക്കുന്ന പോലും മലയാളികൾ കുറവായിരുന്നു, ഹിന്ദിക്കാരോടൊപ്പമായിരുന്നു ഞങ്ങളുടെ ജീവിതം.
2: നമുക്ക് 20 വർഷം മുമ്പൊക്കെ ആണെങ്കിൽ ശ്രീലങ്കയൊക്കെ അവിടെ കേൾക്കൂല്ലോ.

0: രോഗത്തോടെ എല്ലാ രജിസ്ട്രേഷനും ഇപ്പം നമ്മുടെ മൊബൈലിൽ
1: കിട്ടും കിട്ടും. അതെ,
0: അങ്ങനെ ആ കരുണാസായി കിട്ടുക. കാരണം ഞങ്ങൾക്ക് ഇവിടെ കരുണാസായി നമ്മുടെ ഇവിടുന്ന് 10-200 kilometers അകലെയാ ഏറ്റവും അകലെ എന്റെ വീട്. അപ്പം കരുണാസായി ഇടയ്ക്കൊക്കെ ഇങ്ങനെ കേൾക്കാറുണ്ട്. ഈ ബുധനാഴ്ച ദിവസം ഇപ്പൊ ഞാൻ സ്ഥിരം കേൾക്കാറുണ്ട്, ഈ സ്പെഷ്യൽ പ്രോഗ്രാം ആയതുകൊണ്ട്.
1: ശരി ശരി. പാട്ടൊക്കെ ഇഷ്ടമുള്ള ആളാണോ?
0: പാട്ടൊക്കെ ഇഷ്ടമാണ്. അന്ന് എനിക്ക് പഴയ പാട്ടുകളൊക്കെയാ ഇഷ്ടം.
1: അതെ, ഏത് പാട്ടാണ് ഇപ്പോ?
0: ഞാനിപ്പോ ഇന്ന് ചോദിച്ച ഇതുവരെ കരുണാസായിന് കേട്ടിട്ടുണ്ടോ തോന്നില്ല. പഴയ പകൽ കിനാവെന്നും പറഞ്ഞ സിനിമയിലെ കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം പൊന്നോണം, പണ്ടത്തെ സത്യൻ സാർ പാടിയ ഒരു പാട്ടാണ്.
1: നന്നായി പാടുന്നുണ്ടല്ലോ.
0: ഓല്ലേ, ഇപ്പൊ ഈ കൊച്ചു പാട്ടുണ്ട്, കൊച്ചി ഇതാപ്പാടെ ഒരു ശാലേ ഉള്ളു ഈ പാട്ട്. കൊച്ചു കുഞ്ഞുങ്ങളെ കൈയെ പിടിച്ചോണ്ട് സത്യൻ സാറ് അഭിനയിക്കുന്നൊരു പാട്ടാ.
1: പക്ഷെ
0: അന്നത്തെ കാലത്തൊക്കെ ഇത് ഭയങ്കര ഹിറ്റ് ആയിരുന്നു. 60-70 മുമ്പുള്ള ഒരു പാട്ടാ. അന്ന് കൊച്ചു എവിടെയായാലും നമ്മുടെ ഈ പണ്ടൊക്കെ എന്റെ ചെറുപ്പത്തിലൊക്കെ എവിടെയെങ്കിലും കല്യാണം വന്നു കഴിഞ്ഞാലേ അവിടെ മൈക്ക് സെറ്റ് കൊണ്ടുവെക്കും. പണ്ട് ഓഡിറ്റോറിയം ഒന്നുമില്ല, വീട്ടിൽ വെച്ച് തന്നെയായിരിക്കും കല്യാണമൊക്കെ നടത്തുന്നത്. അപ്പം തലേ ദിവസമേ മൈക്ക് സെറ്റ് ഒക്കെ കൊണ്ടുവച്ച് രാത്രി മുഴുവൻ പാട്ടും പാചകവും എല്ലാം കൂടെ. അപ്പൊ അന്നൊക്കെ ഈ പാട്ട് സ്ഥിരം കേൾക്കുമായിരുന്നു.
1: അന്നൊക്കെ സ്ഥിരം കേൾക്കുന്ന പാട്ടാണ്,
0: മൈക്ക് സെറ്റിൽ കൂടെ ഒക്കെ കേൾക്കുമായിരുന്നു. ഇത് തന്നെയല്ല, ഒത്തിരി പാട്ടുണ്ട്. പക്ഷെ ഈ കല്യാണത്തിന്റെ ഒരു ഇതായതുകൊണ്ട് കാക്കിക്കും പൂച്ചയ്ക്കും കല്യാണം എന്ന് പറഞ്ഞൊരു പാട്ട് ഉള്ളതാ.
2: ഓക്കെ നാരായണ ചേട്ടാ, അപ്പൊ നമുക്ക് ഒരു സ്പെഷ്യൽ ഗസ്റ്റിനല്ലേ എന്ന് കിട്ടിയിരിക്കുന്നേ?
0: അതെ അതെ, നല്ല സംരംഭത്തെ പരിപാടി.
2: ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാ ദിവസവും കേൾക്കുക, വ്യത്യസ്തങ്ങളായ ആൾക്കാരിങ്ങനെ വരും. അപ്പം രഞ്ജു ഒരു ഒരു വനിതാ സംരംഭകയാണ് ശരിക്കും.
0: ഓക്കെ.
2: അപ്പൊ ചേട്ടാ, ഇപ്പൊ
0: ആവശ്യപ്പെട്ടുള്ള ആൾക്കാരൊക്കെ വളരെ കുറവാ.
2: അതെ അതെ, അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മളിങ്ങനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരാളെ നമുക്ക് ഇന്ന് കിട്ടിയാൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം, അഭിമാനം.
0: എനിക്ക് ആളുമായിട്ട് സംസാരിക്കാൻ പറ്റിയതും വളരെ സന്തോഷമുണ്ട്.
1: പാട്ട് കേൾക്കാം.
0: ഓക്കെ, പാട്ട് കേൾക്കാം. താങ്ക് യു.
2: ഓക്കെ ചേട്ടാ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
2: ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. പോക്കുവയിൽ സ്പെഷ്യൽ പോക്കുവയിൽ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ബുധനാഴ്ച ദിവസങ്ങളും നമുക്ക് ഒരു വിശിഷ്ടമായ ഒരു ഗസ്റ്റ് നമ്മളോടൊപ്പം ഉണ്ടാവും. ഇന്നും അതുപോലെ തന്നെ നമ്മളോടൊപ്പം ഒരു ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ ഒരുപാട് മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇപ്പം ഫാഷൻ ഡിസൈനിങ്, കേക്ക് മേക്കിംഗ്, തേനീച്ച വളർത്തൽ, അല്ലാതെ തന്നെ എൻ്റെ ഒരു അറിവിൽ നന്നായിട്ട് വരയ്ക്കുകയും അത്യാവശ്യം പാടുകയും നല്ല സൗഹൃദമൊക്കെ കാത്തു സൂക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് രഞ്ജു. രഞ്ജു, ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ആസ്വദിച്ച് ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? അതായത് വേറെന്തെങ്കിലും ഇനിയും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട് എന്ന് എന്തെങ്കിലും മനസ്സിലുണ്ടോ?
3: ഉണ്ട്. ഞാൻ ആസ്വദിച്ച് ചെയ്യുന്നത് തയ്യലാണ്.
2: തയ്യലാണ്,
3: ഫാഷൻ ഡിസൈനിങ്. തുണ്ടു തുണ്ടു തുണികൾ വെച്ച് പോലും മനോഹരമായ ഒരു, ഞാൻ കൂടുതൽ ലേഡീസ് സ്റ്റിച്ചിങ് ആണ്, മനോഹരമായ കുർത്തകൾ, ഫ്രോക്കുകൾ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി എന്തുകൊണ്ടോ കേക്ക് ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റെന്ത് ചെയ്യുമ്പോഴോ
2: കിട്ടാറില്ല.
3: അത്രയ്ക്ക് ഞാൻ ആസ്വദിച്ച് ചെയ്യുന്നത് തയ്യലാണ്. എൻ്റെ ഫ്രീ ടൈം എപ്പോഴായാലും, രാവിലെ ആയാലും രാത്രിയിലായാലും ഞാൻ വെറുതെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ കൂടുതലും ചെയ്യുന്നത്, സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ടും ഞാൻ ചെയ്യുന്നത് തയ്യലാണ്.
2: ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന
3: അതെ, ഫാഷൻ ഡിസൈനിങ്.
2: ആൾക്കാരൊക്കെ പഠിക്കാൻ കൂടെ വരാറുണ്ട്? അത് രഞ്ജുവിന്റെ അടുത്തേക്ക് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് വരാറുണ്ടോ? തയ്യൽ പഠിക്കാൻ അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ് താല്പര്യമുള്ള ആൾക്കാരെ അല്ലെങ്കിൽ സമീപിച്ചിട്ടുണ്ടോ?
3: ഉണ്ട്. ഞാൻ ഡൽഹിയിൽ വെച്ചിട്ടാണ് ഇത് പഠിച്ചത്. ഒരു ബംഗാളി ടീച്ചറാണ് എന്നെ ഇത് പഠിപ്പിച്ചത്. ഞാനത് പഠിച്ച ഉടനെ അവർ പഠിപ്പിക്കുന്നത് പോലെ ഞാൻ വന്ന് മെറ്റീരിയൽ വെട്ടി ഞാൻ സ്വന്തമായി തച്ചിടുമായിരുന്നു.
2: ഓക്കെ. അപ്പൊ എന്തായാലും അതാണ് രഞ്ജുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. നമ്മൾ അതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
4: ഹലോ.
2: ആ, ഷെർലി മന്നൂർക്കോണം, നമസ്കാരം. നമ്മളോടൊപ്പം സ്പെഷ്യൽ പോക്കുവേൽ പരിപാടിയാണ്. നമ്മളോടൊപ്പം ഒരു വളരെ എന്താണ് മഹത്തായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു പ്രിയപ്പെട്ട ഗസ്റ്റ് രഞ്ജു പ്രവീണാണ്. രഞ്ജുവിനോട് സംസാരിക്കാം.
3: നമസ്കാരം.
4: ഹലോ.
3: ആ, നമസ്കാരം.
4: ഞാൻ ഈ കോള്, ഈ പ്രോഗ്രാം തുടങ്ങിയപ്പോഴത്തേക്ക് ഒരു കോൾ അറ്റൻഡ് ചെയ്ത് കിട്ടിയില്ലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ആ വേണ്ട. പിന്നെ എനിക്ക് തോന്നി എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കലകളുമാണ് മേഡം ചെയ്യുന്നത്. കേക്ക് നിർമ്മാണം, തയ്യല്, തേനി. ഞാൻ ചെയ്യുന്നില്ലായിരുന്നു, ചെയ്യുന്നുണ്ട്, കേക്ക് ചെയ്യുന്നുണ്ട്, തേനൊന്നും ചെയ്യുന്നില്ല. ഇത് മൂന്നും എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. അപ്പോഴത്തേക്ക് ഞാൻ എന്തായാലും അടുത്ത കോൾ വിളിച്ച് നോക്കാന്ന് വിചാരിച്ചു. അപ്പോഴേ കിട്ടിയായിരുന്നു. തയ്യൽ തന്നെത്താനെ തന്നെ ഞാൻ തയ്യൽ മെഷീൻ ഇങ്ങനെ ചവിട്ടി ചവിട്ടി പഠിച്ചിട്ട് ആവശ്യത്തിനുള്ള തയ്ക്കും. ഇതിലൊന്നും തയ്ക്കത്തില്ല, ചുരിദാർ പിള്ളേർക്ക് മക്കൾക്കൊക്കെ ഉള്ളത് അങ്ങനെയൊക്കെ തയ്ക്കും. തയ്യലിനോട് മാഡം പറഞ്ഞതുപോലെ തന്നെ ഒരു തച്ച് തച്ച് വരുമ്പോഴത്തേക്ക് ഒരു ഇൻട്രസ്റ്റ് ആണ്, എന്ത് ചെയ്യണം അത് ചെയ്യണം. ഫാഷൻ ഡിസൈനിങ് ഒന്നും അല്ല നമ്മളെ സദാ. പിന്നെ അതേപോലെ തന്നെ കേക്ക്, കേക്ക് ഞാൻ പരീക്ഷണാർത്ഥ യൂട്യൂബ് നോക്കിയാണ് ഉണ്ടാക്കി ഉണ്ടാക്കി കുറച്ച് സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കി ഉണ്ടാക്കി. പം കേക്കാണ് ഞാൻ ഉണ്ടാക്കണം, മറ്റൊന്നും എനിക്ക് ഇഷ്ടമല്ല, ക്രീമിലുള്ള. അങ്ങനെ ക്രിസ്മസിന് അടുപ്പിച്ച് വന്നപ്പോഴത്തേക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കിപ്പോ അത് നല്ലതായിട്ട് വരണമുണ്ട്. ഒരുവിധം നട്ട്സ് മറ്റേ ഇതൊക്കെ ഇട്ടാണ് മുന്തിങ് പിന്നെ അണ്ടിപ്പരിപ്പ് ഇതൊക്കെ ഇട്ടാണ് ഉണ്ടാക്കുന്നത് നെയ്യ്. അപ്പോഴത്തേക്ക് പിന്നെ ഞാൻ എന്തായാലും ഒന്ന് പരീക്ഷിച്ചു നോക്കാന്ന് ഒരു 2 കിലോയ്ക്ക് വരും ഒന്ന് ഉണ്ടാക്കിയെടുത്തത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ക്രിസ്മസ് കരോള് കയറി വന്നപ്പോ ഉണ്ടാക്കാൻ തോന്നി. ഒരു 5 കിലോയ്ക്ക് വരും. നമുക്ക് അളവ് ഇടുന്നെങ്കിലും വയ്ക്കുമ്പോഴത്തേക്ക് ഒരുപാട് ആവുന്നല്ലോ. നമുക്ക് അറിഞ്ഞൂടെ 250 ഗ്രാം ഇട്ട് തുടങ്ങിയാലും അളവിടുന്നുണ്ട്. എന്നാലും പക്ഷെ നമ്മൾ കോരി കഴിച്ചൊക്കെ വരുമ്പോ ഒരു 5 കിലോയ്ക്ക് വരും
3: അയാളായി
4: ഉദ്ദേശം നോക്കി നോക്കുമ്പോ. ചെറുതെ പാത്രത്തിൽ തന്നെ വെക്കുന്നത് എന്തായാലും എന്നാലും. അപ്പൊ അവർക്കൊക്കെ കൊടുത്തപ്പോ നല്ല ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും. ഒരു 30 പീസ് 40 പീസ് ഒക്കെ അവർക്ക് ആവശ്യമെന്നുള്ളൂ. പിന്നെ അടുത്തുള്ള വീടുകളിലും എല്ലാം കൊടുത്തു. അപ്പൊ അതിന് എനിക്ക് ചെറുതായിട്ടൊരു അറിവായി എന്നുള്ള ഒരു സമാധാനം. പിന്നെ തേനീച്ച, പണ്ട് നമുക്ക് റബ്ബർ വിളയാണ് ഇവിടെ ഉള്ളത്, നമുക്ക് ഇപ്പോഴും ആ വിളയിൽ വന്ന് തമിഴ്നാട്ടിൽ നിന്ന് ഒരു പാർട്ടി കൊണ്ടുവന്ന് കന്നാസുകൾ കൊണ്ടുവച്ച് തേനെടുക്കുമായിരുന്നു പെട്ടി കൊണ്ടുവച്ചിട്ട്. അപ്പൊ അവർക്ക് ഇഷ്ടം പോലെ കൊട്ടൊക്കെ കിട്ടും, നമുക്ക് കിട്ടില്ല, വിളയിലോട്ടാണ് വെക്കുന്നത്. തേന് നമുക്ക് തരും 1 ലിറ്റർ. അങ്ങനെ അങ്ങനെ പോകുന്നു പോകും, തരും കന്നാസൊക്കെ ഇവിടെ വെച്ചിട്ട് പോകും. അങ്ങനെ ഈ തേന് കുറച്ച് ശേഖരിച്ച് നമ്മൾ ഇങ്ങനെ വെള്ളമൊക്കെ ചേർത്ത് അങ്ങനെ കുടിക്കാറുണ്ട്. അപ്പൊ ഈ 3 കാര്യങ്ങളും നേടത്തോട് യോജിക്കുന്ന ഒരു ഇതായതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് കോൾ അറ്റൻഡ് ചെയ്യാന്ന്
3: എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറയട്ടെ. ഷെർലി മാഡം മടി ഇല്ലാത്ത ഒരാളാണ്, തീരെ മടി.
4: അതാണ്, അത് മറ്റ മാഡത്തിന് പറയാം. കൃഷി
3: അതെ, മടി മടിയില്ലാത്തവർക്ക് പലതും ഇതുപോലെ പഠിക്കാൻ പറ്റും. ആരും പഠിപ്പിച്ചില്ലെങ്കിൽ തന്നെ സ്വയം പരിശ്രമിച്ചാണ് അല്ലെ. യൂട്യൂബ് ഒക്കെ നമുക്കൊരു ബേസ് മാത്രമേ ആവുള്ളൂ, നമ്മൾ പരിശ്രമിക്കുന്നതിലൂടെ പെർഫെക്ഷനിലെത്താൻ പറ്റുള്ളൂ.
4: ഞാൻ കുക്കറിലൊക്കെ വെച്ചിട്ട് പിന്നെ ഞാൻ അവസാനം പിന്നെ ദോശക്കല്ലിന്റെ പുറത്ത് വെച്ചിട്ട് അങ്ങനെയൊക്കെ വെച്ച് പരീക്ഷിച്ച് പരീക്ഷിച്ച് നല്ലവണ്ണം പെർഫെക്റ്റ് ആയിട്ട് വന്നായിരുന്നു. ക്ഷമ വേണം, ക്ഷമ വേണം, എല്ലാം തെറ്റാതെ എടുത്ത് വെച്ചാലും പക്വാകം കറക്റ്റ് ആയിട്ട് പക്വമായിട്ട് അത് വരാൻ വേണ്ടി ക്ഷമ വേണം. എന്നാലേ പറ്റും.
3: എല്ലാത്തിനും ഉപരി നമുക്ക് പ്രകാശം പരത്തുന്ന ഒരു മനസ്സ് വേണം. അയൽക്കാർക്കെല്ലാം കൊടുക്കാനൊക്കെ ഉള്ള ഒരു പ്രകാശം പരത്തുന്നു.
4: അയൽക്കാർക്ക് മിക്ക വീട്ടുകളിലും കൊടുത്തു പരീക്ഷിക്കാൻ വേണ്ടി കൊടുത്തു. അപ്പൊ അവർക്കറിയാമല്ലോ ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറയാൻ.
3: അതെ അതെ,
4: നമുക്ക് ഉണ്ടാക്കി നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ നല്ലതെന്നേ പറയുള്ളൂ. പക്ഷെ അവരെല്ലാരും പറഞ്ഞു കടയിൽ നിന്ന് വാങ്ങിക്കുന്നേക്കാൾ ഇപ്പൊ ഒരു കിലോ 250 കേക്കാലും അര കിലോ വാങ്ങിക്കണെങ്കിൽ എന്തൊരു വില.
3: അതുമല്ല ഇതുപോലെ നല്ല സാധനം കിട്ടില്ലല്ലോ.
4: കിട്ടില്ല, മായം അതും ചേച്ചി കളർ. പിന്നെ ഓറഞ്ചിന്റെ തോടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വെച്ച് പൊടിച്ചൊക്കെ വെച്ച് ഒരു കൂടെ എല്ലാം 50% ഒക്കെ ആക്കി വെച്ചു. എന്നാലും നമ്മൾ വാങ്ങിക്കുന്നേക്കാൾ എന്ത് ലാഭം നമ്മൾ ഉണ്ടാക്കി
3: നോക്കുന്നു. കേരളത്തിലെ നാട്ടുംപുറത്തുകാർക്ക് അറിഞ്ഞുകൂടാത്ത ഒരു പലഹാരമായിരുന്നു കേക്ക്. കൊറോണ വന്നതോടുകൂടി യൂട്യൂബില് ഇതിന്റെ പ്രചാരം വർദ്ധിച്ചു. ഇതിന്റെ നിർമ്മാണത്തെ കുറിച്ചുള്ള ഒരുപാട് പേരിപ്പ ചെയ്യുന്നുണ്ട്,
4: ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് വീട്ടിൽ തന്നെ വെളിയിൽ
3: നിന്ന്
4: വാങ്ങിക്കാതിരിക്കാൻ വേണ്ടി.
3: കുട്ടികൾക്ക് കൊടുക്കാൻ എന്ത് നല്ലതാണ് അമ്മമാര് ഉണ്ടാക്കുന്ന സ്നേഹം കലർത്തി ഉണ്ടാക്കുന്ന കേക്കുകൾ.
4: അമൃതം പൊടിയിൽ വരെ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഞാൻ പരീക്ഷിച്ചു.
3: എല്ലാം പരീക്ഷിക്കണം. അതുപോലെ തന്നെ എനിക്കൊരു കാര്യം, ഒരു കാര്യം പറയാനുള്ളത്, മിത്രാനികേതൻ തിരുവനന്തപുരം നമ്മുടെ വെള്ളനാട് തേനീച്ച വളർത്തലിന്റെ ക്ലാസ് ഉണ്ട്, അവിടെ പോയാണ് ഞാൻ രണ്ട് വർഷം ഞാൻ അവിടെ തുടർച്ചയായിട്ട് പഠിച്ചു. അതുപോലെ അടുത്ത വർഷം ആഗസ്റ്റിൽ ക്ലാസ് തുടങ്ങും, അവിടെ പോയി പഠിക്കുക. ഈ തേനീച്ച വളർത്തല് താല്പര്യമുള്ള ആളിന് അത് സുഖമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. 10 ദിവസത്തിലൊരിക്കൽ ഒരു ക്ലാസ്സേ ഉള്ളൂ. സ്വന്തമായിട്ട് തേനും നമുക്ക് ഉൽപ്പാദിപ്പിക്കാം. നമ്മുടെ കേക്ക് ഉണ്ടാക്കാനുള്ള നമ്മുടെ കേക്കിന് ആവശ്യമുള്ള തേന് നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാം. അപ്പൊ ഇങ്ങനെ നല്ല മനസ്സുള്ള ആളിന് നല്ല പാട്ടുകളും ഇഷ്ടമായിരിക്കുമല്ലോ.
4: നല്ല പാട്ടുകൾ ഇഷ്ടമാണ്, പാട്ടുകൾ തന്നെ കേട്ടോണ്ടിരിക്കുന്നത്, ഇപ്പോഴും കേട്ടോണ്ടിരിക്കും.
3: പറയും, ഏത് പാട്ടാണ് ഇഷ്ടം?
4: ഹൃദയം കൊണ്ടൊരു എഴുതുന്ന കവിത, പ്രണയം,
3: പ്രണയാമൃതം, അതിൽ ഭാഷ,
4: പ്രണയാമൃതം, അതിൽ സാക്ഷി,
3: ഭാഷ
4: സാക്ഷ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ മാഡത്തിനെ വിളിക്കും. ഇപ്പൊ ഈ ജനുവരി ആയപ്പോ എനിക്ക് തോന്നി വിളിക്കണമെന്ന്, ഡിസംബറിലും വിളിച്ചായിരുന്നു.
3: അതെ, വിളിക്കണമല്ലോ.
2: ശരി, അപ്പൊ നമ്മൾ ഇന്നത്തെ ഗസ്റ്റിനെ ഇഷ്ടപ്പെട്ടില്ലേ?
4: ഇഷ്ടപ്പെട്ടു എനിക്കല്ലേ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ എന്റെ കലകളിൽ ഇഷ്ടപ്പെട്ടതായിരുന്നു.
2: ഷെർലി ചേച്ചി ഒരു വലിയ ഭയങ്കരമായ കൃഷിയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതിന്റെ ഒരു ആ കൃഷിയുടെ ഒരു ഭാഗ്യം അനുഭവിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് കുറച്ചെങ്കിലും. അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ വലിയ സന്തോഷമാണ്. നമുക്ക് ഇതുപോലുള്ള ആൾക്കാരെ ഇനിയും നമ്മൾ കൊണ്ടുവരും, അപ്പോഴൊക്കെ വിളിക്കണം, സംസാരിക്കണം. ശരി, അപ്പൊ നമുക്കിപ്പോ അക്ഷര തെറ്റുന്ന ചിത്രത്തിലെ ഹൃദയം കൊണ്ട് എഴുതുന്ന കവിത നമുക്ക് കേൾക്കാം.
4: മാഡത്തിന് ഒരു താങ്ക്സ് പറയണം.
3: ഓ നന്ദി,
2: പറഞ്ഞോളൂ, നേരിട്ട് പറഞ്ഞു.
3: നന്ദി
4: മാഡത്തിന്, താങ്ക്സ് കേട്ടോ.
3: അതെ, ഒരു നേരം ഒരു സമയം പോലും വെറുതെ തേനീച്ചയെ പോലെ പണിയെടുത്തോണ്ടിരിക്കുന്ന ഷെർലി ചേച്ചി,
2: അതൊരു നല്ല പ്രയോഗമാണ്. നമുക്ക് തേനീച്ചയെ പോലെ,
3: അതെ, തേനീച്ചകൾക്ക് മടിയില്ല. തേനീച്ച മടിയില്ലാത്ത ജീവിയാണ് തേനീച്ച. തേനീച്ചയും ഉറുമ്പും മടിയില്ലാത്ത ജീവികളാണ്.
4: നമുക്ക് ശ്രമിച്ചാൽ എന്ത് സാധിക്കും.
2: രഞ്ജുവിനെ ഒരു മെസ്സേജ് മനസ്സിൽ വെക്കുക, നമുക്ക് തേനീച്ച ഉറുമ്പിനെയും പോലെ നമുക്ക് പ്രവർത്തിക്കാം. ജീവിത വിജയം നമ്മുടെ
4: പണിയിട്ടോണ്ടിരിക്കുമ്പോ ഇത് കൊണ്ടുവരും. അതിന്റെ ഈ കവറിലുള്ള തേന് പിഴിഞ്ഞു കുടിക്കാനും അങ്ങനെയൊക്കെ നമ്മളന്ന് കുറച്ച് കൊച്ചായിരുന്നപ്പോഴും കൊണ്ടുതരും. നമുക്ക് അതങ്ങനെ ഇതിനായിട്ടുള്ള ചെറിയ ഇരുതുണ്ട്.
3: അതിന്റെ ഓർമ്മ പോലും എന്ത് രുചികരമാണ്, അതിന്റെ ഓർമ്മ പോലും മധുരമുള്ള.
2: ശരി, അപ്പൊ അതിനിടെ
4: അവർ അർത്ഥെടുക്കണതും ചെയ്യണതും ഒക്കെ കാണുമ്പോൾ.
3: അപ്പൊ ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒരിക്കലും മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ഒന്നും ഉണ്ടാവില്ല.
2: അപ്പൊ മാനസികവും ശാരീരികവുമായ ആരോഗ്യം സംരക്ഷിക്കാൻ രഞ്ജു പറഞ്ഞതുപോലെ തേനീച്ചകളെ വളർത്തു, ഉറുമ്പുകളെ കണ്ടുപിടിക്കൂ, കേക്ക് ഉണ്ടാക്കൂ, തയ്ക്കൂ, കൃഷി ചെയ്യൂ. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
3: ശരി,
2: ഓക്കെ.

0: ശ്രോതാക്കൾക്ക് വീണ്ടും പോക്കുവേലിലേക്ക് സ്വാഗതം. ഇന്ന് സ്പെഷ്യൽ പോക്കുവേൽ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളോടൊപ്പം ഒരു അതിഥിയുണ്ട്, മറ്റാരുമല്ല രഞ്ജു പ്രവീണാണ്. അപ്പോൾ ഫാഷൻ ഡിസൈനെ കുറിച്ചൊക്കെയാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. വളരെയധികം പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്ന, വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും രഞ്ജുവിനെ ഇഷ്ടപ്പെടുന്ന ഒരു വർക്ക് തയ്ക്കുക. ശരിക്കും ഈ തയ്യലും നേക്കുമ്പോൾ എനിക്കും അതിനകത്തൊരു ഇഷ്ടമുണ്ട്. കീറിപ്പോകുന്ന സാധനങ്ങളൊക്കെ തയ്ക്കും എന്നുള്ളതല്ലാതെ അതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായി ഒന്നും അറിയില്ല. അപ്പൊ അതിനെക്കുറിച്ചാണ് ഇപ്പോ നമ്മളോട് രഞ്ജു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ ബാക്കി കാര്യങ്ങൾ പറയൂ രഞ്ജു.
1: ആ, അപ്പൊ ഞാൻ പഠിക്കുന്നത് എനിക്ക് എന്റെ ശരീരത്തിനനുസരിച്ച് ഞാൻ തച്ചിട്ടുകൊണ്ട് നടക്കുന്ന കണ്ട് ഇഷ്ടപ്പെട്ട് ഒന്ന് രണ്ടു പേര് വന്ന് എന്നെ സമീപിച്ച് ഇതുപോലെ തച്ചു തരാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് തയ്യലിൽ തീരെ കോൺഫിഡൻസ് ഇല്ല. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. പക്ഷേ ഞാന് എന്തോ ഒരു ധൈര്യത്തിൽ തച്ചു കൊടുത്തു, അതങ്ങ് ക്ലിക്കായി. അങ്ങനെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ പഠിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഞാനിത് മറ്റുള്ളവരെ പഠിപ്പിക്കാനും തുടങ്ങി. എയർഫോഴ്സ് സ്റ്റേഷനകത്ത് തന്നെ ഇതുപോലെ എയർഫോഴ്സുകാരുടെ ഭാര്യമാർ എൻ്റെ അടുത്ത് വരികയും പല ഭാഷകളിലുള്ളവരായിട്ട് 17 വർഷം ഞാൻ തയ്യൽ പഠിപ്പിച്ചു പലരെയും. അങ്ങനെ ഇന്ത്യയുടെ പല ഭാഗത്തും ഞാൻ തയ്യൽ പഠിപ്പിച്ച് പലരും തയ്ക്കുന്നുണ്ട്. തയ്യൽക്കാരികളാണ്. ഞാൻ തുടങ്ങി വിട്ടതേ ഉള്ളൂ. അവർ പിന്നെ ബാക്കി വേറെയുള്ള സ്ഥലങ്ങളിൽ പോയി പഠിച്ചു. എങ്കിലും
0: സ്കൂൾ ടീച്ചർ മാത്രമല്ല, ഒരു തയ്യൽ ടീച്ചറും കൂടെ ആയിരുന്നു.
1: എന്നെ ടീച്ചിങ് എന്ന് പറയുന്ന ഒരു നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് പറഞ്ഞു കൊടുക്കാനും ഒരു താല്പര്യം തോന്നി. അങ്ങനെ പലരും
0: പല സ്ഥലത്ത് ആൾക്കാർക്ക് മനസ്സിലാവുകയും വേണം.
1: പലരും പല സ്ഥലത്ത് നിന്നും എന്നെ വിളിക്കാറുണ്ട് ഇപ്പോഴും തയ്യലിന്റെ കാര്യം.
0: ഓക്കെ രഞ്ജു, നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ.
2: ഹലോ, ഞാൻ കാച്ചന് നടരാനാണ്.
0: ആ നടരാജൻ പിള്ളച്ചേട്ടാ, സുഖമാണോ? എന്താണ് ഒരു ചിരി തുടക്കത്തിലെ? എനിക്ക് നമ്മുടെ പുതിയൊരു ഗസ്റ്റ് വന്ന ശബ്ദവും കേട്ടതിന്റെ ഒരു സന്തോഷമായിരിക്കും എന്ന് തോന്നുന്നു.
2: അല്ല, ഇന്നലെ മറ്റേ മധു സാറ് അഭിനയിച്ച് അഭിമുഖം കൊള്ളാമായിരുന്നു മാനസി.
0: ആ, കൊള്ളായിരുന്നോ?
2: അത് കൊള്ളാമായിരുന്നു. അത് ആവശ്യമുള്ള ഒരു സംഗതിയായിരുന്നു.
0: ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നൊരു അതിഥി ഉണ്ട്, രഞ്ജു പ്രവീൺ ആണ്. അപ്പൊ രഞ്ജുവിനോട് സംസാരിക്കാമോ?
2: തീർച്ചയായിട്ടും.
0: ആ,
2: സംസാരിക്കാനുണ്ട്.
0: ആ ചേട്ടാ സംസാരിച്ചോ.
1: നമസ്കാരം.
2: നമസ്കാരമുണ്ട്. ഞാൻ ആദ്യമായിട്ട് ചോദിച്ച പാട്ട് ഏകാന്തതയുടെ അപാര തീരം എന്ന് പറഞ്ഞ ഒരു പാട്ടാണ് ചോദിച്ചത്. പാർക്കുന്നില്ല, കാരണം മറന്നുപോകാതിരിക്കാൻ വേണ്ടിയാണ് നേരത്തെ പറഞ്ഞത്.
1: ആദ്യമേ പറയുന്നത് ഓർത്തു വെക്കാൻ.
2: ഓ, കുറച്ച് കഴിയുമ്പോ ചോദിക്കുമ്പോ ഈ പാട്ട് എനിക്ക് അറിഞ്ഞുകൂടാതെ, അതുകൊണ്ടാണ്
0: ആദ്യമേ പറഞ്ഞത്.
2: ആദ്യമേ പറഞ്ഞത്
1: പാട്ട് കേൾപ്പിക്കാം.
2: ഈ പാട്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴേ ആദ്യകാലത്തെ വിവാഹത്തിനാണ് റേഡിയോ വെച്ചിരിക്കുന്നത്. റേഡിയോ ആദ്യം ഉണ്ടായത് ഈ ഗ്രാമഫോൺ എന്ന് പറയുന്ന പെട്ടിയാണ്.
1: അതെ,
2: എന്റെ ചെറുതിലൊക്കെ കല്യാണത്തിനൊക്കെ വെക്കുന്ന ഗ്രാമഫോണാണ്.
1: അതെ,
2: അത് കഴിഞ്ഞിട്ട് എത്രയും വർഷം കഴിഞ്ഞിട്ടാണ് റേഡിയോ ഉണ്ടായത്. കാരണം എനിക്ക് പത്ത് 80 വയസ്സ് പ്രായമുണ്ട്. അതുകൊണ്ട് ഒരു 70 വർഷത്തിന് മുന്നോട്ടാകും അത്.
0: ശരി, 80 വയസ്സൊക്കെ യുവാവാണ് ഇപ്പോഴും. ഞാൻ പറഞ്ഞു തന്നല്ലോ.
2: എന്നാലും ഞാൻ ഇതുവരെ സുഖമായിട്ട് സംസാരിക്കാനെങ്കിലും ചെയ്യണമല്ലോ.
0: അതെ. അപ്പൊ നമ്മളെ ഗസ്റ്റിനോട് എന്തെങ്കിലും ഒക്കെ ചോദിക്കാം.
2: ചോദിക്കാന്ന് പറഞ്ഞ തേനീച്ച കാര്യത്തിൽ പറഞ്ഞ്, നമ്മളിപ്പോ ഒരു കൂട് എന്ന് പറഞ്ഞാൽ ഒരു നിങ്ങളൊരു കൂട്ടില് തേന് പിടിച്ച് വെച്ചാൽ എത്ര വർഷം വരെ ഇരിക്കും?
1: കൂട്ടില് തേന്, തേനീച്ച പിടിച്ച് അല്ല, തേന്
0: കളക്ട് ചെയ്തിട്ടല്ലേ.
2: ആ, ഒരു ഈച്ച പിടിച്ച് നമ്മൾ വെച്ചാലേ.
1: ആ, ഈച്ചയെ പിടിച്ചു വെച്ചാല്, ഞാൻ പെരുന്തേനിനെ കുറിച്ചാണ് ഇപ്പൊ പറയുന്നത്. വൻതേൻ എന്ന് പറയുന്ന പെരുന്തേൻ.
2: ആ,
1: അത് തേനീച്ച, അതിന്റെ തേനീച്ച കൂട്ടിൽ നമ്മൾ അതിനെ 10 ദിവസത്തിലൊരിക്കെ പഞ്ചസാര ലായനി കൊടുത്ത് അതിനെ വളർത്തിക്കൊണ്ടുവരുന്നു. അത് വേറെങ്ങും പറന്നു പോകാത്ത രീതിയിൽ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നു. അത് കഴിഞ്ഞ് ഒരു ഡിസംബർ മാസമൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ ലായനി കൊടുക്കുന്നത് അങ്ങ് നിർത്തും. അത് പതിയെ പതിയെ പൂക്കളിൽ പോയി തേന് ശേഖരിച്ച് കുടിക്കാൻ തുടങ്ങും. അപ്പൊ ഈ ഒരു കാലയളവ് വരെ അതിന്റെ വളർച്ചാ കാലമാണ്. അപ്പൊ എല്ലാ അതിന്റെ 6 അടകൾ നമ്മൾ ഇട്ടു കൊടുക്കും. 6 അടകളിലും ഫുൾ നിറയെ തേനീച്ച ആവുമ്പോൾ, തേനീച്ച നിറയുമ്പോൾ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതിന് വളരാൻ വേണ്ടിയുള്ള ഷുഗർ സിറപ്പ്, അതായത് പഞ്ചസാര പാനി കൊടുക്കുന്നത് നിർത്തും. പിന്നെ അത് പൂക്കളിൽ പോയി തേനെടുത്തുകൊണ്ട് വരാൻ തുടങ്ങും. അത് കഴിയുമ്പോൾ തേൻ ശേഖരിക്കാനുള്ള പെട്ടി നമ്മൾ അതിന്റെ മുകളിൽ വെച്ചു കൊടുക്കും. അതിൽ തേൻ ശേഖരിക്കാനുള്ള അടകൾ കെട്ടി അതിൽ തേന് അത് നിറയ്ക്കാൻ തുടങ്ങും. നമ്മൾ ഫെബ്രുവരി മാർച്ച് മാസത്തിൽ ആ തേനെടുത്തു തുടങ്ങും. ഒരു മാസം, ആഴ്ചയിൽ ഒരു ദിവസം എന്നുള്ള കണക്കിന് ഒരു മാസക്കാലം നമ്മൾ തേനെടുക്കും. അങ്ങനെയാണ് തേനീച്ച.
2: ഞാൻ ചോദിക്കും കാരണം എനിക്ക് രണ്ട് മക്കളാണ്. അപ്പൊ എന്റെ മോനൊരു മൺചട്ടി എടുത്തിട്ട് അതില് ചെറുതേന്
1: ചെറുതേന്
2: അപ്പൊ അന്ന് ഇവൻ ഭയങ്കര കുസൃതിയാണ് ഈ പഴിച്ചോണ്ടിരുന്ന കാലത്തൊക്കെ. അപ്പൊ മരിച്ചിട്ട് ഇപ്പൊ ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ 55 വയസ്സ് പ്രായം ഉണ്ടായിരുന്നു. പക്ഷെ അവൻ പിടിച്ച് വെച്ച ഒരു ചട്ടിയിൽ ഒരു ഒരു മൺചട്ടി ഒരു ചെറിയൊരു കലത്തിൽ, ആ കലത്തിൽ ഇന്നും തേനിപ്പിക്കുകയാണ്. 55 വർഷം വരും.
1: അതെ, ആ തേനെന്ന് പറഞ്ഞാൽ അത് ഈച്ച കുടിക്കുന്നുണ്ട്, അത് വളരുന്നുണ്ട്, വീണ്ടും കൊണ്ടുവയ്ക്കുന്നുണ്ട്, അങ്ങനെയാണ്. അല്ല, ആ തേന് തന്നെയല്ല ഇപ്പൊ ഇരിക്കുന്നത്.
2: ആ പക്ഷെ ഞാന് ആ വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് ഞാനിപ്പോ എന്റെ മോളെ വിറ്റതാണ്. ഭാര്യയൊക്കെ മരിച്ചതുകൊണ്ട് മോളെ എന്റെ വീട് ഞാൻ വാടകയ്ക്ക് കൊടുത്തു.
1: ഓക്കെ.
2: അപ്പൊ അവരും ചോദിച്ച അവരെന്തിനോ മരുന്നിന് വേണ്ടി തേനെടുക്കട്ടോ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എന്റെ മോൻ വച്ച തേന് അത് ആ ഓർമ്മയ്ക്ക് വേണ്ടി അതങ്ങ് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു.
1: തേനെടുക്കാൻ
2: നോക്കിയതൊക്കെ ചീച്ചയുണ്ട്.
1: തേനെടുക്കാൻ അറിയാവുന്നവരെ കൊണ്ട് എടുക്കണം, ഇല്ലെങ്കിൽ ഈച്ചയും കൂടുമെല്ലാം നശിച്ചു
2: പോകും.
1: ആ പക്ഷെ ഈ തേന് ഓരോ പ്രാവശ്യവും ഈച്ച കുടിച്ചു തീർക്കുന്നുണ്ട് മഴക്കാലം വരുമ്പോ.
2: അത്
1: വീണ്ടും ഈച്ച അവിടെ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പൊ അറിയാവുന്ന ഒരാള് എടുക്കുകയാണെങ്കിൽ വർഷാവർഷം ആ തേന് നമുക്ക് ഉപയോഗപ്പെടുത്താം, ഈച്ച വീണ്ടും വളരുകയും ചെയ്യും. അതല്ല, അറിഞ്ഞുകൂടാത്ത ഒരാളാണ് എടുക്കുന്നതെങ്കിൽ അതിന്റെ റാണി മുട്ടകൾ നശിച്ചു പോവുകയും ആ തേനീച്ചക്കൂട് നശിച്ചു പോവുകയും
2: ചെയ്യും
1: പോവുകയും ചെയ്യും.
0: അപ്പൊ അതുകൊണ്ട് അതൊന്നും നശിപ്പിക്കാതെ അതെടുത്ത് ഉപയോഗിക്കണമെന്നാണ് രഞ്ജു പറഞ്ഞു.
1: അതെ, അറിയാവുന്ന ആളുകളുണ്ട്, അവരെ വിളിച്ച് അത് എടുത്ത് തേനെടുക്കുക. മാർച്ച് മാസമാണ് ചെറുതേനീച്ചയുടെ തേനെടുക്കുന്നത്. മാർച്ച് ഒരാഴ്ചയെ അത് കിട്ടുള്ളൂ. അത് തുറന്ന് അത്
2: എടുക്കുക. എന്റെ മോളും മോനുമായിട്ട് വീടിനടുത്തൊരു മരം ഉണ്ടായിരുന്നു.
1: അതെ,
2: മരത്തിന്റെ ഒരാൾപ്പൊക്കൊന്നും വരുന്നില്ല. അപ്പം അതിനകത്ത് ചെറിയൊരു കൂടിങ്ങനെ അന്തോയിരുന്നു എന്നറിയാം, കടന്തരായിരുന്നു ചെറിയ.
1: അയ്യോ.
2: അപ്പൊ എന്റെ മോളെ അവിടെ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു നീ ഓടിക്കളയിലെത്തി ഞാൻ നീ തേനെടുക്കാന്ന് പറഞ്ഞിട്ട് കമ്പൗണ്ട് അടിച്ച്.
1: അയ്യോ.
2: അടിച്ച് ഈ പറഞ്ഞ നേരം കൊണ്ട് അവൻ വീട്ടിലെത്തി. എന്നാലും ഈച്ചയും കൂടെ എത്തും കിടന്ന് ഊരണ്ടോടില്ല എന്നൊക്കെ പറ്റി. അന്ന് ഇത് പറയാൻ കാരണം അത്ര കുസൃതിയായിരുന്നു അവര്. ആ കാലത്താണ് ഈ തേനെടുത്ത് വെച്ചത്. അതിപ്പോ തേൻ എന്തോ ഒരു ദൈവാധീനം പോലെ ഇരിക്കാണ്. അതിന് ഒരു ജീവനുള്ളത് പോലെയാണ്, മോനില്ലെങ്കിലും ജീവനുള്ളത് പോലെയാണ്.
1: കാരണം തേനീച്ച അങ്ങനെ സ്ഥിരമായി ഇരിക്കാറില്ല. തേനീച്ചക്ക് അത്ര ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേ അത് അങ്ങനെ സ്ഥിരമായി ഇരിക്കാറുള്ളൂ.
2: ഓ, ഇത് ഒരു 55 വർഷം വരെ ഈച്ച കൂടോടെ ഇരിക്കുന്നു.
1: അതൊരു ഓർമ്മയാണ്.
2: എനിക്ക് തോന്നുന്നുണ്ട്.
0: എന്നാലും ചേട്ടാ, തേനും കൂടെ എടുത്ത് അറിയാന്നുള്ള ആൾക്കാരെ കൊണ്ട് എടുപ്പിച്ച് വെറുതെ തേനീച്ചര കുത്ത് കിട്ടണ്ടേ? ഈ പ്രായത്തിലൊക്കെ എടുത്തു വെച്ചിട്ട് അത് കുറച്ച് ഉപയോഗിക്കണം. അതിനൊരു ജീവനുണ്ടെന്നല്ലേ പറയുന്നേ?
2: അപ്പൊ
0: ചേട്ടാ അത് കുറച്ച് ഉപയോഗിക്കണം.
1: അതെ, എടുത്ത് ഉപയോഗിക്കുക, കഴിക്കുക, ആ തേന് കഴിക്കുക മോന്റെ ഓർമ്മയ്ക്കായി.
0: ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഞങ്ങൾ കേൾക്കുന്നുണ്ട്, രണ്ടുപേരും കേൾക്കുന്നുണ്ട്.

0: പിടിയുടെ കൈകൾ കരിയില്ലല്ലോ വിരഗവേദന വിരഗവേദന. പിറന്ന ഭൂമിയും പൊന്നും പണവും പങ്കിടുന്നതുപോലെ മധുരമാനുഷ്യബന്ധങ്ങൾ പകുത്തു മാറ്റരുതേ അരുതേ പകുത്തു മാറ്റരുതേ. നിറഞ്ഞ കണ്ണുകളോടെ നിശബ്ദ വേദനയോടെ പിരിഞ്ഞു പോന്നവരിൽ പിടിയുടെ കൈകൾ കറിയില്ലല്ലോ വിരഗ വേദന.
1: പാട്ട് പാടി നമ്മൾ രണ്ടുപേരും ഇപ്പൊ കരയിപ്പിക്കുമല്ലോ ഇവിടെ.
2: നന്നായി പാടി, നന്നായി. പണ്ട് പാട്ടുകാരനായിരുന്നിരിക്കും അല്ലേ?
0: ഇത്രയും പ്രായമുള്ളപ്പം പോയി എന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്.
1: ആ പല്ല് വെച്ചാ?
0: ഇല്ലല്ലേ, പല്ല് ഇപ്പം പല്ലൊന്നും പറ്റില്ല, ഇനി രണ്ടാം മൂന്നാം പല്ലുണ്ട്.
1: ആ അത്രയൊക്കെ മതി, ശരി.
2: എന്നിട്ട് നന്നായി പാടുന്നുണ്ട്,
1: നന്നായിട്ട് പാടുന്നു.
0: വല്ല കല്ലാകട്ടായിരുന്ന ഞാൻ അറിയില്ല അങ്ങ് പോകുന്നത്.
1: ആ അത് തന്നെ, കുഴപ്പമില്ല. ഇനിയിപ്പോ രണ്ടുമൂന്ന് കല്ലൊക്കെ അങ്ങ് പോട്ടെ. അപ്പൊ നമ്മളെ ഗസ്റ്റിനെ ഇഷ്ടപ്പെട്ടല്ലോ, എന്നത്തെ അതിഥിയെ ഇഷ്ടപ്പെട്ടോ?
0: തീർച്ചയായിട്ടും.
1: ശരി, അപ്പൊ ചേട്ടന്റെ ഈ പാട്ട് നമുക്ക് അതിഥിക്ക് വേണ്ടി അങ്ങ് സമർപ്പിച്ചാലോ, രഞ്ജു പ്രവീണിന് വേണ്ടിട്ട്.
0: ഓക്കെ
1: ചേട്ടാ, അപ്പൊ വീണ്ടും വിളിക്കണേ. ശരി ശരി.

0: നമസ്കാരം. വീണ്ടും ശ്രോതാക്കൾക്ക് പോക്കുവേലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഒരു സ്പെഷ്യൽ പോക്കുവേൽ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ബുധനാഴ്ച ദിവസങ്ങളിലും നമ്മളോടൊപ്പം പ്രത്യേകമായ കാര്യങ്ങൾ ചെയ്യുന്ന, പ്രത്യേകമായ കഴിവുകളുള്ള ആൾക്കാരൊക്കെ നമ്മളോട് എല്ലാ ബുധനാഴ്ചകളിലും ജോയിൻ ചെയ്യാറുണ്ട്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് രഞ്ജു പ്രവീണാണ്. ഒരുപാട് മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഫാഷൻ ഡിസൈനിങ്, കേക്ക് മേക്കിംഗ്. ഈ ഫാഷൻ ഡിസൈനിങ്ങിൽ നിന്ന് കേക്ക് മേക്കിങ്ങിലേക്ക് വന്ന ഒരു സാഹചര്യം എന്തായിരുന്നു?
1: ഫാഷൻ ഡിസൈനിങ്ങിൽ നിന്ന് കേക്ക് മേക്കിങ്ങിലേക്ക് വന്നത്, ഫാഷൻ ഡിസൈനിൻ്റെ കൂടെ തന്നെ ഞാൻ കേക്ക് മേക്കിങ്ങിലേക്ക് വരികയായിരുന്നു. ബാംഗ്ലൂർ, ഞങ്ങൾ ബാംഗ്ലൂരിൽ ഒരു 5 വർഷം താമസിക്കാനിടയായി. 2011 മുതൽ 2016 വരെ ആ സമയത്ത് അവിടെ ഞങ്ങൾ താമസിച്ചതിൻ്റെ തൊട്ടടുത്താണ് ബാംഗ്ലൂർ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി. അവിടെ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ സ്പെഷ്യൽ കേക്ക്സ് പഠിപ്പിക്കുന്നുണ്ട് എന്നറിഞ്ഞ് ഞാൻ അവിടെ ചേർന്ന് പഠിക്കുകയായിരുന്നു. 6 മാസം അവിടെ പോയി ഈ കേക്കിനോട്, കേക്കുകളോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് അവിടെ പോയി വീട്ടിൽ ഞങ്ങളുടെ ആവശ്യത്തിനുള്ള കേക്ക് നിർമ്മിക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഞാൻ പോയി കേക്ക്
0: നിർമ്മിക്കുന്ന പോലെ കേക്ക് തിന്നാൻ ഭയങ്കര
1: ഇഷ്ടമാണ്. എന്റെ കുടുംബത്തിന് മൊത്തം കേക്കിന്റെ ഫാനാണ് ഞങ്ങൾ.
0: ഞാൻ കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതിന്റെ ആ ഒരു ക്രീം പോലും ഇങ്ങനെ കളയാതെ കഴിക്കുന്നത് ഞങ്ങൾ
1: ആസ്വദിച്ച് കഴിക്കാറുണ്ട്.
0: അങ്ങനെ വേണമല്ലോ, ആസ്വദിച്ചാണ് അത് ചെയ്യുന്നത്. അപ്പൊ അത് കഴിക്കുമ്പോഴേ നമ്മള് ആസ്വദിച്ച് കഴിക്കണം. എന്തായാലും നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
2: ഹലോ,
0: ആരാണ്?
2: രാജശേഖരൻ
0: നായർ ഫ്രം പഴയ വീട്ടുമൂഴി. ഓക്കെ, സന്തോഷമുണ്ട്. നമ്മുടെ ഇന്ന് സ്പെഷ്യൽ ഒരു ഗസ്റ്റ് നമ്മളോടൊപ്പം ഉണ്ട്, രഞ്ജു പ്രവീണാണ്. അപ്പോ അതിഥിയോട് സംസാരിക്കാം, രഞ്ജുവിനോട് സംസാരിക്കാം.
1: നമസ്കാരം.
0: നല്ല ഫുഡ് ഉണ്ടാക്കുന്ന ഒരാളാണ് രാജശേഖരൻ ചേട്ടനും. അപ്പോ രഞ്ജുവിനോട്, അത് കേക്കൊക്കെ ഉണ്ടാക്കുന്ന ആളാണ്, വളരെ അതിമനോഹരമായി ഭയങ്കര ടേസ്റ്റിൽ കേക്ക് ഉണ്ടാക്കുന്ന ആളാണ്. അപ്പൊ രഞ്ജുവിനോട് ചേട്ടനെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. ചോദിച്ചോളൂ.
1: നമസ്കാരം.
2: ചെറിയ ഒരു വലിയ ചായക്കട ചെയ്തിട്ട് ഇപ്പൊ ഒരു ചെറിയ ചായക്കടയിലോട്ട് വന്നിരിക്കുകയാണ്. വീടിന്റെ തൊട്ട് അടുത്ത്.
1: ഓക്കെ, എവിടെയാണ്? പഴയട്ടുമൊഴിയിലാണോ?
2: പഴയട്ടുമൊഴി പോകണ്ട, കുറച്ച് മുകളിലോട്ട്.
1: താഴോട്ട്. അതെ. ഓക്കെ. ഇപ്പൊ ഉണ്ടോ? ചായക്കടയിലാണോ?
2: ഉണ്ടുണ്ട്. ഇപ്പൊ ഞാൻ ചായക്കടയില് ഉഴുന്നുവട, പരിപ്പ് വട, വാഴക്കപ്പം, ചായ
1: ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിനടുത്താണ് എന്റെ വീടും.
2: എവിടെ?
1: കല്ലുപാലത്താണ് എന്റെ വീട്.
2: കല്ലുപാലം?
1: അതെ.
2: ഏത് ഭാഗത്തായി വരും സാറേ?
1: കല്ലുപാലം ജംഗ്ഷനിലാണ്.
0: പാലത്തിന്റെ അടുത്തായിട്ട്?
1: പാലത്തിനടുത്താണ്.
2: ശരി.
0: അപ്പൊ ഇന്നെന്താണ് 3 ഐറ്റം? സാറിന് 1 ഐറ്റം ഒക്കെ ഉണ്ടാക്കാറുള്ളൂ. വാഴക്കപ്പാണല്ലോ ഫേവറേറ്റ്. ഓക്കെ, അതൊന്ന് ആസ്വദിക്കാൻ ഞങ്ങൾക്ക് അങ്ങോട്ട് വരണം ഒരു ദിവസം.
1: അതെ, ഞങ്ങള് വരുന്നുണ്ട്.
0: ഞങ്ങള് ഒരു ദിവസം അതുവഴി ഇങ്ങനെ പാസ് ചെയ്ത് പോയി. എന്തായാലും ഇനി അതുവഴി പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും വരും. ശബ്ദമൊക്കെ തിരിച്ചറിയോ നമ്മള് നോക്കട്ടെ.
1: ചായക്കടയിൽ ഇരുന്ന് കേൾക്കാനാണ്. ഏത് ഗാനമാണ് വേണ്ടത്?
0: യേശുദാസ് പാടിയ വളരെ മനോഹരമായ ഒരു പാട്ട്. രഞ്ജു അത്യാവശ്യം പാട്ടൊക്കെ പാടുന്ന ആളുകൂടെ ആണ്. ഇന്ന് എന്തുകൊണ്ടോ പാടുന്നില്ല, എന്നെ പേടിച്ചിട്ടാണെന്ന്
2: തോന്നുന്നു. വലിയ താല്പര്യമൊന്നുമില്ല,
0: കേൾക്കാനാണ് ഇഷ്ടം.
2: പിന്നെ ഇവിടെ ആളുകൾക്കൊക്കെ, ആളുകൾ എല്ലാരും കൂടെ ഇരുന്നോണ്ട് പറയും, വിളി വിളി പാട്ട് കേൾക്കാം എന്ന് പറഞ്ഞോണ്ട് അങ്ങനെ കൂടെ കൂടെ വന്നിരുന്ന് പായും.
1: അത് വെറുതെ പറയുന്നതാണ്. പാട്ട് പാടുന്ന ആൾക്കാർക്കാണ് കൂടുതലും പാട്ട് കേൾക്കാൻ ഇഷ്ടം. പക്ഷെ മറ്റുള്ളവർ കേൾക്ക പാടില്ല എന്നേ ഉള്ളു അല്ലേ?
2: ഇല്ല, എനിക്ക് പാട്ടിൽ വലിയ താല്പര്യമൊന്നുമില്ല, പിന്നെ ജോലിയിലുള്ള താല്പര്യമേ ഉള്ളൂ.
1: ശരി,
0: എന്തിലെങ്കിലുമൊക്കെ നമുക്കൊരു പാഷൻ വേണ്ടേ? ഇപ്പൊ ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കലയാണ്. അത് 64 സുകുമാര കലകളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കലയാണ് ഭക്ഷണം രുചികരമായി ഉണ്ടാക്കുക എന്നുള്ളത്.
1: നളപാചകം
2: കണ്ടു പഠിച്ചതാണ്.
0: അതാണ്. അപ്പൊ അതുപോലെ ഒരാളാണെന്ന് നമ്മുടെ കൂടെ ഉള്ളത്, നമ്മുടെ അതിഥിയായിട്ടുള്ളത്.
2: ആ എനിക്ക് കേക്ക് ഞാൻ കഴിക്കും, പക്ഷെ എനിക്ക് മധുരമുള്ള ഒരു കേക്കും ഇഷ്ടമല്ല. ഞാൻ മധുരത്തിനോട് വലിയ വെറുപ്പുള്ള ആളാണ്.
1: മധുരം ഇല്ലാത്ത കേക്കുണ്ടോ?
2: മധുരം ഇല്ലാത്ത കേക്കുണ്ട്.
1: പുട്ട് ക്രീം കേക്ക് എന്ന് പറയും.
2: ക്രീം വയ്ക്കാത്ത കേക്കുണ്ട്,
1: അതിനും മധുരമുണ്ട്. ക്രീമില്ല, പക്ഷെ അതിന് മധുരമുണ്ട്.
2: അത് ചെറുതാറ്റേ കാണും.
1: ചെറിയ മധുരം. അതെ, മധുരം കൂടുതൽ കുറവ്. ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിലും മധുരം ഇല്ലാത്ത കേക്കില്ല. മധുരം ഇല്ലാത്ത കേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റീം കേക്ക് എന്ന് പറയുന്ന പുട്ടാണ്. അതുണ്ടാക്കാറുണ്ടല്ലോ അല്ലേ കടയിൽ, ചായക്കടയിൽ?
2: ഇല്ല, നമ്മൾ കേക്കിന്റെ ഇതൊന്നും ഇല്ല. ഈ എണ്ണയുടെ പരിപാടിയുണ്ട്, എണ്ണ
1: പലഹാരം.
2: ഉഴുന്നോടെ ഇടുന്ന തന്നെ ആളൊക്കെ വലിയ സംശയമാണ്. ഞാൻ ഉഴുന്ന് വാരി എണ്ണച്ചട്ടിയിലോട്ട് ഇടും, ഒരു കൈ കൊണ്ട് വാരി ഇടുന്നു, തിരിച്ചു പോരുമ്പോ അതിലകത്ത് ഹോള് വരുന്നു.
1: ഒരു താളത്തിൽ, പ്രത്യേക താളത്തിൽ
2: എങ്ങനെയാണെന്ന് പലർക്കും കാണണം.
1: നമുക്ക് അതിശയമാണ്, എനിക്കും അത് അതിശയമാണ്. അത്
2: ഞാൻ ഒരു കൈ കൊണ്ട് ഉഴുന്ന് വാരി എണ്ണച്ചട്ടിയിലോട്ട് ഇടുന്നു, തിരിച്ചത് വാരി എടുക്കുമ്പോ ഹോള് വരുന്നു.
0: ഉഴുന്ന് മാവ് അമ്മാനമാടുന്നു, അകത്തിടുന്നു, പക്ഷെ തിരിച്ചു വരുമ്പോ ഹോളോടുകൂടി വരുന്നു.
2: അതെ,
0: മാജിക്കാണ്. അത് രാജശേഖരൻ മാജിക്കാണത്. ശരി, അപ്പോ മധുരം ഒന്നും ഇഷ്ടമുള്ള ആളല്ല.
2: ഇല്ല ഇല്ല ഇല്ല, മധുരം എനിക്ക്, ഞാൻ കൊച്ചില് ഒന്നിലും മധുരം ഉപയോഗിക്കില്ല, ചായയിലോ കട്ടൻ ചായയിലോ ഒന്നും.
0: ഗുഡ്. മധുരം ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാർ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കണേ. അപ്പൊ കടയിലെ മധുരമൊക്കെ കറക്റ്റ് ആയിട്ടൊക്കെ ഇട്ട് കൊടുക്കാറുണ്ടോ?
2: ആളുകളെ ഇഷ്ടമാണ്. സ്വർണം വിത്തൗട്ട്, ലൈറ്റ്, മീഡിയം, സ്ട്രോങ്, പല ഐറ്റമായിട്ട് ആവശ്യപ്പെടുന്ന അനുസരിച്ച് ഇട്ട് കൊടുക്കും.
0: അപ്പൊ രഞ്ജു മധുരമുള്ള സാധനങ്ങളാണ് കൂടുതലും ഉണ്ടാക്കാറുള്ളത് കേട്ടോ, ചോദിക്കാം. അടിപൊളി ബോളിയൊക്കെ ഉണ്ടാക്കും.
1: മധുരം താല്പര്യമില്ലാത്ത ആളുകൾക്ക് കൂടുതൽ
0: എന്താണ്?
2: ബോളി ഞാൻ കല്യാണത്തിനൊന്നും പോയാ കഴിക്കില്ല.
1: മധുരം ഇഷ്ടമല്ലല്ലോ, ബോളി കഴിക്കാറില്ല. പാട്ട് റസൂലെ അല്ലേ? റസൂലെ നിൻ കനിവാലെ, ആ പാട്ടല്ലേ? ഡെഡിക്കേഷൻ ഉണ്ട്. ആർക്കാണ്?
2: കൃഷ്ണപ്രഭ, രാജനാചാരി, കെ ജി രവീന്ദ്രൻ നായർ, ഗോവിന്ദൻ, ഹരി, രവി, കൃഷ്ണൻകുട്ടി, അയ്യപ്പൻ നായർ,
1: ഇവരെല്ലാം കൂട്ടുകാരാണോ?
2: കൂട്ടുകാരിതാ ഇവിടെ ഇരിക്കുന്ന ആളുകൾ തന്നെ, ചായ
0: കുടിച്ചോണ്ടിരിക്കുന്ന
1: അവരെല്ലാം അവിടെ ഇരിപ്പുണ്ട്.
2: രണ്ടുപേരെ ഇവിടെ ഇല്ലാതുള്ളൂ, കെ ജി രവീന്ദ്രൻ നായരും രാജനാചാരി.
0: വേറെ എല്ലാരും ഉണ്ട്. എല്ലാവർക്കും ഞങ്ങളുടെ രണ്ടുപേരുടെ, എന്റെയും രഞ്ജുവിന്റെ ഒരു വലിയ ഹായ്. അപ്പൊ ചേട്ടൻ എന്റെ വിശിഷ്ടമായ ഉഴുന്നുവടയും പരിപ്പുവടയും വാഴയ്ക്കപ്പൊക്കെ ആസ്വദിച്ച്, ചായയൊക്കെ ആസ്വദിച്ച് കുടിക്കുന്നതിനോടൊപ്പം ഇപ്പോൾ ആവശ്യപ്പെട്ട റസൂലെ നിൻകനി വാലെ എന്നുള്ള ഈ പാട്ടും കൂടെ കേൾക്കാം. എന്നാൽ നമ്മളെ ഗസ്റ്റിനെ ഒക്കെ ഇഷ്ടപ്പെട്ടല്ലോ.
2: അപ്പൊ
0: പുതിയ ഗസ്റ്റുമായി നമ്മൾ ബുധനാഴ്ചകൾ വീണ്ടും വരും.
2: എനിക്ക് ഇന്നലെ മധുരൻ സാറിന്റെ പരിപാടിയും വളരെ ഇഷ്ടപ്പെട്ടു.
0: ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പൊ പുതിയ പുതിയ പരിപാടികൾ ഇങ്ങനെ വരുന്നുണ്ട് ന്യൂ ഇയറില്. അപ്പൊ വീണ്ടും ആസ്വദിക്കുക, വിളിക്കുക.
2: ഞാൻ രാവിലെ 6 മണിക്ക് തുടങ്ങും, ഒരു ശകലം പോലും ഓഫ് ചെയ്യൂല, ചുമ്മാ കേട്ടോണ്ടേ ഇരിക്കും.
0: ഓക്കെ ചേട്ടാ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. സ്പെഷ്യൽ പോക്കുവെൽ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബുധനാഴ്ച ദിവസങ്ങളിൽ നമ്മൾ വിശിഷ്ടങ്ങളായ പ്രത്യേക കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഗസ്റ്റുകളെയൊക്കെ ആയിട്ടാണ് നമ്മൾ ബുധനാഴ്ച ദിവസങ്ങൾ എത്തിച്ചേരാറുള്ളത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് രഞ്ജു പ്രവീണാണ്. അപ്പോൾ തയ്യൽ, ഫാഷൻ ഡിസൈനിങ്, കേക്ക് നിർമ്മാണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് രഞ്ജു നമ്മളോട് സംസാരിച്ചു. ഈ വെള്ളനാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കേക്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു വിപണനം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ആൾക്കാർ കേക്ക് വളരെ നന്നായിട്ട് കഴിക്കുന്ന ആൾക്കാരാണോ, ഒരുപാട് ഓർഡറുകൾ രഞ്ജുവിന് കിട്ടാറുണ്ടോ, അപ്പോൾ ആ കാര്യങ്ങളിലും ഒന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും തോന്നുന്നു.
2: വെള്ളനാട് 2016 എന്റെ ഹസ്ബൻഡ് എയർഫോഴ്സിൽ നിന്ന് പെൻഷനായി വെള്ളനാട് ഞങ്ങളുടെ കുടുംബ വീട്ടിലേക്ക് വന്നത്.
1: ഓക്കെ.
2: അപ്പോൾ ഞങ്ങളുടെ കല്ലുപാലം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ട്രാൻസ്ഫോമർ ഇല്ലായിരുന്നു, വേണ്ടത്ര വോൾട്ടേജ് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥരെ ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ പറയുമായിരുന്നു, കാരണം ബാംഗ്ലൂർ ഞാൻ കേക്ക് ഉണ്ടാക്കുമായിരുന്നു, കൊടുക്കുമായിരുന്നു, കേക്ക് ഉണ്ടാക്കാൻ പഠിപ്പിക്കുമായിരുന്നു, അതും പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഒരു 2017 കഴിഞ്ഞപ്പോൾ ട്രാൻസ്ഫോമർ അവിടെ വച്ചു. അതോടുകൂടി ഞാനൊരു OTG ഓവൻ, ടോസ്റ്റ് ആൻഡ് ഗ്രില്ല് വാങ്ങി കേക്ക് നിർമ്മാണം ആരംഭിച്ചു. ആദ്യകാലങ്ങളിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊണ്ടാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ചെറിയ വിലയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. ഇത്രയും വിലപിടിപ്പുള്ള കേക്ക് ഇവിടെ വിറ്റുപോകുമോ എന്ന് എനിക്ക് സംശയമുള്ളതുകൊണ്ട് ഞങ്ങളുടെ സുഹൃത്ത് വലയത്തിൽ മാത്രം ഞാൻ ഈ കേക്ക് നിർമ്മിച്ച് വിപണിയല്ല, അല്ലാതെ സൗഹൃദത്തിന്റെ പരമായി എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. അപ്പോൾ ബർത്ത്ഡേ,
1: സ്നേഹത്തിന്റെ ഒരു കേക്ക്,
2: അതെ, ബർത്ത്ഡേ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പേര് പങ്കെടുക്കുന്ന ഒരു ചടങ്ങല്ലേ, അപ്പോൾ അപരിചിതരും വന്ന് ചോദിച്ചു തുടങ്ങി. അങ്ങനെ പയ്യെ പയ്യെ ഞാൻ ഇതിന്റെ പാക്കിംഗ് മെറ്റീരിയൽ അന്വേഷിച്ച് പോയി തുടങ്ങി. അങ്ങനെ പയ്യെ പയ്യെ ഞാൻ ഈ വിപണിയിലേക്ക് ഇറങ്ങുകയായിരുന്നു.
1: വീടാകും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് ഞങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്.
2: അതെ, തീർച്ചയായും വളരെ നല്ല രീതിയിൽ, ഒരുപാട് എത്ര വില കൊടുത്തും കേക്ക് വാങ്ങാൻ ഇന്ന് വെള്ളനാട് മാത്രമല്ല, ഞങ്ങളിത് ഗൂഗിളിൽ കേക്ക് അവേ എന്ന് പേരിട്ട് ഒരു ബ്രാൻഡാക്കി ഞങ്ങളിത് ഗൂഗിളിൽ കൊടുത്തതിന് ശേഷം പല പല സ്ഥലങ്ങളിൽ നിന്ന്
1: അപ്പോ സന്തോഷം രഞ്ജു. ഈ വിവരങ്ങൾ ശ്രോതാക്കൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. രുചികരങ്ങളായ കേക്ക് വേണമെങ്കിൽ തീർച്ചയായും നമുക്ക് നമ്മുടെ രഞ്ജു പ്രവീണിനെ സമീപിക്കാം. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
3: ഹലോ, നമസ്കാരം രഞ്ജു
1: മാഡത്തിനും.
2: ആരാണ്
3: ഇത്? കണ്ണൂർ ജില്ലയിൽ നിന്നും ആനന്ദൻ തിലാനൂരാണ്.
1: ആനന്ദൻ തിലാനൂർ, നമുക്കിന്നൊരു ഗസ്റ്റ് ഉണ്ട്, രഞ്ജു പ്രവീണാണ്. എന്തായാലും താങ്കളും പാചക മേഖലയിൽ നിൽക്കുന്ന ഒരാളാണല്ലോ. അതുപോലെ പാചകം മാത്രമല്ല ഒരുപാട് കാര്യങ്ങളിൽ വ്യാപൃതയായിരിക്കുന്ന ഒരു ഗസ്റ്റിനെയാണ് നമുക്കിന്ന് അതിഥിയായി ലഭിച്ചിട്ടുള്ളത്. അപ്പൊ രഞ്ജുവിനോട് സംസാരിക്കാം.
3: ഹലോ, നമസ്കാരം മാഡം.
2: നമസ്കാരം സാർ. നമസ്കാരം
3: മാഡം. എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേക്കറി സാധനത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വസ്തുവാണ് നമ്മുടെ
2: കേക്ക്. കേക്ക്,
3: അത് പിന്നെ നമ്മുടെ ക്രിസ്മസ് ആയാലും ന്യൂ ഇയർ ആയിക്കഴിഞ്ഞാലും ബർത്ത്ഡേ ഫംഗ്ഷനും എന്നും എങ്ങനെ വെച്ചാല് അടി കഴിഞ്ഞ് തല്ലിപൂടി വാങ്ങി കഴിക്കുന്ന ഒരു
2: സാധനമാണ്.
1: പ്രത്യേകിച്ച് ആനന്ദൻ മധുരത്തിന്റെ ആളാണല്ലോ.
3: പ്രത്യേകിച്ച് മധുരത്തിന്റെ ആളാണ്, അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവമാണ്. എന്താണെന്ന് വെച്ചാൽ കേക്ക് തിന്നിട്ട് ഒരു ക്രീം പറകെ നിന്ന് ഒരു സ്പൂണോട് കോരി എടുത്ത് തിന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ്.
2: കാരണം പണ്ടത്തെ മാതിരിയല്ല, ഇപ്പൊ പഞ്ചസാര ക്രീമല്ല, ഇപ്പൊ ഫ്രഷ് ക്രീം കൊണ്ട് നല്ല പ്രത്യേക ഫ്രൂട്ട്സ് ഒക്കെ ചേർത്തുള്ള ക്രീമുകൾ കൊണ്ടുള്ള കേക്കുകളാണ് വരുന്നത്. ക്രീമും വളരെ
3: രുചികരമാണ്. അതുപോലെ തന്നെ മാഡം, ഇന്ന് നമ്മുടെ ഹോട്ടലിൽ വെച്ചിട്ട് ഒരു പിന്നെ സ്ഥാപനത്തിലെ ഒരു കുട്ടിയുടെ ജന്മദിനം ഉണ്ടായിട്ട് ഇന്ന് ഉച്ചക്ക് ജയിച്ച് കട്ട് ചെയ്തിട്ടു, അതിലും ഞാൻ പങ്കാളിയിട്ടുണ്ട്.
2: അവിടുന്ന് കേക്ക് കഴിച്ചു.
3: അവിടുന്ന് ഇതിപ്പൊ കേക്ക് കഴിച്ചത് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഞാൻ പിന്നെ കർണസായി ഓൺ ചെയ്യുമ്പോഴാണ് കേക്കിന് വിശേഷം
2: വരുന്നത്. കണ്ണൂരൊക്കെ ധാരാളം ഹോം മെയ്ഡ് കേക്ക് ഉണ്ടാക്കുന്ന ആളുകളുണ്ട്, ഞാൻ ഇതിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ട്.
3: അത് കൂടുതൽ ഈ കൊറോണ വന്നതിന് ശേഷമാണ് അത് വ്യാപകമായത്.
2: അതെ അതെ, യൂട്യൂബിലൊക്കെ കണ്ട് പഠിച്ചിട്ട് ധാരാളം പേര് നല്ലോണം കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഞാനത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണാറുണ്ട്. കണ്ണൂർ ഭാഗത്ത്, കണ്ണൂർ ഏത് ഭാഗത്താണ് സാർ?
3: കണ്ണൂര് തലശ്ശേരി. തലശ്ശേരി അറിയില്ലേ മാഡത്തിന്?
2: അറിയാം അറിയാം.
3: തലശ്ശേരി കണ്ണൂരിലേക്ക്, കണ്ണൂരിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ
2: തിലാനൂരി. തലശ്ശേരി ബിരിയാണി കഴിക്കാൻ ഞാൻ വന്നിട്ടുണ്ട്. തലശ്ശേരി
1: അതിനുവേണ്ടി മാത്രം നെഞ്ചു ട്രെയിൻ പിടിച്ചു വന്നതാണ്, തലശ്ശേരി ബിരിയാണി കഴിക്കാൻ.
2: അല്ല, കണ്ണൂർ ഇരിക്കൂർ ഞങ്ങളൊരു ഫ്രണ്ട് ഉണ്ട്, അവിടെ ഞങ്ങൾ പോവാറുണ്ട്. അപ്പൊ ഞങ്ങള് വരുന്ന വഴിക്ക് തലശ്ശേരിയിൽ പോയി ബിരിയാണി കഴിക്കാറുണ്ട്.
1: ഇനി പോകുമ്പോ തിലാനൂരിന്റെ കടയില് വരാൻ ഒന്ന് ക്ഷണിച്ചോ.
2: തീർച്ചയായും തീർച്ചയായും
3: തീർച്ചയായും.
1: അവർക്ക് വരാൻ പറ്റുമോ എന്നറിയില്ല. എന്നാലും രഞ്ജു ഫാമിലിയോടെ വരും. അപ്പൊ എന്റെ ഒരു റിസ്കിൽ നല്ല ബിരിയാണിയെ കൊടുത്തേക്കണം. ചെമ്മീൻ ബിരിയാണി നൈക്കൂറൊക്കെ ഉണ്ടല്ലോ.
3: പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഈ കൊറോണനെ തുടങ്ങിയപ്പോൾ സമയത്ത് ഒരു ഭാഗത്ത് കൊറോണ പടർന്നു വരുന്നു, ഒരു ഭാഗത്ത് കേക്ക് പടർന്നു വരുന്ന സംഭവമാണല്ലോ.
2: അതെ അതെ അതെ അതെ. ഒരുപാട് പേര് അപ്പൊ തുടങ്ങി. അതിലിപ്പം തുടർച്ചയായിട്ട് അത് കൊണ്ടുപോകുന്നത് വളരെ കുറച്ചു പേരേ ഉള്ളൂ. കാരണം വർദ്ധിച്ചു വരുന്ന ഈ സാധനങ്ങളുടെ വിലയിൽ കേക്ക് നിർമ്മാണം പലരും പാടെ ഉപേക്ഷിച്ചു. വളരെ കുറച്ചു പേര് മാത്രമേ ഇപ്പോഴും അത് തുടർന്ന് പോകുന്നുള്ളൂ.
3: ഞാൻ ചില സമയത്ത് മേഡം എന്റെ ഭാര്യയോട് പറയാനുണ്ട് നോക്കിയിട്ട് ഇതുപോലെ പഠിച്ചിട്ട് കേക്ക് ഉണ്ടാക്കാൻ പറ്റി. അപ്പൊ ഭാര്യക്ക് കൊടുക്കേണ്ട ഉപദേശം എന്നാ മേഡം ഇത് തുടങ്ങാൻ വേണ്ടിട്ട്?
2: അതെ, അതിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമ്മള് ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോ കുറെ സാധനമൊക്കെ നഷ്ടം വരും നമുക്ക്. അതിന്റെ കറക്റ്റ് അതൊക്കെ നമ്മള് എത്ര യൂട്യൂബിൽ കണ്ടു പഠിച്ചാലും നമ്മള് നമ്മുടേതായ ഒരു ക്രിയേറ്റിവിറ്റിയോടെ അതിൽ ചെയ്യണം. അതെ അതെ, ആ ഒരു നഷ്ടം നമ്മള് വകവയ്ക്കാതെ വീണ്ടും തുടർന്ന് ക്ഷമ വേണം, ക്ഷമയോടുകൂടി നമ്മൾ തുടർന്ന് പോവുക. ഏതായാലും വിജയിക്കും. രുചികരമായ കേക്ക് എന്തായാലും ഉണ്ടാക്കി അധികം താമസിക്കാതെ തന്നെ ചെയ്യാൻ പറ്റും. നമ്മൾ അതിൽ തന്നെ തുടരുക. ആ ചിലര് പറയും എനിക്ക് ഇത്ര സാധനം നഷ്ടം വന്നോണ്ട് ഇനി ഞാൻ ഈ പരിപാടിക്കില്ല എന്ന് പറയും. അങ്ങനല്ല,
3: ആ
2: നമ്മള് ഇത് വിജയിക്കും. അതിന് രുചികരമായ കേക്കുകൾ കടയിൽ നിന്ന് വാങ്ങാതെ നമുക്ക് തന്നെ സ്വന്തമായി ഉണ്ടാക്കി വീട്ടിന് കൊടുക്കാൻ പറ്റും എന്ന് പൂർണ്ണ വിശ്വാസം ഉള്ളിൽ വെച്ചുകൊണ്ട് തുടർന്ന് ചെയ്യുക. തീർച്ചയായും സക്സസ് ആവും.
1: ഗോ അഹെഡ്, മുന്നോട്ട് പോവുക. കുറച്ചൊക്കെ ചീത്ത ആവും, കുഴപ്പമില്ല. ആനന്ദം തിലാനൂരുണ്ടല്ലോ, കഴിച്ചു തീർക്കാനുണ്ടല്ലോ. മധുരം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇതൊന്നും പുറത്തു പോവില്ല. അതാണ് അത്, ആ ഒരു പേപ്പറിൽ ഒരു അല്പമെങ്കിലും പറ്റിയിരുന്ന അതുപോലും കഴിക്കുന്ന ആളാണ്. അവന് കുറച്ച് നഷ്ടപ്പെടട്ടെ, കുറച്ച് നഷ്ടപ്പെടുന്നത് നല്ലതാണല്ലോ. ആനന്ദൻ തിന്നാനുണ്ടല്ലോ.
2: അത് ഒന്ന് രണ്ട് കേക്ക് കോൺഫിഡൻസ് ആയിട്ട് ഉണ്ടാക്കി കഴിയുമ്പോ പിന്നെ പുള്ളിക്കാരി ഇത് വിടില്ല. പരീക്ഷണങ്ങൾ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കും.
1: അഥവാ അവര് വിടണോന്ന് പറഞ്ഞാലും ആനന്ദൻ അത് വിടാൻ പോകുന്നില്ല.
2: അതെ അതെ, അങ്ങനെ പ്രോത്സാഹിപ്പിക്കുക.
3: ഈ ഒരു സ്ഥലത്തില് മേഡത്തിനോട് സംസാരിക്കാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷമുണ്ട്. ഈ
2: 2020 പാട്ടാണ് ഇഷ്ടം?
3: പാലക്കുഴി പത്മകുസുമ എന്ന സിനിമ.
2: നന്നായി പാടുന്നുണ്ടല്ലോ. ബാക്കിയുടെ പാടും
3: ബാക്കി ഇല്ല, തണുപ്പും ചുമയെല്ലാം ഉണ്ട് മേഡം. അപ്പൊ ശരിക്കും ക്ലിയർ ഇല്ല ശബ്ദം.
1: കുഴപ്പമില്ല, പാട്ട് കേൾക്കാം. അപ്പോ എന്തായാലും ഗസ്റ്റിനോട് വളരെ കാര്യമായിട്ടൊക്കെ സംസാരിക്കാൻ പറ്റിയില്ലേ? ഒന്നുമില്ലേ, ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണ സാധനത്തെ കുറിച്ച് ഇത്രയും നേരം ഇങ്ങനെ കേൾക്കാൻ പറ്റിയില്ലേ? ഒരു നല്ല ചോക്ലേറ്റ് കേക്ക് തിന്ന ഒരു പ്രതീതി ഇല്ലേ? ഓക്കെ ആനന്ദൻ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ശരി.

0: പോക്കുവയിൽ സ്പെഷ്യൽ പോക്കുവയിൽ തത്സമയ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളോടൊപ്പം ഇന്ന് ഒരു അതിഥി ഇന്ന് ഒപ്പം ചേരുന്നുണ്ട്. രഞ്ജു പ്രവീണാണ്. എല്ലാ ശ്രോതാക്കളും കേട്ട് കാണും രഞ്ജു പ്രവർത്തിക്കുന്ന മേഖലകളെ കുറിച്ചൊക്കെ നമ്മളോട് വളരെ കാര്യമായി സംസാരിച്ചു. അപ്പൊ എന്തായാലും പോക്കുവയിൽ തത്സമയ പരിപാടിയിലേക്ക് വരുമ്പോൾ ശ്രോതാക്കൾ ഇഷ്ടമുള്ള വർത്തമാനങ്ങളും പാട്ടുകളും ഒക്കെ നമ്മളോട് പങ്കുവെക്കാറുണ്ട്. രഞ്ജുവിന്റെ ആ ഒരു ഫാമിലി മക്കൾ അവർക്ക് എന്ത് ചെയ്യുന്നു എന്ന് ഒന്ന് ശ്രോതാക്കൾക്ക് വേണ്ടി പറഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു.
1: എന്റെ ഭർത്താവ് പ്രവീൺ എയർഫോഴ്സിലെ ഉദ്യോഗം കഴിഞ്ഞിട്ട് ഇപ്പം കാനറ ബാങ്ക് ഉദ്യോഗസ്ഥനായി ജോലി ചെയ്യുന്നു. മൂത്ത മോൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു, അതിന്റെ പരീക്ഷ എഴുതുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ മോൻ 8-ാം ക്ലാസ്സിലാണ്, നെടുമങ്ങാട് കൈരളി വിദ്യാഭവനിൽ അമൃത കൈരളി വിദ്യാഭവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു.
0: ശ്രോതാക്കൾ ഈ ചോദ്യം ചോദിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അപ്പൊ അവരുടെ അറിവിലേക്കായിട്ടാണ്.
1: ഞങ്ങളുടെ രണ്ടുപേരുടെയും അച്ഛനും അമ്മയും കൂടെയുണ്ട്.
0: പിന്നെ ഒരു വലിയ ഭാഗ്യമുള്ള ഒരു കാര്യമാണ്.
1: അതെ, എന്റെ സഹോദരങ്ങൾ, ഹസ്ബൻഡിന്റെ അനിയനും എന്റെ അനിയനും കുടുംബവും എല്ലാം ചുറ്റുപാടും ഞങ്ങൾ
0: തൊട്ടടുത്താണ്.
1: കുട്ടുകുടുംബം പോലെ ഞങ്ങൾ അടുത്തടുത്ത വീടുകളിൽ താമസിക്കുന്നു.
0: ഓക്കെ, അപ്പോ രഞ്ജു ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞില്ല. പാട്ടുകൾ രഞ്ജു എത്രമാത്രം ഇഷ്ടപ്പെടുന്നു, എങ്ങനെയുള്ള പാട്ടുകളാണ് ഇഷ്ടം? നമുക്ക് ഇത്രയും നേരം ശ്രോതാക്കളുടെ ഇഷ്ടത്തിനുള്ള പാട്ടാണല്ലോ നമ്മൾ കേൾപ്പിച്ചത്. ഇനി നമുക്ക് രഞ്ജുവിന് ഇഷ്ടമുള്ള ഒരു പാട്ടും പാട്ടുകളെ കുറിച്ച് രഞ്ജുവിന് എന്താണ് പറയാനുള്ളത്?
1: എനിക്ക് പാട്ടുകൾ, എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. പുതിയതും പഴയതുമായ എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. പിന്നെ ഏത് പാട്ടാണ് കൂടുതൽ ഇഷ്ടമെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. കാരണം പുതിയ പുതിയ ഇറങ്ങുന്ന സിനിമകളിലെ പാട്ടുകളെല്ലാം മെലഡീസാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ ഇറങ്ങുന്ന പാട്ടുകളെല്ലാം എനിക്കിഷ്ടമാണ്. എനിക്ക് ഇപ്പോൾ ഏറ്റവും കേൾക്കാൻ ഇപ്പം തോന്നുന്ന പ്രണയാതുരത തുളുമ്പുന്ന ഇഷ്ക് എന്ന് പറയുന്ന സിനിമയിലെ പറയുവാനിതാദ്യമായി വരികൾ മായവേ എന്നുള്ള പാട്ടെനിക്ക്

0: സാധാരണ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് ഞാനല്ല. അപ്പൊ ഇന്ന് വളരെ അവിചാരിതമായിട്ടാണ് രഞ്ജുവിനോടൊപ്പം എനിക്ക് ഒരു പോക്കുവയിൽ പങ്കിടാനുള്ള ഒരു അവസരം കിട്ടിയത്. ഒരുപാട് കാര്യങ്ങൾ രഞ്ജു നമ്മളോട് സംസാരിച്ചു. ശരിക്കും ഞാൻ വളരെ അത്ഭുതത്തോടെയാണ് ഓരോ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരേ സമയം പല കാര്യങ്ങളിൽ വ്യാപൃതയാവുക, അത് വളരെയധികം എന്താണ് ഒരു സംതൃപ്തിയോടുകൂടി ചെയ്യുക, മറ്റുള്ളവർക്ക് അത് ചെയ്യാനുള്ള ചില ടിപ്സ് ഒന്നും പലപ്പോഴും ആൾക്കാർ പറഞ്ഞു കൊടുക്കാറില്ല. അപ്പൊ അതൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക. ശരിക്കും നമ്മുടെ ഒരു പലപ്പോഴും ഇങ്ങനെ വിലപിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടമ്മമാരുടെ മുന്നിൽ രഞ്ജുവിനെ പോലുള്ളവർ വളരെയധികം ഒരു മാതൃകയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ എന്തായാലും ഇവിടെ എത്തിച്ചേർന്നതിലുള്ള ഹൃദയം നിറഞ്ഞ സന്തോഷം അറിയിക്കുന്നു രഞ്ജു. അപ്പൊ ഇനിയും ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ സമീപിക്കും. അപ്പൊ രഞ്ജുവിന്റെ ഈ രഞ്ജു പറഞ്ഞ ഈ ഒരു പറയുവാൻ ഇതാദ്യമായെന്നുള്ള പാട്ട് നമുക്ക് പോക്കുവൽ തത്സമയ പരിപാടിയിൽ
1: അവസാനകരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടയാണ് ഒരാളാണ് ലേഖ ടീച്ചർ. ലേഖ ടീച്ചറിന്റെ കൂടെ ഈ പരിപാടിയിൽ വന്നിരിക്കാൻ കഴിഞ്ഞാൽ ഞാനും വളരെയധികം സന്തോഷിക്കുന്നു. പിന്നെ എന്നെ പോലെ ഒരു ചെറുകിട സംരംഭകയായ ഒരു വീട്ടമ്മയെ ഇതുപോലുള്ള ഒരു പരിപാടിയിലൂടെ വെള്ളനാട് അല്ലെങ്കിൽ ലോകം മുഴുവനുമുള്ള ജനങ്ങളെ കേൾപ്പിച്ചതിന് ഞാൻ അതിയായി സന്തോഷിക്കുന്നു, അതിയായി നന്ദി പറയുന്നു. ഞാൻ ഇതിലോട്ട് വന്നപ്പോൾ ഞാനിതിന് അർഹയാണോ എന്ന് ഞാൻ സംശയിച്ചു. പക്ഷേ കുറച്ചു നേരം സംസാരിച്ചപ്പോൾ കുറേ പേരോടൊപ്പം അവർക്കിഷ്ടമുള്ള ഗാനങ്ങൾ നൽകുന്നതിലൂടെ അവരോട് സംസാരിച്ചപ്പോൾ എനിക്ക് കുറച്ചുകൂടെ സന്തോഷം തോന്നി. ഞാൻ കുറച്ചുകൂടെ കംഫർട്ടായി. എനിക്ക് വളരെയധികം നന്ദി കരുണ സായി റേഡിയോയോട് പറയാം. ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ വകയായി, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വകയായി ഒരു വീട്ടമ്മ എന്ന നിലയിലും ഒരു ചെറിയ സംരംഭക എന്ന നിലയിലും നന്ദി അറിയിക്കുന്നു.
0: ഓക്കെ രഞ്ജു, അപ്പോൾ ഇനിയും പുതിയ പുതിയ അവസരങ്ങൾ, ഇത്തരത്തിലുള്ള അവസരങ്ങൾ രഞ്ജുവിനെ തേടിയെത്തട്ടെ. വളരെ നല്ല രീതിയിൽ, വളരെ ഭംഗിയായി നമ്മളോടൊപ്പം ശ്രോതാക്കളോടൊപ്പം ഇത്രയും നേരം സമയം പങ്കിട്ടതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ പോക്കുവെൽ തത്സമയ പരിപാടിയിൽ നിന്നും നമുക്ക് സ്നേഹപൂർവ്വം വിട പറയാം.
1: ഓക്കെ, നന്ദി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കേരളത്തിൻ്റെ ഇതിഹാസം.
1: കേരളത്തിന്റെ ഇതിഹാസത്തിൽ ഇന്ന് കളമെഴുത്തിനെ കുറിച്ച് കേൾക്കാം. ധൂണി ചിത്രം എന്ന വിശേഷണമുള്ള ഒരു പാരമ്പര്യ കലയാണ് കളമെഴുത്ത്. കളമെഴുത്ത് ഒരു ശില്പകലയാണ്, അതുകൊണ്ട് അതിനെ ധൂണി ശില്പമെന്നും പറയാം. വസ്തുവിന്റെ പ്രതീതി ഉളവാക്കുന്ന ചിത്രങ്ങൾ പൊതുവെ മൂന്ന് വിധമുണ്ട്: രസചിത്രം, പുഷ്പചിത്രം, ധൂണി ചിത്രം. ഭിത്തികളിലും പലകകളിലും മറ്റും ചായങ്ങൾ കൊണ്ട് നിർമ്മിക്കുന്നവയാണ് രസചിത്രങ്ങൾ. പൂക്കൾ, തളിരുകൾ എന്നിവ കൊണ്ട് നിർമ്മിക്കുന്നവയാണ് പുഷ്പചിത്രങ്ങൾ. എന്നാൽ വർണ്ണപ്പൊടികൾ കൊണ്ടുള്ള കളമെഴുത്ത്, കോലമിടൽ തുടങ്ങിയവ ധൂളിചിത്രവുമാണ്. കേരളത്തിന് ധൂളിശില്പ പാരമ്പര്യമുണ്ട്. ക്ഷേത്രങ്ങളിലും കാവുകളിലും ദേവതാ പ്രീണനാർത്ഥം ആരാധനയുടെ ഭാഗമായി എഴുതുന്ന കളങ്ങളാണ് ഇവയിൽ പ്രധാനം. കളമെഴുത്തും പാട്ടും എന്ന് പൊതുവെ പറയുന്ന അനുഷ്ഠാന നിർവഹണങ്ങളിലെല്ലാം കളം മുഖ്യമാണ്. അയ്യപ്പൻ കൂത്ത് അഥവാ അയ്യപ്പൻ തീയാട്ടിൽ കളമെഴുത്തുണ്ട്. അതുപോലെ പ്രധാനമാണ് ഭദ്രകാളി കളങ്ങളിലെ കളമെഴുത്തുപാട്ട്, മുടിയേറ്റ്, ഭദ്രകാളി തീയാട്ട്, പാന എന്നിവയിലെ കളങ്ങൾ. ഉത്തരകേരളത്തിലെ ക്ഷേത്രങ്ങളിലും കാവുകളിലും ബ്രഹ്മാലയങ്ങളിലും കളം കുറിച്ച് പാട്ട് നടത്താറുണ്ട്. ഭദ്രകാളി, ശാസ്താവ്, യക്ഷി, നാഗം, വേട്ടയ്ക്കൊരുമകൻ, വൈരജാതൻ, ക്ഷേത്രപാലൻ, വീരഭദ്രൻ, കാളരാത്രി തുടങ്ങിയ ദേവതകളുടെ രൂപങ്ങളാണ് കളമായി ചിത്രീകരിച്ചു വരുന്നത്. മധ്യകേരളത്തിൽ കല്ലാറ്റക്കറുപ്പന്മാരാണ് കളമെഴുത്തും പാട്ടും നടത്തിവരുന്നവർ. അയ്യപ്പൻ, ഭദ്രകാളി, വേട്ടയ്ക്കൊരുമകൻ, വൈരജാതൻ, ക്ഷേത്രപാലകൻ, വീരഭദ്രൻ, നാഗം എന്നീ ദേവതകളുടെ കളങ്ങൾ അവർ സാധാരണയായി കുറിക്കാറുണ്ട്. അഷ്ടനാഗക്കളം, നാഗയക്ഷിക്കളം, സർപ്പയക്ഷിക്കളം, ഭസ്മക്കളം തുടങ്ങി എത്രയോ കളങ്ങളുണ്ട്. ദക്ഷിണ കേരളത്തിൽ ഭഗവതിപ്പാട്ടിന് കളമെഴുതും. അല്പം ഉയർന്ന തറയിലാണ് അവർ കളം കുറിക്കുന്നത്. ആ കളത്തിനരികിൽ ഇരുന്നുകൊണ്ടാണ് ദാരികത്തോറ്റവും കണ്ണകിത്തോറ്റവും പാടുന്നത്. ഭദ്രകാളിപ്പാട്ടിനെ തോറ്റക്കളം എന്ന് പറയാറുണ്ട്. ബാധാപ്രീതികരങ്ങളായ ബലികർമ്മങ്ങൾക്ക് കുറിക്കുന്ന കളങ്ങളുമുണ്ട്. ഗന്ധർവൻ കളം അതിലൊന്നാണ്. കോലം തുള്ളലിലും കളങ്ങളെഴുതും. കളമെഴുത്ത് ഒരു സാമുദായിക കലയാണ്. അതുകൊണ്ട് തന്നെ അതിൽ രീതിഭേദങ്ങൾ സ്വാഭാവികമാണ്. വെളുപ്പ്, കറുപ്പ്, ചുവപ്പ്, മഞ്ഞ, പച്ച എന്നീ അഞ്ചു വർണ്ണങ്ങളിലുള്ള പൊടികളാണ് കളമെഴുതുവാൻ പ്രായേണ ഉപയോഗിക്കുന്നത്. വെള്ളപ്പൊടി സാധാരണയായി ഉണ്ടാക്കുന്നത് അരി പൊടിച്ചാണ്. ഉമിക്കരിയാണ് കറുപ്പ് പൊടിയായി ഉപയോഗിക്കുന്നത്. മഞ്ഞൾപ്പൊടിയിൽ ചുണ്ണാമ്പ് ചേർത്ത് ചുവപ്പ് പൊടിയുണ്ടാക്കും. വാക, കൂവളം, മഞ്ചാടി, ഇത്തിൽ, പെരുമരം എന്നിവയുടെ ഇലകൾ പൊടിച്ചുണ്ടാക്കുന്നതാണ് പച്ചപ്പൊടി. കളമെഴുതുന്ന സ്ഥലത്ത് മേൽപ്പുരയില്ലെങ്കിൽ പ്രത്യേകം പന്തലിടണം. കുരുത്തോലയും പൂക്കളും കൊണ്ട് പന്തൽ അലങ്കരിക്കും. കളത്തിനു ചുറ്റും നെല്ല്, അരി, നാളികേരം, വിളക്ക് തുടങ്ങിയവ വച്ചിരിക്കണമെന്നുണ്ട്. കണ്ടു നിൽക്കാൻ കൗതുകമുണ്ടാകും വിധം കലാപരമായ ശില്പചാതുരിയുള്ള ഒരു പാരമ്പര്യ കലാരൂപമാണ് കളമെഴുത്ത്.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേരളത്തിന്റെ ഇതിഹാസം.
3: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

30,000 രൂപയുടെ വാച്ചും 300 രൂപയുടെ വാച്ചും കാണിക്കുന്നത് ഒരേ സമയം തന്നെയാണ്. 3,000 രൂപയുടെ പണസഞ്ചിയോ 30 രൂപയുടെ പണസഞ്ചിയോ കൊണ്ടു നടന്നാലും അതിലുള്ള പണത്തിന് മാറ്റം വരുന്നില്ല. 1,00,000 രൂപയുടെ വാഹനമോടിച്ചാലും 500,000 രൂപയുടെ വാഹനമോടിച്ചാലും വഴിയും അകലവും ഒന്നായിരിക്കും. രണ്ടും ഒരുപോലെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുകയും ചെയ്യും. താമസിക്കുന്ന വീട് ചെറുതായാലും വലുതായാലും അനുഭവിക്കുന്ന ഏകാന്തത ഒരുപോലെയായിരിക്കും. ഫസ്റ്റ് ക്ലാസ്സിൽ സഞ്ചരിച്ചാലും സാധാരണ സീറ്റിൽ യാത്ര ചെയ്താലും വിമാനം തകർന്നാൽ വീഴുന്നത് ഒരേ താഴ്ചയിലായിരിക്കും. പൊതുജനശ്രവണാർത്ഥം കരുണസായി റേഡിയോ.

ആരോടും പറയാതെ യാത്ര ചെയ്യുക. ആരോടും പറയാതെ നല്ലൊരു പ്രണയകാലം ആസ്വദിക്കുക. സന്തോഷത്തോടെ ജീവിക്കുക. ആരോടും പറയേണ്ടതില്ല, കാരണം ഭംഗിയുള്ളതെല്ലാം മനുഷ്യൻ നശിപ്പിച്ചു കളയും. ഇങ്ങനെ പറഞ്ഞത് ഖലീൽ ജിബ്രാനാണ്. എത്ര ശരി അല്ലേ? പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

0: ആധുനിക ജനാധിപത്യ സംവിധാനങ്ങൾക്ക് വലിയൊരു മാതൃക നൽകിക്കൊണ്ട് വെയിൽസ് ഒരു ചരിത്രപരമായ നീക്കവുമായി മുന്നോട്ടു പോവുകയാണ്. രാഷ്ട്രീയക്കാർ ബോധപൂർവം കള്ളം പറയുന്നത് തടയാൻ നിയമനിർമ്മാണം നടത്തുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമായി മാറാനൊരുങ്ങുകയാണ് യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഭാഗമായ വെയിൽസ്. ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ നിയമസഭകളിലും പൊതുവേദികളിലും ജനപ്രതിനിധികൾ നൽകുന്ന വാഗ്ദാനങ്ങൾക്കും പ്രസ്താവനകൾക്കും ഇനി മുതൽ സത്യസന്ധതയുടെ മുദ്ര ആവശ്യമാണ്. രാഷ്ട്രീയക്കാർ ബോധപൂർവം കള്ളം പറഞ്ഞാൽ അവരെ അയോഗ്യരാക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന പുതിയ നിയമം കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് വെയിൽസ്. ലോക ചരിത്രത്തിൽ തന്നെ ഇത്തരമൊരു നിയമം ആദ്യമായാണ് ഒരു രാജ്യം നടപ്പിലാക്കാൻ തുനിയുന്നത്. വെയിൽസ് പാർലമെന്റായ സെനറ്റ് പാസാക്കാൻ ഒരുങ്ങുന്ന ഈ നിയമപ്രകാരം ഒരു ജനപ്രതിനിധി ബോധപൂർവം തെറ്റായ വിവരങ്ങൾ നൽകി എന്ന് തെളിയിക്കപ്പെട്ടാൽ അവരെ സഭയിൽ നിന്ന് പുറത്താക്കാം. രാഷ്ട്രീയത്തിലെ സുതാര്യത ഉറപ്പുവരുത്തുക, ജനങ്ങൾക്ക് ജനാധിപത്യ സംവിധാനത്തിലുള്ള വിശ്വാസം വീണ്ടെടുക്കുക, കള്ളം പറഞ്ഞു എന്ന് കോടതി വഴി തെളിയിക്കപ്പെട്ടാൽ ആ അംഗത്തെ അയോഗ്യനാക്കുകയും അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കുകയും ചെയ്യാം. യുണൈറ്റഡ് കിങ്ഡത്തിലെ മുൻ പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ഉൾപ്പെടെയുള്ളവർ പാർലമെന്റിൽ തെറ്റായ വിവരങ്ങൾ നൽകി എന്ന വിവാദങ്ങളെ തുടർന്നാണ് ഇത്തരമൊരു നിയമത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ശക്തമായത്. രാഷ്ട്രീയക്കാർക്ക് എന്തും പറയാം എന്ന അവസ്ഥ മാറണമെന്നും അവർ പറയുന്ന ഓരോ വാക്കിനും ഉത്തരവാദിത്വം ഉണ്ടാകണമെന്നും വെയിൽസ് സർക്കാർ കരുതുന്നു. 2026 ഈ നിയമം പൂർണ്ണമായി പ്രാബല്യത്തിൽ വരും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വ്യാജ വാർത്തകളും വിദ്വേഷ പ്രസംഗങ്ങളും ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന ഈ കാലഘട്ടത്തിൽ വെയിൽസിന്റെ ഈ നീക്കം വളരെ പ്രസക്തമാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകുന്ന മോഹന വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാത്ത സാഹചര്യത്തിൽ ജനങ്ങൾക്ക് നിയമപരമായി ചോദ്യം ചെയ്യാനുള്ള കരുത്ത് ഇത് നൽകും. അധികാരത്തിലിരിക്കുന്നവർക്കും പ്രതിപക്ഷത്തുള്ളവർക്കും ഒരുപോലെ ഈ നിയമം ബാധകമാകുന്നതോടെ വസ്തുതകൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ രാഷ്ട്രീയക്കാർ പ്രതികരണങ്ങൾ നടത്തുകയുള്ളൂ. എങ്കിലും ഈ നിയമത്തിന് മുന്നിൽ ചില വെല്ലുവിളികളുമുണ്ട്. ബോധപൂർവം പറഞ്ഞ കള്ളമാണോ അതോ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച തെറ്റാണോ എന്ന് വേർതിരിച്ചറിയുക എന്നത് കോടതികൾക്ക് വലിയ പരീക്ഷണമാകും. കൂടാതെ ഇത് രാഷ്ട്രീയ പകപോക്കലിനായി ഉപയോഗപ്പെടുമോ എന്ന ആശങ്കയും ചിലർ പങ്കുവയ്ക്കുന്നുണ്ട്. വെയിൽസ് നടപ്പിലാക്കുന്ന ഈ നിയമം ഇന്ത്യയെപ്പോലുള്ള വലിയ ജനാധിപത്യ രാജ്യങ്ങളിലും ചർച്ചയാകേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് പത്രികകളിലെ വാഗ്ദാനങ്ങളും സഭയ്ക്കുള്ളിലെ പ്രസ്താവനകളും വെറും വാക്കുകളായി അവസാനിക്കാത്ത സാഹചര്യം നമ്മുടെ നാട്ടിലും ഉണ്ടാകേണ്ടതുണ്ട്. ജനപ്രതിനിധികൾക്ക് സത്യസന്ധത നിർബന്ധമാക്കുന്നൊരു നിയമം എല്ലാ രാജ്യത്തും വന്നാൽ അത് വലിയൊരു രാഷ്ട്രീയ ശുദ്ധീകരണത്തിന് വഴിവെക്കും. സത്യം പറയുന്ന രാഷ്ട്രീയക്കാർ എന്ന സങ്കല്പം വെറുമൊരു സ്വപ്നമല്ല, മറിച്ച് ഒരു നിയമപരമായ അവകാശമാണെന്ന് വെയിൽസ് ലോകത്തിന് കാണിച്ചു തരുന്നു.
1: കൗതുകരസങ്ങൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പണമല്ല നിങ്ങളുടെ ലക്ഷ്യമെന്ന് ഉറച്ചു വിശ്വസിക്കാം. നിങ്ങളുടെ സ്വപ്നം, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ പാഷൻ, അതിനോടുള്ള ആത്മാർത്ഥമായ സ്നേഹം, അതിനെ വിടാതെ മുറുകെ പിടിക്കുക. പണം നിങ്ങളെ തേടി വരുമെന്നതിൽ സംശയമില്ല. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശാസ്ത്ര കൗതുകത്തിൽ ഇന്ന് മനുഷ്യരാശിയുടെ പുരോഗതിയിൽ ശാസ്ത്രം വഹിച്ച പങ്ക് അതുല്യമാണ്. എന്നാൽ എല്ലാ അറിവുകളുടെയും അന്തിമവും ഏകവുമായ സ്രോതസ് ശാസ്ത്രം മാത്രമാണെന്ന വാദഗതിയെയാണ് സയൻട്രിസം എന്ന് വിളിക്കുന്നത്. ഇതൊരു ശാസ്ത്രീയ കണ്ടുപിടുത്തമല്ല, മറിച്ച് ശാസ്ത്രത്തെക്കുറിച്ചുള്ള ഒരു ദാർശനിക നിലപാടാണ്. ലളിതമായി പറഞ്ഞാൽ, ശാസ്ത്രീയമായ രീതികളിലൂടെ തെളിയിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ സത്യമായിട്ടുള്ളൂ എന്ന വിശ്വാസമാണ് ഇത്. ഭൗതികശാസ്ത്രം, രസതന്ത്രം തുടങ്ങിയ കഠിന ശാസ്ത്രങ്ങൾക്ക് ലഭിക്കുന്ന അതേ പ്രാമുഖ്യം ചരിത്രം, കല, ധർമ്മശാസ്ത്രം, തത്വചിന്ത തുടങ്ങിയ മേഖലകൾക്കും ലഭിക്കണമെങ്കിൽ അവയും ശാസ്ത്രീയ അളവുകോലുകൾക്ക് വിധേയമാകണമെന്ന് സയൻട്രിസം വാദിക്കുന്നു. ലോകത്തെക്കുറിച്ചുള്ള എല്ലാ ചോദ്യങ്ങൾക്കും, അത് ധാർമ്മികമായാലും ദാർശനികമായാലും, ഉത്തരം നൽകാൻ ശാസ്ത്രത്തിന് കഴിയുമെന്ന് ഇവർ വിശ്വസിക്കുന്നു. പരീക്ഷണങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും തെളിയിക്കപ്പെടാത്ത ഒന്നിനും പ്രസക്തിയില്ലെന്ന നിലപാട്. പ്രപഞ്ചത്തിലുള്ളതെല്ലാം ഭൗതിക പദാർത്ഥങ്ങൾ മാത്രമാണെന്നും മനസ്സ് അല്ലെങ്കിൽ ബോധം തുടങ്ങിയവ വെറും രാസപ്രവർത്തനങ്ങൾ മാത്രമാണെന്നും ഇവർ കരുതുന്നു. ശാസ്ത്രമെന്നത് പ്രകൃതിയെക്കുറിച്ചുള്ള അറിവ് സമ്പാദിക്കാനുള്ള ഒരു പ്രക്രിയയാണ്. അത് പരീക്ഷണങ്ങളെയും തെളിവുകളെയും ആശ്രയിക്കുന്നു. എന്നാൽ സയൻട്രിസം എന്നത് ശാസ്ത്രത്തെ ഒരു മതമായി അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഏക പരിഹാരമായി കാണുന്ന പ്രവണതയാണ്. ശാസ്ത്രത്തിന് ഉത്തരം നൽകാൻ കഴിയാത്ത മേഖലകൾ, ഉദാഹരണത്തിന് ജീവിതത്തിന്റെ അർത്ഥമെന്താണ്, ഏതാണ് ശരിയായ ധർമ്മം, ഉണ്ടെന്ന് ശാസ്ത്രജ്ഞർ സമ്മതിക്കുമെങ്കിലും സയൻട്രിസം അത്തരം ചോദ്യങ്ങളെ അപ്രസക്തമായി തള്ളിക്കളയുന്നു. സയൻട്രിസത്തിനെതിരെ പ്രധാനമായും ഉയരുന്ന വിമർശനങ്ങൾ ഇനി പറയുന്നവയാണ്. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടവ മാത്രമേ സത്യമാകൂ എന്ന വാചകം പോലും ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയില്ല. അതൊരു ദാർശനിക നിലപാടാണ്. അതിനാൽ ഈ വാദം തന്നെ അതിന്റെ അടിസ്ഥാന പ്രമാണത്തിന് വിരുദ്ധമാണ്. ശാസ്ത്രത്തിന് ഒരു കാര്യം എങ്ങനെ നടക്കുന്നു എന്ന് വിശദീകരിക്കാം, എന്നാൽ അത് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ കഴിയില്ല. ഉദാഹരണത്തിന്, ഒരു ആറ്റം ബോംബ് എങ്ങനെ നിർമ്മിക്കാമെന്ന് ശാസ്ത്രം പറയും, എന്നാൽ അത് പ്രയോഗിക്കണോ എന്നത് മനുഷ്യന്റെ ധർമ്മബോധമാണ് തീരുമാനിക്കുന്നത്. സംഗീതം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതിയെയോ പ്രണയത്തെയോ വെറും ന്യൂറോണുകളുടെ പ്രവർത്തനം മാത്രമായി ചുരുക്കിക്കാണുന്നത് ആ അനുഭവങ്ങളുടെ ആഴം നഷ്ടപ്പെടുത്തുമെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. ശാസ്ത്രം നമ്മുടെ ജീവിതത്തെ സുഗമമാക്കുകയും പ്രപഞ്ചരഹസ്യങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ മനുഷ്യജീവിതം എന്നത് കേവലം ഭൗതികമായ വസ്തുതകൾ മാത്രമല്ല, ഭാവന, സ്നേഹം, ധർമ്മം, സൗന്ദര്യം തുടങ്ങിയ മേഖലകൾക്ക് ശാസ്ത്രത്തിനപ്പുറമുള്ള ദാർശനിക തലങ്ങളുണ്ട്. ശാസ്ത്രത്തെ അതിന്റെ ശരിയായ സ്ഥാനത്ത് ബഹുമാനിക്കുമ്പോൾ തന്നെ ജീവിതത്തിന്റെ സമഗ്രമായ കാഴ്ചപ്പാടിന് മറ്റ് അറിവു ശാഖകളെയും കണ്ടുപിടിക്കേണ്ടതുണ്ട്.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പോക്കുവെയിൽ, പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർട്ടുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ, വെയിൽപ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പ്രബോധന ചിന്ത.
2: തന്നെ വെറുക്കുന്നവനോടും ക്ഷമിക്കുക, ദ്രോഹിക്കുന്നവരോട് പൊറുക്കുക, ഈശ്വരീയമായ ഒരു ഗുണം അത്രേ അത്. അങ്ങനെ ചെയ്യുന്നവർ ഉത്തമ പുരുഷൻ, ശ്രേഷ്ഠൻ. പക്ഷേ ആ ഗുണം എത്ര പേർക്കുണ്ടാകും? അതിന് വലിയൊരു മനസ്സ് വേണം. ഏതു രാജ്യം ഭരിക്കുന്നതിനേക്കാൾ പ്രയാസമാണ് അവനവന്റെ മനസ്സ് നിയന്ത്രിക്കുക എന്നത്. അവിടെ ക്ഷോഭം, കോപം തുടങ്ങിയ ശത്രുക്കൾ നുഴഞ്ഞു കയറാതെ നോക്കണം. ലോഭം, മോഹം, മതം, മാത്സര്യം, കാമം എന്നിവയൊന്നും താവളമടിക്കാതെയും സൂക്ഷിക്കണം. മനസ്സ് വൃത്തിയായി കൊണ്ടു നടക്കാൻ കഴിവുള്ളവർ ലോകത്തെ ഭരിക്കാൻ പ്രാപ്തനാകുന്നു. മനഃശാന്തിക്ക് വേണ്ടി ഒരുവൻ പ്രത്യേകമായി എന്തെങ്കിലും ചെയ്യണമെന്നില്ല, മറിച്ച് ദുർവിചാരങ്ങളിൽ വ്യാപൃതനാവാതിരുന്നാൽ മാത്രം മതി എന്ന് ശ്രീരാമകൃഷ്ണ പരമഹംസൻ. എന്തു ചെയ്യുമ്പോഴും അവനവന്റെ മനസാക്ഷിയോട് ചോദിക്കണം. എന്താണ് മനസാക്ഷി? അത് മനസ്സിലെ സത്യം തന്നെയാണ്. മനസാക്ഷിയും വീരത്വവും ഒന്നു തന്നെയെന്ന് ഓസ്കാർ വൈൽഡ്. മനസാക്ഷി മറ്റുള്ളവരുടെ അഭിപ്രായത്തിൽ പുനർജന്മമാണെന്ന് ടെയ്ലർ പറയുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്നുള്ളത് മെയ് 22-ന്റെ സമതല ഭൂമികകളിലാണ്. 1772 മെയ് 22 ആധുനിക ഭാരതീയ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സാമൂഹിക വിദ്യാഭ്യാസ പരിഷ്കർത്താവായ രാജാറാം മോഹൻ റോയ് ബംഗാളിലെ ബർദാനിനടുത്തുള്ള രാധാനഗറിൽ ജന്മം കൊണ്ടിരിക്കുന്നു. 1906 മെയ് 22 US പേറ്റന്റ് നമ്പർ 821-393 പേറ്റന്റ് നേടിയിരിക്കുന്നത് വിൽബർ റൈറ്റും ഓർവൽ റൈറ്റും എന്ന് പറഞ്ഞാൽ റൈറ്റ് സഹോദരന്മാർ. പറക്കും യന്ത്രം എന്ന് വിളിക്കപ്പെട്ട ആകാശ വിമാനത്തിനാണ് അവർ ഈ നമ്പറിൽ പേറ്റന്റ് നേടിയിരിക്കുന്നത്. 1939 മെയ് 22 രണ്ടാം ലോക മഹായുദ്ധത്തിന് സൈനിക പശ്ചാത്തലമൊരുക്കിക്കൊണ്ട് ജർമ്മനിയും ഇറ്റലിയും തമ്മിൽ ഉരുക്ക് ഉടമ്പടി സഖ്യം ചെയ്തിരിക്കുന്നു. സഖ്യത്തിൽ ദേ ഹിറ്റ്ലറും മുസോളിനിയും പങ്കാളികളാകുന്നു. 1972 മെയ് 22 അര നൂറ്റാണ്ട് പൂർത്തിയാക്കിയ സോവിയറ്റ് യൂണിയന്റെ ചരിത്രത്തിലാദ്യമായി മോസ്കോയിൽ കാലുകുത്തുന്ന അമേരിക്കൻ പ്രസിഡന്റ് എന്ന പ്രശസ്തിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് റിച്ചാർഡ് നിക്സൺ കമ്മ്യൂണിസ്റ്റ് ലോകത്തിന്റെ മെക്കയായ മോസ്കോയിൽ എത്തിച്ചേർന്നിരിക്കുന്നു.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാന്ത്യരാഗങ്ങൾ.
1: സന്ധ്യ ചേതോഹരമാണ്. സന്ധ്യ എന്ന പദവും ഇത്രമേൽ സമ്മോഹനമായിരിക്കുന്നു. ഉച്ച കഴിഞ്ഞ സായാഹ്നം, സായാഹ്നത്തിന് ശേഷം സന്ധ്യ. സന്ധ്യക്കെന്തിന് സിന്ദൂരം എന്ന് കവി. രക്തശോണിമയാർന്ന ആകാശം, കടൽ മാനം തൊട്ടു ചുവക്കുന്ന സുമുഹൂർത്തം, സന്ധ്യ. കേൾക്കാം സാന്ധ്യരാഗത്തിൽ അനൂപ് ശങ്കർ പാടിയ ഗാനം.

പ്രഭാതത്തിൽ കിഴക്കോട്ട് പറന്നുപോയ കിളികളെല്ലാം പ്രദോഷമായപ്പോൾ പടിഞ്ഞാറ്റ് കൂടണയാൻ തിരികെ പറക്കുന്ന കാഴ്ച, വെള്ളിക്കൊക്കുകൾ ആകാശത്തെ കീറിമുറിച്ച് പറന്നുപോകുന്നതുപോലെ, മേഘത്തുണ്ടുകളിൽ നിന്ന് മഞ്ഞുകണങ്ങൾ ഇട്ടുവീഴുന്നതുപോലെ അരയന്നപ്പിടകൾ ചിറകടിക്കുന്നു, ചിരാതുകളിൽ ദീപം തെളിഞ്ഞു തുടങ്ങുന്നു. സന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം പി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

സന്ധ്യയ്ക്ക് എന്ത് ഗന്ധമാണ്? ചന്ദന സുഗന്ധമോ കർപ്പൂരഗന്ധമോ? എരിയുന്ന മെഴുകുതിരി മണമുള്ള സന്ധ്യകൾ, എള്ളെണ്ണ മണമുള്ള സന്ധ്യകൾ. ആരാവും സന്ധ്യകളെ ഭക്തിസാന്ദ്രമാക്കിയത്? നടുവൊടിഞ്ഞ് ജോലി ചെയ്ത പകൽ നേരങ്ങളിൽ നിന്നുള്ള വിശ്രമം കൂടിയായിരുന്നിരിക്കണം സന്ധ്യകൾ ഭക്തിയുടെ നിമിഷങ്ങളായി മാറിയത്. അറിയാതെ അറിയാതെ സന്ധ്യകൾക്ക് അങ്ങനെയൊരു പരിവേഷമായി. സാന്ധ്യരാഗത്തിൽ ഇനി ചിത്രാസിംഗ് പാടിയ ഗാനം കേൾക്കാം.

പര്യായങ്ങളിൽ ഏറ്റവും ചേതോഹരം. പനിനീറിറ്റു വീഴുന്ന പോലെ ചന്ദ്രിക ഭൂമിയുടെ തിരുമുറ്റങ്ങളിൽ തീർത്ഥസ്പർശമണിയിക്കുന്നു. ഈ സായന്തനത്തിൽ ഇനി കേൾക്കാം രാധിക തിലകാലപിച്ച ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. സൈപ്രസ് പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന 19-ാമത് റോസ്ഗാർ മേള പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. പാലക്കാടും തിരുവനന്തപുരത്തും നടക്കുന്ന തൊഴിൽ മേളകളിൽ കേന്ദ്രമന്ത്രിമാർ പങ്കെടുക്കും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി ചുമതലയേറ്റ മുതിർന്ന കോൺഗ്രസ് അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. എബോള മുൻകരുതലിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളിൽ നിരീക്ഷണം ശക്തിപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ തുടരും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു.

0: നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യയ്ക്കും സൈപ്രസിനുമിടയിൽ നിരവധി പുതിയ സാധ്യതകൾ തുറന്നു നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സുമായി ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയുക്ത പ്രസ്താവന നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി. സൈപ്രസിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള നിക്ഷേപം അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇരട്ടിയാക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു.
1: പിച്ചിലെ ഏക ദശക് സൈപ്രസ് ഭാരത് മേ നിവേശ് ലഗ്ഭഗ് ഡബൽ ഹുവാ ഹൈ. ദോനോ ദേശോ കെ ബീച്ച് ട്രസ്റ്റ് ബഡാ ഹൈ. ഭാരത് യൂറോപ്യൻ യൂണിയൻ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് സേ തമാം നയി സംഭാവനയെ ബനി ഹൈ. ഇസ്കാ ലാഭ ഉഠാതെ ഹുയെ ഹം അഗലെ 5 വർഷോ മേ ഇസ് ഇൻവെസ്റ്റ്മെന്റ് കോ ഫിർ സേ ഡബൽ കർനേ കാ ലക്ഷ്യ രഖ രഹേ ഹൈ.
0: ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. സൈബർ സുരക്ഷ, സമുദ്ര സുരക്ഷ എന്നീ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാനും ധാരണയായി. കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന 19-ാമത് റോസ്ഗാർ മേള പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. 51,000-ത്തിലധികം യുവജനങ്ങൾക്ക് മേളയുടെ ഭാഗമായി നിയമന പത്രം കൈമാറും. രാജ്യത്തുടനീളമുള്ള 47 കേന്ദ്രങ്ങളിലും ഇതോടൊപ്പം തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുന്നുണ്ട്. നടക്കുന്ന റോസ്ഗാർ മേളയിൽ കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി മുഖ്യാതിഥിയാകും. തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിക്കുന്ന മേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി 130-ഓളം ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്യും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തിരഞ്ഞെടുത്തു. യു ഡി എഫ് സ്ഥാനാർത്ഥിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 101 വോട്ടുകളാണ് നേടിയത്. എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ സി മൊയ്തീന് 35 വോട്ടും ബി ജെ പി സ്ഥാനാർത്ഥി ബി ബി ഗോപകുമാറിന് 3 വോട്ടും ലഭിച്ചു. സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ പരമാവധി ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുമെന്ന് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും സ്പീക്കർക്ക് അനുമോദനം രേഖപ്പെടുത്തി. സ്പീക്കർ തിരഞ്ഞെടുപ്പിന് ശേഷം ഇന്നത്തേക്ക് പിരിഞ്ഞ സഭ ഗവർണറുടെ നയപ്രഖ്യാപനത്തിനായി ഈ മാസം 29-ന് വീണ്ടും ചേരും. ഒഴിവ് വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് June 18 നടക്കും. വോട്ടെണ്ണലും അന്നേ ദിവസം തന്നെയായിരിക്കും. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം June 1 പുറപ്പെടുവിക്കും. June 8 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ഓരോ രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പും 18 നടക്കും. കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കൊച്ചി വിമാനത്താവളത്തിൽ അടിയന്തര യോഗം ചേർന്നു. രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നതിനുള്ള നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനമായി. ഇന്നലെ ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന ദ്രുതകർമ്മ സമിതിയും യോഗം ചേർന്നിരുന്നു. വിശദാംശങ്ങളിലേക്ക്.
2: എബോള നിരീക്ഷണത്തിന്റെ ഭാഗമായി വിമാനത്താവളത്തിൽ 24 മണിക്കൂറും സർവൈലൻസ് സംവിധാനം സജ്ജീകരിക്കും. തെർമൽ സ്ക്രീനിംഗ്, വിഷ്വൽ ഇൻസ്പെക്ഷൻ, 21 ദിവസത്തെ ട്രാവൽ ഹിസ്റ്ററി പരിശോധന എന്നിവ ഏർപ്പെടുത്തും. ലോകാരോഗ്യ സംഘടന എബോള വ്യാപനത്തെ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്ന് എത്തുന്ന യാത്രക്കാരെ പ്രത്യേക നിരീക്ഷണത്തിന് വിധേയരാക്കും. എബോള വൈറസിന്റെ ബുണ്ടി ബുഗ്യോ വകഭേദത്തിന് ഫലപ്രദമായ വാക്സിനോ പ്രത്യേക ചികിത്സയോ ലഭ്യമല്ല. ശരീരദ്രവങ്ങളിലൂടെയാണ് രോഗം പകരാൻ സാധ്യത. രോഗബാധയ്ക്ക് ശേഷം 2 മുതൽ 21 ദിവസം വരെയാണ് ഇൻക്യുബേഷൻ കാലയളവ്. പനി, തൊണ്ടവേദന, തലവേദന എന്നിവ ഉൾപ്പെടെയുള്ള ലക്ഷണങ്ങളാണ് തുടക്കത്തിൽ കാണപ്പെടുന്നത്. 30 മുതൽ 50% വരെയാണ് മരണനിരക്ക്. ത്രീലെയർ മാസ്ക് ഉപയോഗം, സോപ്പ് ഉപയോഗിച്ചുള്ള കൈകഴുകൽ ഉൾപ്പെടെയുള്ള വ്യക്തിഗത സുരക്ഷാ നടപടികൾ കർശനമായി പാലിക്കാനും യോഗം നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും 2 തുറമുഖങ്ങളിലും എത്തുന്ന യാത്രക്കാരുടെ പരിശോധനയും ആവശ്യമായവർക്ക് ഐസൊലേഷൻ സൌകര്യത്തോടുകൂടിയുള്ള തീവ്രപരിചരണ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്തെ എസ് പി റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗം നാളെ പോലീസ് ആസ്ഥാനത്ത് നടക്കും. യോഗത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ബക്രീദിനോടനുബന്ധിച്ച് 10 ഇനം സാധനങ്ങളടങ്ങിയ സ്പെഷ്യൽ കിറ്റ് തയ്യാറാക്കി സപ്ലൈകോ. 3 കിലോഗ്രാം ബിരിയാണി അരി, 1 കിലോ പഞ്ചസാര, 1 ലിറ്റർ വെളിച്ചെണ്ണ, മസാലപ്പൊടികൾ തുടങ്ങി 1,101 രൂപയുടെ സാധനങ്ങളടങ്ങിയ കിറ്റ് 850 രൂപയ്ക്ക് ഈ മാസം 26 വരെ ലഭ്യമാക്കും. 12-ാം ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കുന്നതിനുള്ള സമയപരിധി ഈ മാസം 24 വരെ നീട്ടി സിബിഎസ്ഇ. വെബ്സൈറ്റിലെ അമിത തിരക്കും സാങ്കേതിക പ്രശ്നങ്ങളും കാരണമാണ് സമയം ദീർഘിപ്പിച്ചത്. കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഈ മാസം 25 വരെ വൈദ്യുതി ഭാഗികമായി തടസ്സപ്പെടാൻ സാധ്യതയെന്ന് KSEB. പവർഗ്രിഡ് കോർപ്പറേഷന്റെ കോഴിക്കോട് 400 KV സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോമറിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കാനെടുക്കുന്ന കാലതാമസം മൂലമാണ് വൈദ്യുതി നിയന്ത്രണം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരും. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ആലപ്പുഴ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള മറ്റു ജില്ലകളിലും കോഴിക്കോടും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെയും 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മൺസൂൺ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ പ്രത്യേക സംഘം ആലപ്പുഴയിലെത്തി. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ് നൽകിയിരിക്കുന്നതെങ്കിലും പൊതുവെ മഴ കുറവാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
4: കവചം മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായി ജില്ലയിൽ പ്രവർത്തിക്കുന്ന 10 സൈറണുകൾ ഇന്ന് വൈകിട്ട് 3:30 മുഴങ്ങി. ഇന്ന് മഴ മാറി നിന്നെങ്കിലും ജില്ലയിൽ ഇന്നലെ രാത്രി അതിശക്തമായ മഴയാണ് ലഭിച്ചത്. വേനൽച്ചൂടിൽ വറ്റി വരണ്ടു കിടന്നിരുന്ന കുളങ്ങളും കിണറുകളും തോടുകളും നിറഞ്ഞു. നദികളിൽ നീരൊഴുക്കുണ്ട്. മരമീണെ വൈദ്യുത കമ്പികൾ പൊട്ടി പലയിടങ്ങളിലും വൈദ്യുതി ബന്ധവും തടസ്സപ്പെട്ടിരുന്നു. ദേശീയപാത അടക്കമുള്ള പ്രധാന റോഡുകളിലെ വെള്ളക്കെട്ട് യാത്ര ദുസ്സഹമാക്കി.
0: വയനാട് കാരാപ്പുഴ ഡാമിലെ ജലനിരപ്പ് ഉയർന്ന പശ്ചാത്തലത്തിൽ 3 സ്പിൽവേ ഷട്ടറുകൾ നാളെ രാവിലെ 11 തുറക്കും. പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുമ്പോൾ പ്രകൃതിക്കുണ്ടാക്കുന്ന ആഘാതങ്ങൾ പരമാവധി കുറയ്ക്കാൻ സമൂഹം ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി K.മുരളീധരൻ. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് നടന്ന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസന പദ്ധതികൾക്കായി മരങ്ങൾ മുറിച്ചു മാറ്റുമ്പോൾ പകരമായി കൂടുതൽ തണൽ മരങ്ങൾ വച്ചുപിടിപ്പിക്കാൻ ശ്രദ്ധിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ലൈഫ് മിഷൻ പിരിച്ചുവിടുമെന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ പ്രഖ്യാപനം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. മുൻഗണനാ ക്രമപ്രകാരം അടുത്ത ഘട്ടത്തിൽ വീട് ലഭിക്കാനായി കാത്തിരിക്കുന്ന 2 ലക്ഷത്തിലധികം കുടുംബങ്ങളുണ്ടെന്നും നീക്കത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭം ഉയർന്നുവരുമെന്നും പ്രസ്താവനയിൽ പറയുന്നു. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. കോഴിക്കോട് കൊടിയത്തൂരിൽ പട്ടാപ്പകൽ കുറുക്കന്റെ ആക്രമണം. പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കുട്ടിയുടെ കാലിനാണ് കുറുക്കന്റെ കടിയേറ്റത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. മറയൂരിൽ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച സംഭവത്തിൽ 3 പിടിയിലായി. ബാബുനഗർ സ്വദേശികളായ സന്തോഷ് കുമാർ, ഹരികുമാർ, മുത്തുകുമാർ എന്നിവരാണ് പിടിയിലായത്. ഈ മാസം 20 വിനോദസഞ്ചാരികളുടെ കാറും സന്തോഷ് കുമാറിന്റെ പിക്കപ്പ് ജീപ്പും തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാനെത്തിയ മറയൂർ സബ് ഇൻസ്പെക്ടറെ പ്രതികൾ ആക്രമിക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. സൈപ്രസ് പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന 19th റോസ്ഗാർ മേള പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. പാലക്കാടും തിരുവനന്തപുരത്തും നടക്കുന്ന തൊഴിൽ മേളകളിൽ കേന്ദ്രമന്ത്രിമാർ പങ്കെടുക്കും. 16th കേരള നിയമസഭയുടെ സ്പീക്കറായി ചുമതലയേറ്റ മുതിർന്ന കോൺഗ്രസ് അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. എബോള മുൻകരുതലിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളിൽ നിരീക്ഷണം ശക്തിപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ തുടരും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത
5: മധു ബാലകൃഷ്ണൻ ആലപിച്ച ഗാനമാണ് സാന്ധ്യരാഗത്തിൽ ഇനി.

ആരോ വരച്ചിട്ട ചിത്രകമ്പളം പോലെ വർണ്ണപ്പൊട്ടുകൾ കൊണ്ട് ഹൃദ്യതയാർന്ന ആകാശം. സന്ധ്യയ്ക്ക് എത്ര നിറങ്ങൾ! ചുവപ്പും മഞ്ഞയും നീലയും നിറങ്ങൾ വാരിപ്പുതച്ചു നിൽക്കുന്ന സാന്ധ്യചാരുത. കേൾക്കാം ഉത്തരാ ഉണ്ണികൃഷ്ണൻ ആലപിച്ച ഗാനം.

പോക്കുവെയിൽ പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർട്ടുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ ചൊവ്വാ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിൽ ഇന്ത്യയും സൈപ്രസും ഒപ്പുവച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെട്ടതായി പ്രധാനമന്ത്രി. 19-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ത്തിലധികം യുവാക്കൾക്ക് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചുമതലയേറ്റു. ഗവർണറുടെ നയപ്രഖ്യാപനം ഈ മാസം 29-ന്. 9-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കിയ CBSE നിലപാടിനെ ചോദ്യം ചെയ്യുന്ന ഹർജി അടുത്തയാഴ്ച പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ്, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം. വാർത്തകൾ വിശദമായി. ഇന്ത്യയും സൈപ്രസും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെട്ടതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ സൈപ്രസ് പ്രസിഡന്റുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമുള്ള സംയുക്ത പ്രസ്താവനയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. കഴിഞ്ഞ 10 വർഷത്തിൽ സൈപ്രസിൽ നിന്നുള്ള നിക്ഷേപം ഇരട്ടിയായി വർദ്ധിച്ചു. അടുത്ത 5 വർഷത്തിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള നിക്ഷേപം ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കുമെന്നും ശ്രീ മോദി പറഞ്ഞു.

0: ുള്ള ഉഭയകക്ഷി ബന്ധവും ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ബന്ധവും കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വലിയ രീതിയിൽ പുരോഗതി കൈവരിച്ചതായി സൈപ്രസ് പ്രസിഡന്റ് വ്യക്തമാക്കി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായും സൈപ്രസ് പ്രസിഡന്റ് ഇന്ന് കൂടിക്കാഴ്ച നടത്തും. 19-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 51,000-ത്തിലധികം യുവാക്കൾക്ക് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. ചടങ്ങിനെ വീഡിയോ കോൺഫറൻസിലൂടെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. രാജ്യത്തുടനീളമുള്ള 47 സ്ഥലങ്ങളിലാണ് റോസ്ഗാർ മേള നടക്കുന്നത്. പാലക്കാട് നടക്കുന്ന റോസ്ഗാർ മേളയിൽ കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയാകും. തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിക്കുന്ന മേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി 130-ഓളം ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്യും. ഒഴിവുവരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് June 18 നടക്കും. വോട്ടെണ്ണലും അന്നേ ദിവസം തന്നെ നടക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 10 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 24 രാജ്യസഭാ MPമാരുടെ കാലാവധി അടുത്ത മാസം പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ്. രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ, മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ എന്നിവരുൾപ്പെടെയുള്ള അംഗങ്ങളുടെ കാലാവധിയാണ് അടുത്ത മാസം അവസാനിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം June 1 പുറപ്പെടുവിക്കും. June 18 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. UDF സ്ഥാനാർത്ഥിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 101 വോട്ടുകളാണ് നേടിയത്. LDF സ്ഥാനാർത്ഥി AC മൊയ്തീന 35 വോട്ടും BJP സ്ഥാനാർത്ഥി BB ഗോപകുമാറിന് 3 വോട്ടും ലഭിച്ചു. നാളെ മുതൽ ഈ മാസം 28 വരെ സഭസമ്മേളനം ഉണ്ടായിരിക്കില്ല. ഈ മാസം 29 ഗവർണറുടെ നയപ്രഖ്യാപനം. June 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദിപ്രമേയ ചർച്ച സഭയിൽ നടക്കും. അടുത്ത മാസം 1 ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. 9-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് July 1 മുതൽ ത്രിഭാഷാ പഠനം നിർബന്ധമാക്കിയ CBSE നിലപാടിനെ ചോദ്യം ചെയ്യുന്ന ഹർജി അടുത്തയാഴ്ച പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി. മുതിർന്ന അഭിഭാഷകൻ മുകുൾ രോഹ്ത്ഗിയാണ് വിഷയം കോടതിയിൽ ഉന്നയിച്ചത്. CBSEയുടെ പുതിയ നയം 9-ാം ക്ലാസ്സിൽ 2 അധിക ഭാഷകൾ കൂടി നിർബന്ധമാക്കുന്നുവെന്നും ഇത് വലിയ ആശയക്കുഴപ്പത്തിന് വഴിവെക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രിഗാബിലിൻ എന്ന മരുന്നിനെ ഷെഡ്യൂൾഡ് H1 പട്ടികയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. മരുന്നുകളുടെ ദുരുപയോഗം തടയുന്നതിനും നിയന്ത്രണം കർശനമാക്കുന്നതിനുമായാണ് നടപടി. യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗവും പ്രിഗാബിലിൻ ദുരുപയോഗവും സംബന്ധിച്ച റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നിവിടെ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോളോ രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സിയാൽ എയർപോർട്ട് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ കൊച്ചി വിമാനത്താവളത്തിൽ അടിയന്തര യോഗം ചേർന്നു. രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നതിനുള്ള നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനമായി. ലോകാരോഗ്യ സംഘടന എബോള വ്യാപനത്തെ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നെത്തുന്ന യാത്രക്കാരെ പ്രത്യേക നിരീക്ഷണത്തിന് വിധേയരാക്കും. സംസ്ഥാനത്തെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും 2 തുറമുഖങ്ങളിലും എത്തുന്ന യാത്രക്കാരുടെ പരിശോധനയും ആവശ്യമായവർക്ക് ഐസൊലേഷൻ സൌകര്യത്തോടുകൂടിയ തീവ്ര പരിചരണ സംവിധാനങ്ങളും
1: ക്രമീകരിച്ചിട്ടുണ്ട്. ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: 12-ാം ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കുന്നതിനുള്ള സമയം ഈ മാസം 24 വരെ നീട്ടി CBSE. നാളെയായിരുന്നു ഇതിനായി നിശ്ചയിച്ചിരുന്ന അവസാന തീയതി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി CBSE വെബ്സൈറ്റിലുണ്ടായ അമിത തിരക്കും വെബ്സൈറ്റിന്റെ പ്രവർത്തനത്തിലുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങളും കാരണമാണ് തീരുമാനം. ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് ലഭിച്ച ശേഷം എന്തെങ്കിലും തെറ്റുകൾ കണ്ടെത്തി പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കുന്നതിന് വിദ്യാർത്ഥികൾക്ക് 2 ദിവസം കൂടി സമയം ലഭിക്കുമെന്നും CBSE അറിയിച്ചു. രാജ്യത്തെ മുതിർന്ന പൌരന്മാർക്കുള്ള പിന്തുണാ സംവിധാനങ്ങൾ ശക്തമാക്കുന്നതിനായി ആവിഷ്കരിച്ച ജീവൻ മൊബൈൽ ആപ്ലിക്കേഷൻ പ്രവർത്തന സജ്ജമായി. കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രി വീരേന്ദ്രകുമാർ ആപ്പ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ പദ്ധതികളെയും ക്ഷേമ പരിപാടികളെയും കുറിച്ചുള്ള വിവരങ്ങൾ, അടിയന്തര സഹായം, വൃദ്ധസദനങ്ങളുടെ വിവരങ്ങൾ എന്നിവയുൾപ്പെടെ മുതിർന്ന പൌരന്മാരുടെ ആവശ്യങ്ങളും ആശങ്കകളും പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള നിരവധി സവിശേഷതകൾ ജീവൻ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാണ്. രാജ്യത്തെ മുഴുവൻ അതിർത്തിയും കൂടുതൽ ശക്തമാക്കുന്നതിനായി സർക്കാർ സ്മാർട്ട് ബോർഡർ പദ്ധതി ആരംഭിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ BSFന്റെ ഒരു പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്മാർട്ട് ബോർഡർ ആശയത്തിന് കീഴിൽ അതിർത്തി സുരക്ഷാ സേനയുടെ സുരക്ഷാ സംവിധാനത്തിലേക്ക് എല്ലാത്തരം സാങ്കേതിക വിദ്യകളും സംയോജിപ്പിച്ച് സുരക്ഷാ ചട്ടക്കൂട് വികസിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു.
2: आने वाले एक साल के अंदर ही स्मार्ट बॉर्डर कंसेप्ट के साथ सीमा सुरक्षा बल की सुरक्षा में सभी प्रकार की तकनीक को लैस कर एक अभेद बॉर्डर की हम सुरक्षा की ग्रिड बनाने का काम आगे

0: बढ़ रहा है और बहुत कम समय में गृह मंत्रालय, ड्रोन, रडार, आधुनिक कैमराज और बाकी सारी तकनीक के साथ एक स्मार्ट बॉर्डर के प्रोजेक्ट को लेकर देश के सामने आएगा।
1: കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ തുടരും. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ആലപ്പുഴ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള മറ്റ് ജില്ലകളിലും കോഴിക്കോടും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെയും 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഐപിഎൽ ക്രിക്കറ്റിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ബാറ്റിംഗിന് അയച്ചു. ഹൈദരാബാദിലാണ് മത്സരം. യു പി എസ് സി സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ ഈ മാസം 24 നടക്കും. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലായി ക്രമീകരിച്ചിട്ടുള്ള വിവിധ കേന്ദ്രങ്ങളിലായി ഏകദേശം 21,000 ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതും. രാവിലെ 9:30 മുതൽ 11:30 വരെയും ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ 4:30 വരെയുമാണ് പരീക്ഷ. ബക്രീദ് പ്രമാണിച്ച് ന്യൂഡൽഹിയിലെ എല്ലാ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്കും ഈ മാസം 28 അവധിയായിരിക്കുമെന്ന് സർക്കാർ അറിയിച്ചു. നേരത്തെ മെയ് 27 അവധി നിശ്ചയിച്ചിരുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിലെ നേട്ടം. സെൻസെക്സ് 232 പോയിന്റ് ഉയർന്ന 75,415, നിഫ്റ്റി 65 പോയിന്റ് നഷ്ടത്തിൽ 23,719 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 320 രൂപ താഴ്ന്ന് 116,960 രൂപയും ഗ്രാമിന് 14,620 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിൽ ഇന്ത്യയും സൈപ്രസും ഒപ്പുവച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെട്ടതായി പ്രധാനമന്ത്രി. 19th റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000+ യുവാക്കൾക്ക് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. 16th കേരള നിയമസഭയുടെ സ്പീക്കറായി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചുമതലയേറ്റു. ഗവർണറുടെ നയപ്രഖ്യാപനം ഈ മാസം 29. 9th ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കിയ CBSE നിലപാടിനെ ചോദ്യം ചെയ്യുന്ന ഹർജി അടുത്തയാഴ്ച പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു.

ബയോസ്കോപ്പിൽ ഇന്നാദ്യം പിക്നിക് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ, ആലാപനം പി ജയചന്ദ്രനും പി സുശീലയും.

0: ഉണരും നവയുഗ വസന്ത വാടിയിൽ വിടർന്ന പുഷ്പങ്ങൾ.
1: ചിത്രം വചനം, രചന ഒ എൻ വി, സംഗീതം മോഹൻ സിതാര, ആലാപനം കെ ജെ യേശുദാസ്.

കണ്ണാരം പൊത്തി പൊത്തി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. രചന പി ഭാസ്കരൻ, സംഗീതം എ ടി ഉമാർ.

ഇനി അച്ചാണി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ, ആലാപനം കെ ജെ യേശുദാസ്.

ചിത്രം കായലും കയറും. രചന പൂവച്ചൽ ഖാദർ. സംഗീതം കെ വി മഹാദേവൻ. ആലാപനം കെ ജെ യേശുദാസ്.

ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിലെ ഗാനമാണെടുത്തത്. രചന നിർവഹിച്ചത് മധു. സംഗീതം രവീന്ദ്രൻ. ആലാപനം കെ ജെ യേശുദാസ്.

ദേശാടനക്കിളി കരയാറില്ല എന്ന ചിത്രത്തിനു വേണ്ടി ഒ എൻ വി രചന നിർവഹിച്ച് രവീന്ദ്രൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം കെ ജെ യേശുദാസ്.

ഇനി മായാവി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗാനരചന നിർവഹിച്ചത് വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം അലക്സ് പോൾ, ആലാപനം കെ ജെ യേശുദാസ്.

ബയോസ്കോപ്പിൽ അടുത്ത ഗാനം ചന്ദ്രോത്സവം എന്ന ചിത്രത്തിൽ നിന്ന്, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ, ആലാപനം പി ജയചന്ദ്രൻ.

ചിത്രം ഗുൽമോഹർ, രചന ഒ എൻ വി, സംഗീതം ജോൺസൺ, ആലാപനം വിജയ് യേശുദാസും ശ്വേതാമോഹനും.

ബയോസ്കോപ്പിൽ അടുത്തതായി മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനം ആലാപനം ദേവാനന്ദും സുജാത മോഹനും ചേർന്ന്, രചന ഗിരീഷ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ഒരേ ഒരു താരം.
1: ഒരേ ഒരു താരത്തിൽ ഇന്ന് മണിപ്പൂരിലെ മൺകട്ടയും സ്വർണത്തിളക്കവും എന്ന് വിശേഷിപ്പിക്കാവുന്ന മേരി കോമിനെ കുറിച്ച് കേൾക്കാം. കേവലം കൈക്കരുത്തുകൊണ്ട് മാത്രമല്ല, ഇച്ഛാശക്തിയുടെ തീജ്വാല കൊണ്ടും ലോകത്തിന്റെ നെറുകയിൽ സ്വന്തം പേരെഴുതി ചേർത്ത ഒരു അത്ഭുത വനിത മേരി കോം. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ മണിപ്പൂരിലെ ഒരു ഉൾഗ്രാമത്തിൽ ദാരിദ്ര്യത്തിന്റെ മൺകട്ടകൾക്കിടയിൽ നിന്നാണ് ഈ ഇതിഹാസം പിറവിയെടുത്തത് എന്നറിയുമ്പോൾ ആർക്കാണ് ആവേശം തോന്നാത്തത്? പാടത്തും പറമ്പിലും പണിയെടുത്ത് വളർന്ന ആ കുട്ടിയുടെ ഉള്ളിൽ ഒളിഞ്ഞുകിടന്ന പോരാട്ട വീര്യം ലോകത്തിന് കാണാനായി കാത്തിരിക്കുകയായിരുന്നു. വിറങ്ങലിച്ചു നിന്ന തണുപ്പിനെ വകവയ്ക്കാതെ വിശപ്പിന്റെ വിളിയെ അവഗണിച്ചുകൊണ്ട് അവൾ സ്വപ്നം കണ്ടത് ഒരു സാധാരണ ജീവിതമായിരുന്നില്ല. കായിക ലോകത്തിന്റെ താരസിംഹാസനം കീഴടക്കാനുള്ള തീവ്രമായ മോഹമായിരുന്നു ആ കണ്ണുകളിൽ തിളങ്ങി നിന്നത്. ഒരു നാടൻ കായിക താരത്തിൽ നിന്ന് ലോക ചാമ്പ്യൻഷിപ്പുകളുടെ പര്യായമായി അവൾ മാറിയ ആ യാത്രയുടെ ഓരോ പടവും ഓരോ പ്രകാശഗോപുരമായിരുന്നു. കഷ്ടപ്പാടുകൾക്കിടയിലും ഒട്ടും മങ്ങാത്ത ആ നിശ്ചയദാർഢ്യം കേവലം ഒരു കായിക താരത്തെ മാത്രമല്ല, ലക്ഷ്യബോധമുള്ള ഒരു പോരാളിയെയാണ് നമുക്ക് സമ്മാനിച്ചത്.

അവളുടെ യഥാർത്ഥ പേര് ചുങ്നേജാങ് മേരി കോം എന്നാണെങ്കിലും ലോകം അവളെ വാത്സല്യത്തോടെ മേരി കോം എന്ന് വിളിച്ചു. ഒരു പെൺകുട്ടിക്ക് ചേർന്ന കളിയല്ല ബോക്സിംഗ് എന്ന് നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞിട്ടും അവൾ ആ കയ്യുറകൾ ഉപേക്ഷിച്ചില്ല. കർഷക തൊഴിലാളികളുടെ മകളായി പിറന്ന അവൾക്ക് കൃഷിയിടത്തിലെ കഠിനാധ്വാനം അന്നൊരു പരിശീലനമായിരുന്നു. ആ മണ്ണിൽ നിന്ന് അവൾ പഠിച്ച പാഠങ്ങൾ ബോക്സിംഗ് റിംഗിലെ ഓരോ പഞ്ചിലും പ്രതിധ്വനിച്ചു. ക്ഷീണം അവളെ തോൽപ്പിക്കാൻ ശ്രമിച്ച ഓരോ നിമിഷവും ദാരിദ്ര്യത്തിന്റെ ഓർമ്മകൾ അവൾക്ക് കരുത്തുപകർന്നു. അവളുടെ ഓരോ ചലനത്തിലും മണിപ്പൂരിലെ പച്ചവയലുകളുടെയും അവിടുത്തെ കുന്നിൻ ചെരിവുകളുടെയും ഊർജമുണ്ടായിരുന്നു. പെൺകുട്ടികൾ നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടണമെന്ന പരമ്പരാഗത ചിന്തകളെ അവൾ ഒറ്റയടിക്ക് തകർത്തെറിഞ്ഞു. അവൾ സ്വന്തം വഴി വെട്ടിത്തെളിക്കുകയായിരുന്നു. ആ വഴിയിൽ അവളുടെ കയ്യുറകൾ മാത്രമായിരുന്നു അവളുടെ കൂട്ടുകാർ.

ബോക്സിംഗ് റിങ്ങിൽ അവൾ കയറി നിൽക്കുമ്പോൾ അത് വെറുമൊരു കായിക മത്സരം മാത്രമായിരുന്നില്ല, മറിച്ച് ഒരു ജീവിത സമരമായിരുന്നു. എതിരാളികളുടെ ഓരോ ഇടിയും അവളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി അവൾ കൊടുത്ത വിലയായിരുന്നു. മേരി കോമിന്റെ കാലുകൾ റിങ്ങിൽ ചലിക്കുമ്പോൾ അതൊരു നർത്തകിയെപ്പോലെ മനോഹരവും അതേസമയം ഒരു പോർ വീരനെപ്പോലെ ശക്തവുമായിരുന്നു. അവൾ നേടിയ ആദ്യ ലോക ചാമ്പ്യൻഷിപ്പ് ഒരു തുടക്കം മാത്രമായിരുന്നു. 6 തവണ ലോക ചാമ്പ്യൻ പട്ടം നേടുക എന്നത് കേവലമൊരു നേട്ടമല്ല, അത് സ്ഥിരതയുടെയും വിട്ടുവീഴ്ചയില്ലാത്ത അർപ്പണത്തിന്റെയും ജീവിക്കുന്ന രേഖയാണ്. ഓരോ വിജയവും വരാനിരിക്കുന്ന വലിയ വിജയങ്ങൾക്കുള്ള പ്രതിജ്ഞയായിരുന്നു. 6 ലോക ചാമ്പ്യൻഷിപ്പ് കിരീടങ്ങൾ എന്ന നേട്ടം ലോക കായിക ചരിത്രത്തിൽ സുവർണലിപികളാൽ എഴുതപ്പെട്ട ഒന്നാണ്. പലപ്പോഴും തോൽവികൾ അവളെ വേട്ടയാടിയിട്ടും വീഴാതെ പിടിച്ചു നിന്ന അവളുടെ മനോബലം, അത് ഒരു രാഷ്ട്രത്തിന്റെ തന്നെ മനോബലമാണ്.

കായിക ലോകത്തൊരു താരം തിളങ്ങുമ്പോൾ അവളുടെ വ്യക്തി ജീവിതത്തിലെ വെല്ലുവിളികൾ പലപ്പോഴും ആരും കാണാതെ പോകുന്നു. എന്നാൽ മേരി കോമിന്റെ ജീവിതം അത്രമേൽ വെളിച്ചത്തിൽ നിന്നു. വിവാഹശേഷവും അമ്മയായ ശേഷവും അവൾ ബോക്സിംഗ് റിംഗിലേക്ക് ശക്തമായി തിരികെ വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രചോദനം. 3 മക്കളുടെ അമ്മയായിരിക്കെ തന്റെ ശരീരത്തെയും മനസ്സിനെയും വീണ്ടും കായിക ലോകത്തിനായി സജ്ജമാക്കുക എന്നത് ഒരു സാധാരണ കാര്യമല്ല. രാത്രിയിൽ മക്കളെ ഉറക്കി വെളുപ്പിന് പരിശീലനത്തിന് പോയ ആ അമ്മയുടെ മനക്കരുത്ത് എത്ര വലുതായിരിക്കും. അവളുടെ ഓരോ തിരിച്ചുവരവും ലോകമെമ്പാടുമുള്ള അമ്മമാർക്കൊരു സന്ദേശം നൽകി. സ്വപ്നങ്ങൾ കാണാൻ വിവാഹമോ മാതൃത്വമോ ഒരു തടസ്സമല്ല. ജീവിതത്തിലെ എല്ലാ റൗണ്ടുകളിലും അവൾ വിജയിക്കുകയായിരുന്നു. വീട്ടമ്മ എന്ന റോളിലും ലോക ചാമ്പ്യൻ എന്ന റോളിലും അമ്മയുടെ സ്നേഹവും പോരാളിയുടെ വീര്യവും ഒരുപോലെ ശക്തമായിരുന്നു മേരി കോമിൽ.

2012 ലണ്ടൻ ഒളിമ്പിക്സ് മേരി കോമിന്റെ കരിയറിലെ ഒരു സുവർണ അധ്യായമായിരുന്നു. വനിതാ ബോക്സിംഗ് ആദ്യമായി ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയ ആ വേദിയിൽ ഇന്ത്യയുടെ പ്രതീക്ഷയുടെ ഭാരം മുഴുവൻ പേറി അവൾ നിന്നു. സ്വർണം നേടാൻ കഴിഞ്ഞില്ലെങ്കിലും വെങ്കല മെഡൽ നേടിക്കൊണ്ട് അവൾ ചരിത്രം കുറിച്ചു. ആ മെഡൽ കേവലമൊരു ലോഹക്കഷ്ണമായിരുന്നില്ല, മറിച്ച് ഇന്ത്യയിലെ മുഴുവൻ പെൺകുട്ടികൾക്കും കിട്ടിയ ഒരു പ്രചോദനമായിരുന്നു. ഒളിമ്പിക് മെഡൽ കഴുത്തിലണിഞ്ഞ് അവൾ ചിരിക്കുമ്പോൾ ആ ചിരിയിൽ ദാരിദ്ര്യം പേറി നടന്ന കുട്ടിക്കാലത്തിന്റെ ഓർമ്മകൾ ഉണ്ടായിരുന്നു. ഒരു കാര്യം പറയാതെ വയ്യ, അന്ന് ടെലിവിഷനിൽ ആ ചിരി കണ്ടത് ഹൃദയത്തിൽ ഇന്നും തെളിനിലാവായി നിൽക്കുന്നു. ആ മെഡൽ ഇന്ത്യൻ ബോക്സിംഗിന് അന്താരാഷ്ട്ര തലത്തിൽ ഒരു സ്ഥാനം നേടിക്കൊടുത്തു. ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ നിന്നു വന്ന ആ പെൺകുട്ടി ലോകത്തിലെ ഏറ്റവും വലിയ കായികമേളയിൽ ഇന്ത്യയുടെ പതാക ഉയർത്തിപ്പിടിച്ചു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ഒരേ ഒരു താരം.
1: മേരി കോം ഒരു വ്യക്തി എന്നതിലുപരി ഒരു പ്രസ്ഥാനമാണ്. കായിക മേഖലയിൽ സ്ത്രീകളെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറ്റിയെഴുതിയത് ഈ താരമാണ്. ഇന്ത്യയിലെ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്നവർക്ക് ഒരു വിളക്കുമാടമാണവൾ. കഠിനാധ്വാനം ചെയ്താൽ നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്ന തത്വമാണ് അവൾ ജീവിതത്തിലൂടെ തെളിയിച്ചത്. അവളുടെ ജീവിതം ഒരുപാട് പ്രതിസന്ധികളുടെ നേർസാക്ഷ്യമാണ്. അതിരുകൾ ഭേദിച്ചുള്ള ഒരു യാത്രയുടെ മനോഹരമായ കാഴ്ചയാണ് മേരി കോം എന്ന പേര്. ഇന്ന് ഓരോ ഇന്ത്യൻ യുവതിയുടെയും സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്നു. സ്വന്തം സ്വപ്നങ്ങൾക്കു വേണ്ടി പോരാടാൻ അവൾ ഓരോ പെൺകുട്ടിയെയും പഠിപ്പിക്കുന്നു.

മേരികോമിന് ലഭിച്ച പുരസ്കാരങ്ങൾ അവളുടെ കായിക ജീവിതത്തിലെ തിളക്കമാർന്ന നേട്ടങ്ങൾക്ക് കിട്ടിയ അംഗീകാരമാണ്. പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ, രാജീവ് ഗാന്ധി ഖേൽരത്ന തുടങ്ങി ഇന്ത്യയിലെ പരമോന്നത ബഹുമതികൾ അവൾക്ക് ലഭിച്ചു. ഈ പുരസ്കാരങ്ങൾ ഓരോന്നും അവളുടെ കഠിനാധ്വാനത്തെയും രാജ്യത്തോടുള്ള പ്രതിബദ്ധതയെയും അടയാളപ്പെടുത്തുന്നു. രാജ്യസഭാ MP എന്ന നിലയിലും അവൾ പൊതുരംഗത്ത് സജീവമായി പ്രവർത്തിച്ചു. ഈ അംഗീകാരങ്ങൾ അവൾക്ക് സ്വന്തം രാജ്യത്തോടുള്ള കടപ്പാട് വർദ്ധിപ്പിച്ചു. ഇത്തരം ബഹുമതികൾ ലഭിക്കുമ്പോൾ അത് രാജ്യത്തിന്റെ മുഴുവൻ അഭിമാനമായി മാറുന്നു.

മേരി കോം എന്ന താരം നമുക്ക് പകർന്നു നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. എവിടെ നിന്ന് തുടങ്ങുന്നു എന്നതല്ല, എവിടെ എത്തിച്ചേരുന്നു എന്നതാണ് പ്രധാനം. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും പുഞ്ചിരിയോടെ നേരിട്ട് കയ്യുറകൾ കൊണ്ട് അവൾ ലോകത്തെ അളന്നു. അവളുടെ ജീവിതം ഒരു പാഠപുസ്തകമാണ്. തോൽവിയിൽ തളരാതെ, വിജയത്തിൽ അഹങ്കരിക്കാതെ മുന്നോട്ടു പോകാനുള്ള പാഠം. ആ മണിപ്പൂരിന്റെ മകൾ ഇന്നും ഇന്ത്യയുടെ അഭിമാന താരമായി മിന്നുന്നു. നമ്മുടെ സ്വപ്നങ്ങൾ വലുതാകട്ടെ, നമ്മുടെ പോരാട്ടം ശക്തമാകട്ടെ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

സുഖദമി രാത്രിയിലേക്ക് സ്വാഗതം. പാട്ടായും കൂട്ടായും കൂടെയുള്ളത് കരുണാസായി റേഡിയോ. രാത്രിയുടെയെന്നല്ല, എപ്പോഴായാലും. ഏകാന്തതകളിൽ ഏറ്റവും ഇഷ്ടം എന്താണ്? കൂടുതൽ പേരും പറഞ്ഞിട്ടുള്ളത് പാട്ട് കേട്ടിരിക്കാനാണ് ഇഷ്ടം എന്നാണ്. ചിലർ പറയും മാനം നോക്കിയിരിക്കാനെന്ന്. അർദ്ധരാത്രിയിലും പട്ടാപ്പകലുമൊക്കെ കടൽ നോക്കിയിരിക്കുന്നവരുണ്ട്. മണലിൽ മലർന്നുകിടന്ന് നാറാണത്തുഭ്രാന്തനെ പോലെ നക്ഷത്രം എണ്ണുന്നവരുമുണ്ട്. ആകാശത്തിൻ്റെ അതിരുകളിൽ നിന്ന് ചാലുകീറിയൊഴുകി വരുന്ന നദികൾ പോലെ മേഘക്കീറുകൾ. ദൈവത്തെ നേരിട്ട് കണ്ടിരുന്നെങ്കിൽ ഞാൻ ചോദിക്കാൻ വെച്ചിരിക്കുന്ന ഒരു ചോദ്യമുണ്ട്. തരിശിട്ടിരിക്കുന്ന ഈ ആകാശം നിറയെ നക്ഷത്രങ്ങൾക്കിടയിൽ ഞാൻ കുറച്ച് സൂര്യകാന്ത ചെടികൾ കൂടി വെച്ചു പിടിപ്പിച്ചോട്ടെ, ദൈവം എന്തിനെന്ന് ചോദിക്കും. ഞാൻ പറയും, നിറയെ പൂത്തു നിൽക്കുന്ന സൂര്യകാന്തികൾ കാണുമ്പോൾ അയാൾക്ക് ഇറങ്ങി വരാതിരിക്കാനാവില്ല. ആർക്ക്? ദൈവം ചോദിക്കും. ഞാൻ പറയും, അയാൾക്കേ, ആ വാൻഗോഗിന്. നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശത്ത് സൂര്യകാന്തികൾ വിരിഞ്ഞു നിന്നാൽ, ദൈവമേ, അവന് നീ ഏത് സ്വർഗത്തിൽ പൂട്ടിയിട്ടാലും അവനത് തുറന്നു വരും. നീ വിളയിച്ച ചോളവയലുകളിലൂടെ ഉന്മാദത്തിൻ്റെ കുതിരകളെ പൂട്ടി അവൻ വരും. ബാക്കി വരുന്ന ആകാശത്തിൽ അവൻ രാത്രി നക്ഷത്രങ്ങളെ വരച്ചിടും. എന്നിട്ട് ഭൂമിയിൽ ചെന്ന് ജാനകിയുടെ വലത്ത് ചെറിയൊരു കല്ലിന്മേലിരുന്ന് അവനെ പാട്ട് കേൾക്കും. ദൈവം ചോദിച്ചു, ഏതു പാട്ട്? ഞാൻ പറഞ്ഞു, സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണാറുണ്ടോ എന്ന പാട്ട്. ഓ, അതാണോ? എങ്കിൽ എനിക്കും അത് കേൾക്കണമെന്ന് പറഞ്ഞ് ഒരു മേഘത്തുണ്ടിലേറി ഭൂമിയിൽ വന്ന് വേറൊരു കല്ല് നീക്കിയിട്ട് ജാനകിയുടെ ഇടത്തിരുന്ന് ദൈവവും പാട്ട് കേൾക്കാൻ തുടങ്ങി. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണാറുണ്ടോ.

ജാനകി പാടിയത് കേട്ടിട്ടാണോ? ദൈവവും വാൻഗോയും അപ്പുറം ഇപ്പുറം ഇരുന്നിട്ടാണോ? ഒരു മഞ്ഞു തോണിയിൽ അവിടേക്ക് പത്മരാജൻ വന്നു. അയാളുടെ താടി രോമങ്ങൾ മുഴുവൻ മഞ്ഞുപോലെ വെളുത്തിരിക്കുന്നു. ദൈവം ചോദിച്ചു, പത്മം, നീ എന്താ ഇവിടെ? ഞാൻ വാൻഗോയെ കാണാഞ്ഞിട്ട് വന്നതാണ്. ഞാനയാളോട് ദേശാടന പക്ഷികളുടെ കഥ പറയുകയായിരുന്നു. അപ്പോഴാണ് അയാൾ ഇങ്ങോട്ട് പോന്നത്. വാൻഗോ പറഞ്ഞു, പത്മം, പോകാം നമുക്ക്. ജാനകി പാടിക്കൊണ്ടിരുന്നാൽ ഈ ഭൂമി വിട്ടു പോകാൻ തോന്നില്ല. അതങ്ങനെയാണ്. ഈ പാട്ടും ഈ കൂട്ടും ആ പ്രണയവും പിന്നെ ഈ രാത്രിയും മഞ്ഞു വീഴുന്ന പകലും ഇതൊക്കെ ഇവിടെ വിട്ടിട്ട് എങ്ങനെ പോകാനാണ്? ഈ വർണ്ണസുരഭിയായ ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടാകുമോ? സന്ധ്യകളുണ്ടാവുമോ? സ്വർണമരാളങ്ങളുണ്ടാവുമോ? സുഖദമായി നമുക്ക് കേൾക്കാം. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം.

ജീവിതത്തെ ചിലപ്പോഴൊക്കെ എത്ര ശപിച്ചാലും ഈ മനോഹര തീരം വിട്ടു പോകാൻ ആർക്കും മനസ്സില്ല തന്നെ. അത്രമേൽ നമ്മൾ ഈ വസുന്ധരയെ സ്നേഹിക്കുന്നു. ആകാശത്തിൻ്റെ അപാരതകളിലോ ക്ഷീരപഥങ്ങളിലോ കുടികൊള്ളുന്ന സ്വർഗം എനിക്ക് വേണ്ട. അപ്സരസുകൾ താലമേന്തി വരവേറ്റ് നാദതാളലയ വിസ്മയങ്ങൾ ഏറ്റുവാങ്ങി സ്വർണമഞ്ചത്തിൽ വിരാജിക്കാനാവുന്ന ഗന്ധർവലോകവും എനിക്ക് വേണ്ട. ചെത്തിയും മന്ദാരവും പൂത്തു നിൽക്കുന്ന, പടിക്കെട്ടുകളും തൊടിക്കെട്ടുകളുമുള്ള, പച്ചയും മഞ്ഞയും പൂക്കളുള്ള, പച്ചപ്പുള്ള ഈ ഗ്രാമം വിട്ടു പോകാൻ പറയാതിരുന്നാൽ മാത്രം മതി. അത്രയേറെ വശ്യവും അതിലേറെ ഗാഢവുമായി ഞാൻ ഈ ഗ്രാമത്തെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. മലയാള ചലച്ചിത്ര ശാഖയിൽ അവിസ്മരണീയമായൊരു നാമമാണ് വെള്ളനാട് നാരായണൻ. അദ്ദേഹം ജനിച്ച നാട്ടിലാണ് ഞാനും ജനിച്ചത്, വളർന്നത്. അദ്ദേഹം പറയുന്ന ഒരു രഹസ്യമുണ്ട്. അവഗണിക്കുകയും തള്ളിക്കളയുകയും ചെയ്യാൻ ശ്രമിക്കുന്ന നാടിനോട് നമുക്കൊരു മമതാബോധം കൂടും. ശരിയാണ്, അല്പ മനഃശാസ്ത്രം ചേർത്ത് പറഞ്ഞാൽ അതൊരു സ്റ്റോക്ക്ഹോം സിൻഡ്രോമാണ്, ഉപദ്രവിച്ച ആളെ സ്നേഹിക്കുന്ന മാനസികാവസ്ഥ. വെള്ളനാട് നാരായണൻ കേട്ടിരുന്നുവെങ്കിൽ ഇപ്പം എന്നോട് പറയുമായിരുന്നു, എല്ലാറ്റിലും നിന്റെ മനഃശാസ്ത്രം പറയരുത്. അതുകൊണ്ട് വിട്ടു, പറയുന്നില്ല. ഗ്രാമത്തിൻ്റെ ഭാഗമായിരുന്ന, ഗ്രാമത്തെ സ്നേഹിച്ച ഗ്രാമീണനായിരുന്ന വെള്ളനാട് നാരായണൻ. സരസ്വതിയാമം എന്ന ചിത്രത്തിലെ മനോഹരമായ ഗാനം കേൾക്കാം നമുക്കത്.

പാട്ടുകളും സ്വപ്നങ്ങളും ഒരുപോലെയാണ്. സ്വപ്നങ്ങൾ കണ്ടുണരുമ്പോൾ ചിലതെല്ലാം മറന്നുപോകും. പാട്ടുകളും അങ്ങനെയാണ്. കേട്ടിരിക്കുമ്പോൾ 100 വർണ്ണങ്ങൾ, കഴിയുമ്പോൾ വരികളും വാക്കുകളും മറന്നുപോയാലും അതിൻ്റെ ഭാവതലം ഘനീഭവിച്ച് നിൽക്കും, മനസ്സിൽ നിന്ന് മായാതെ നിൽക്കും. സ്വപ്നങ്ങളുടെ സുഖദമായ ലാവണങ്ങൾ. പകലുറങ്ങിയാലും സ്വപ്നങ്ങൾ കാണുമായിരിക്കും. എന്നാലും രാത്രിയിലെ സ്വപ്നങ്ങൾ, അതൊരു സുഖമാണ്. പുലരുമ്പോൾ അത് തരുന്നൊരു ഓർമ്മയുണ്ട്, വല്ലാത്തൊരു സുഖമാണത്. രാത്രിയുടെ സ്വച്ഛന്തതയിൽ പൂത്തു തളർത്തു കിടക്കുന്ന കുന്നിൻ ചെരിവുകൾ, കുളിർച്ഛായ പകർന്ന് തഴുകിക്കടന്നു പോകുന്ന നഴ്സരി, മഞ്ഞയിൽ കടുത്ത വയലറ്റ് പുള്ളികളുള്ള ചെറിയ പൂക്കൾ, ഒരു സ്വപ്നത്തെക്കുറിച്ചാണ് പറയാം. പാട്ട് കേട്ടിട്ട് പറയാം. പത്മതീർത്ഥക്കരയിൽ ഒരു പച്ചില മാളികക്കാട്. ബാബുമോൻ എന്ന ചിത്രത്തിലെ ഈ പാട്ട് ഇന്ന് കേൾപ്പിക്കണമെന്ന് എന്നെ പറഞ്ഞേൽപ്പിച്ചത് ഓമനമാമിയാണ്. അവരുടെ കാലഘട്ടത്തിലെ ഏറ്റവും സുന്ദരമായ ഗാനം, അവരെ കരയിപ്പിച്ച ഗാനം, അങ്ങനെയാണ് ഓമനമാമി പറഞ്ഞത്. ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

അരയാലിലകളുടെ ചിത്രം പതിച്ച പൂക്കൂടയിൽ നിന്ന് പിങ്ക് നിറമുള്ള അരളിപ്പൂക്കൾ കുന്നിൻ മുകളിൽ നിന്ന് ഒരാൾ എനിക്ക് നേരെ വാരി വിതരുന്നു. ഞാൻ നോക്കുമ്പോഴുണ്ട് എനിക്കറിയാത്തൊരു രാഗമധുരിമ ഓടക്കുഴലിൻ്റെ മാന്ത്രികയിലൂടെ പകർന്നുകൊണ്ട് ഹെർമോൻ മലയിൽ നിന്നെന്ന പോലെ അവൻ ഇറങ്ങി വരുന്നു.

നല്ല നിറമായിരുന്നു അവന്. നിശ്ചയദാർഢ്യമുള്ള മുഖം, നരച്ചു നേർത്ത താടിരോമങ്ങൾ, കയ്യിലോടക്കുഴൽ. പക്ഷെ അവൻ എന്നോട് പറഞ്ഞത് അവൻ ക്രിസ്തുവാണ് എന്നാണ്. ഗോപാലകനായ എന്നെ തേടിയാണ് വന്നതെന്ന്. നീ എണീൽക്ക്, നമുക്ക് പോയി അവനെ കാണാം. ഗുഹാമുഖം കടന്ന് അകത്തേക്ക് കയറുമ്പോൾ നന്ദാവനം എന്നെഴുതിയ പലക ഞാൻ കണ്ടു. പക്ഷേ ആ നിമിഷം ഞാൻ ഉണരുകയും ചെയ്തു. വിചിത്രവും സുന്ദരവുമായ ഈ സ്വപ്നത്തിൻ്റെ പൊരുളറിയാനാണ് ഞാൻ ഫ്രോയിഡിൻ്റെ പുസ്തകം വായിച്ചു നോക്കിയത്, സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം വായിച്ചു നോക്കിയത്. സുന്ദരമായ സ്വപ്നങ്ങൾ ഫ്രോയിഡ് വ്യാഖ്യാനിച്ചു വച്ചിട്ടുണ്ട്, പക്ഷേ അതൊന്നും അങ്ങനെ പെട്ടെന്ന് മനസ്സിലാകുന്നില്ല. സ്വപ്നങ്ങൾ കണ്ടിട്ട് പുലരിയിൽ എഴുന്നേറ്റ് ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറയാൻ അതാണിഷ്ടം. അതിന് വ്യാഖ്യാനങ്ങൾ വയ്യ, വിശദീകരണങ്ങളും വേണ്ട.

നിങ്ങൾക്കറിയുമോ, ഞാനൊരു പച്ച കാന്താരി മുളകാണ്. തൊട്ടാൽ ഞാൻ ഇരിക്കും. വെള്ളനാട് നാരായണനുമായുള്ള വർത്തമാനത്തിനിടയിൽ ഇങ്ങനെ ഇടയ്ക്കിടെ ചില കാര്യങ്ങൾ അദ്ദേഹം പറയും. മുള്ളുകൊള്ളുന്ന പോലുള്ള കാര്യങ്ങൾ. പ്രതിഷേധത്തിൻ്റെയും പ്രതികരണത്തിൻ്റെയും ആൾരൂപമായിരുന്നു വെള്ളനാട് നാരായണൻ. അപാര മനുഷ്യസ്നേഹിയായിരുന്നു. കവിതകളിൽ പക്ഷേ കാന്താരി മുളകൊന്നും തേച്ചില്ല. വളരെ കാൽപ്പനികമായിരുന്നു. നല്ല സുഗതത്വമുള്ള പാട്ടുകളായിരുന്നു. പൗരുഷം എന്ന ചിത്രത്തിനു വേണ്ടി വെള്ളനാട് നാരായണൻ കുറിച്ച ഇനിയും ഇതൽ ചൂടിയുണരും എന്ന പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

പണ്ട് ദൂരദർശൻ സജീവമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ദൃശ്യവിരുന്നുകളുടെ സുവർണകാലം. രാത്രികളിൽ അപൂർവ സുന്ദരമായ മലയാള സിനിമകൾ വരും. അങ്ങനെ ഒരു രാത്രിയിലാണ് ഒരു ചെറുപുഞ്ചിരി എന്ന ചിത്രം ഞാൻ കാണുന്നത്. എന്തൊരു സിനിമയായിരുന്നു! എം ജിയുടെ കഥ, എം ജിയുടെ തന്നെ സംവിധാനം. അതുപോലൊരു രാത്രിയിലായിരുന്നു നീ എത്ര ധന്യ എന്ന ചിത്രം കാണുന്നത്. ഒരു ഞായറാഴ്ചയുടെ ഓർമ്മയ്ക്ക് എന്ന കെ സുധാകരൻ്റെ നോവലാണ് സിനിമയായത്. തിരശ്ശീലയിൽ വന്നപ്പോൾ അതിൻ്റെ രീതിഭാവങ്ങൾ മാറി. ഒ എൻ വിയുടെ ഒരു കവിത പോലെ അത് ഭാവസാന്ദ്രമായി. നിനക്കുള്ളതെല്ലാം എടുക്കാൻ കൊതിക്കും, നിശാപാതം ഓടിക്കിതച്ചെത്തി നിൻ പട്ടു ചേലാംജലത്തിൽ പിടിക്കേ. പറഞ്ഞാൽ ശരിയാവില്ല, കേട്ടാലേ സുഖമാവൂ. കേൾക്കാം.

കായാമ്പൂവ് കണ്ടിട്ടുള്ളവരാരെങ്കിലുമുണ്ടോ? മാർഗഴി എന്ന് പറയും. മെമീസിലോൺ മലബാറിക്കം എന്ന് ശാസ്ത്രനാമം. പൂക്കളുള്ള ചെടികൾക്ക് ശാസ്ത്രനാമം വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. നീലക്കുറിഞ്ഞിക്ക് അതേക്കാൾ വേറെ ഏത് പേര് ചേരാനാണ്? പക്ഷെ ബൊട്ടാണിസ്റ്റുകൾ അതിനെ സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നൊക്കെ വിളിച്ചു കളയും. അതുപോലെയാണ് കായാമ്പു. മെമീസിലോൺ മലബാറിക്ക എന്ന് വിളിച്ചാൽ അതിനിഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹോസ്റ്റലിൽ നിന്ന് കോഴിക്കോട് സർവകലാശാലയിലെ ചെനക്കലിലേക്ക് പോകുന്ന വഴിയിൽ കായാമ്പൂക്കൾ വീണുകിടക്കും. മാർഗഴിപ്പൂക്കൾ ഇന്നായിരുന്നെങ്കിൽ പിള്ളാരതിനെ നീല കൊറോണ എന്ന് വിളിച്ചേനെ. അങ്ങനെയാണ് അതിൻ്റെ ഒരു രൂപം, മനോഹരം. അത് കണ്ണിൽ വിടർന്നു നിൽക്കുന്ന കാവ്യകൽപ്പന. കായാമ്പൂ കണ്ണിൽ വിടരും, കമലദളം കവിളിൽ വിടരും, അനുരാഗവതി നിൻ ചൊടികളിൽ. കേട്ടാലോ?

വിട പറയാനുള്ള നേരമാകുന്നു, ശുഭരാത്രി പറയാനുള്ള സമയമാവുന്നു. നല്ല പാട്ടുകൾ കേട്ടതിൻ്റെ ഒരു സുഖം, ഒരു ഹാങ് ഓവർ അല്ലേ? അതിൻ്റെ സുഖത്തിൽ സുഖമായി ഉറങ്ങാം, ഉന്മേഷപൂർവ്വം ഉണരാം. ശുഭരാത്രി നേരുന്നു. സ്നേഹപൂർവം, മധുജൻ.